ആകാശവാണി മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 48 സെക്കൻഡ്. 102.7 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 20, കൊല്ലവർഷം 1201, മേടം 27, 2026 മെയ് 10, ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സന്തുലിത വളപ്രയോഗവും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണവും. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീന KS സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം കേൾക്കാം.

0: 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴശ്ശേരി ആയുരാരോഗ്യം, കുട്ടികളിലുണ്ടാകുന്ന വിവിധ ശ്വാസകോശ രോഗങ്ങൾ. വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. ബാലാമണിയമ്മയുടെ പൊറ്റമ്മ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം സ്മിത പി ബാലൻ. 7:50 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, നവഗീതങ്ങൾ. 10:15 പാദമുദ്ര, ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. കുട്ടി റോക്സ് തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 11:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
1: This is Akashvani, the news read by Sarabjit Kaur. Prime Minister Narendra Modi will visit Karnataka and Telangana today. At around 11 a.m, the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also inaugurate the newly constructed Dhyan Mandir.

0: ഇവ തിഷ്ടതീജരാ പരിതർജയന്തി രോഗാശ്ച ശത്രവ ഇവ പ്രഹരന്തി ദേഹം ആയു പരിശ്രവന്തി ഭിന്നഗടാദിവാംഭോ ലോകസ്ഥതാന്യഭിഹിതം ആചരതീതി ചിത്രം. ജര വ്യാഗ്രീവ വ്യാഗ്രിയെപ്പോലെ പരിതർജയന്തി തിഷ്ടന്തി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രോഗാഹ രോഗങ്ങൾ ശത്രവഹ ഇവ ശത്രുക്കളെപ്പോലെ ദേഹം ശരീരത്തെ പ്രഹരന്തി പീഡിപ്പിക്കുന്നു. ഭിന്നഘടാത് അംബഹ ഇവ ഭിന്നമായ കുടത്തിൽ നിന്നെന്ന പോലെ പൊട്ടിയ കുടത്തിൽ നിന്നെന്ന പോലെ ആയുഹു ആയുസ് പരിസ്രവതി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തഥാ അഭി എന്നിട്ടും ലോകഹ ജനങ്ങൾ അഹിതം ഹിതമല്ലാത്ത കാര്യങ്ങളെ ആചരതി ഇതി ആചരിക്കുന്നു എന്നത് വിചിത്രം വിചിത്രമാകുന്നു. ബാലകൗമാര യൗവന വൃദ്ധാവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതം. പ്രായം കൂടുന്തോറും മനുഷ്യനിൽ നരകൾ പെൺകടുവയെപ്പോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും. നരകൾ വരുന്നത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അത് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നരകൾ വരുന്നതിനൊപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥ മനസ്സിലാക്കി ശത്രുക്കളെപ്പോലെ ആക്രമിക്കുന്നു. രോഗത്തെ തടയാൻ ചെയ്യാവുന്നതൊക്കെ നാം ചെയ്യുന്നു. അവസാനം അതൊക്കെയും വിഫലമാകുന്നു. പൊട്ടിയ കുടത്തിൽ നിന്ന പോലെ ആയസ് വളരെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്നു. മരണം വരെ നമ്മൾ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു, മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അന്യന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതിലും പിടിച്ചുപറിക്കുന്നതിലും താൽപര്യത്തിനൊട്ടും കുറവില്ല. സമ്പാദിക്കണമെന്ന ചിന്തയേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും പല മനുഷ്യരും ഇങ്ങനെ തെറ്റുകൾ ആവർത്തിക്കുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലെ വളരെ കുറച്ചു കാലമാണ് നാം ജീവിക്കുന്നത്. ആ സമയം പ്രകൃതിയെ സ്നേഹിച്ച് ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തി മറ്റുള്ളവരുടെ സങ്കടം കണ്ടറിഞ്ഞ് ഏവർക്കും ആശ്വാസമാകുകയാണ് വേണ്ടത്. അതിനു പകരം മറ്റുള്ളവരെ പരിഹസിച്ചും ദ്രോഹിച്ചും വൃദ്ധരായ മാതാപിതാക്കൾക്ക് തെല്ലൊരാശ്വാസം പോലുമാകാൻ കഴിയാതെ പോകുന്ന മനുഷ്യജീവിതം എത്ര പരിഹാസ്യമാണ്. ഒരിക്കലും തനിക്ക് മരണമില്ലെന്ന് വിചാരിച്ച് ആർത്തി പിടിച്ച് കണ്ടതെല്ലാം സമ്പാദിച്ചുണ്ടാക്കുന്നതെല്ലാം തനിക്കുപകരിക്കുമെന്ന മട്ടിലാണ് പലരും. വാസ്തവത്തിൽ ഇത്തരത്തിൽ സമ്പാദിച്ചതൊന്നും തുണയാകുകയില്ല എന്നറിയുന്നത് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ്. സമ്പാദിച്ചു വച്ചത് പലതും പലരും കൊണ്ടുപോകുന്നു. നോക്കിയിരിക്കാനേ വാർദ്ധക്യത്തിന് കഴിയൂ. ചിലപ്പോൾ അതുതന്നെ മരണകാരണവുമാകുന്നു. എല്ലാവരെ പോലെ മരണം തനിക്കും ഉണ്ടാകുമെന്നും അതുവരെ എല്ലാവർക്കും തുണയാകാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കഴിയുന്നത്ര കാലം സന്തോഷത്തോടെ കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ മനസ്സിൽ ഭാരമില്ലാതെ കടന്നുപോകാം. മരണപ്പുഴയിലെ വേലിയേറ്റം ഒരു ദിനം നമ്മളെ കൊണ്ടുപോകും. നിയതിയും നമ്മളും തമ്മിലുള്ളോരഖില ബന്ധങ്ങളും അറ്റുപോകും എന്ന കവിവചനം ആരും മറക്കാനിടയില്ല.
1: കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846062804. ആകാശവാണി 102.7 മഞ്ചേരി FM.

പ്രിയപ്പെട്ടവരെ, ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ നിങ്ങൾ കേൾക്കുന്നത് പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ഇനി KS ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12601 ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 6:33 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:56 22610 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.

0: ചരിത്രപഥം. ഇന്ന് മെയ് 10. ചരിത്രത്തിൽ 1857 മെയ് 10 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ദിനമായി രേഖപ്പെടുത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യ വിഭാഗങ്ങളിൽ സിപ്പോയി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഭാരതീയ സൈനികർ ബ്രിട്ടീഷ് ഓഫീസർമാർക്കെതിരെ പരസ്യ കലാപവുമായി രംഗത്ത് വന്നത് 1857 മെയ് 10. തൊട്ടുമുൻപ് മംഗൾ പാണ്ഡെ എന്ന യുവ പട്ടാളക്കാരനെ മേലധികാരികളെ അനുസരിച്ചില്ല എന്നതിന്റെ പേരിൽ വധിച്ച സംഭവത്തിൽ സൈന്യത്തിലുണ്ടായിരുന്ന അമർഷത്തെ തുടർന്നായിരുന്നു പരസ്യ കലാപം. തൊട്ടടുത്ത ദിവസം മെയ് 11 സമരക്കാർ ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിലെത്തി. 1857 തുടങ്ങിയ ഈ കലാപം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു.
1: ചരിത്രപഥം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
0: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
2: സന്തുലിത വളപ്രയോഗവും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണവും. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന കെ എസ് ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കൂട്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ജൈവരാസവളങ്ങളുടെ സന്തുലിത ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ രാസവളങ്ങളുടെ അസന്തുലിത പ്രയോഗം കാർഷിക രംഗം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി മാറി. അതിൽ തന്നെ യൂറിയയും അതുപോലെ തന്നെ DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ വളമാണ്. യൂറിയ എന്ന് പറയുമ്പോൾ അതിൽ 46% നൈട്രജനും DAPയിൽ 46% ഫോസ്ഫറസും 18% നൈട്രജനും അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ്. എന്നാൽ ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയാനും ജലഗുണനിലവാരം തകരാനും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാനും കാരണമാകുന്നു. ദീർഘകാലത്തെ വിളവിലും ഉൽപാദനത്തിലും സാരമായി കുറവും ഉണ്ടാകുന്നു. പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യൂറിയയും DAPയും അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൽ പോഷക അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കൃഷി വകുപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിപണന കേന്ദ്രത്തിലും യൂറിയയും DAPയൊക്കെ നമുക്ക് വളരെ കുറവാണിപ്പോൾ ലഭിച്ചു വരുന്നത്. അതിന്റേതായ പ്രശ്നങ്ങൾ നിലനിൽക്കെ നമുക്ക് യൂറിയയും DAPയുടെ അളവ് കുറച്ചുകൊണ്ട് ഇതര വളങ്ങളിലേക്ക് ഒരു മാറ്റം, അതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. ഈ പറയുന്ന യൂറിയയിലും DAPയിലും രണ്ടിലും നൈട്രജൻ മൂലകം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അശാസ്ത്രീയമായ ഉപയോഗം വഴി നൈട്രജൻ മൂലകം അമിതമായി നഷ്ടപ്പെടുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുകയും വാതകവൽക്കരണം വഴിയും നഷ്ടപ്പെടുന്നതിനാൽ വളങ്ങളുടെ കാര്യക്ഷമതയും കുറയുന്നു. കൂടാതെ DAPയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ചെടികൾക്ക് ലഭ്യമല്ലാത്ത രൂപത്തിൽ മണ്ണിൽ പിടിച്ചുകിടക്കുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിന്റെ ഫലമായി ജലമലിനീകരണം ഉണ്ടാകുകയും കൃഷി ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ വിളവെടുപ്പ് കുറയുന്നതോടൊപ്പം വളങ്ങളുടെ അധിക ഉപയോഗം സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നു. കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും.
2: മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീന കെ എസ് ആണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 8281887609.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
0: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
8: ദൃഷ്ടി പ്രയോജകർ
7: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.

0: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
1: അൽറേഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
2: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽറേഹാൻ കണ്ണാശുപത്രി ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ബ്രാഞ്ചുകൾ എടപ്പാൾ തിരൂർ ആന്ത്രപ്രയ.
3: ഫോൺ 0483271439.
2: ദൃഷ്ടി.
4: നമസ്കാരം. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ഇന്ന്. മാന്ത്രിക സംഖ്യ തികച്ചു. 120 പേരുടെ പിന്തുണ. മുസ്ലിം ലീഗും വി സി കെയും പുറമെ നിന്ന് പിന്തുണയ്ക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രി ഇന്നലത്തെ ചർച്ചകളിലും തീരുമാനമായില്ല. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അടുത്ത സംയുക്ത സേനാ മേധാവി എൻഎസ് രാജസുബ്രഹ്മണ്യൻ. നിലമ്പൂരിൽ വീടിന്റെ തൂൺ ഇടിഞ്ഞുവീണ് 7 വയസ്സുകാരന് പിറന്നാൾ ദിനത്തിൽ ദാരുണാന്ത്യം. വേനൽമഴ ശക്തമാകുന്നു. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ അലർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് ഈ വർഷം മരണം 20. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ഇന്ന് മുതൽ. യുക്രൈൻ യുദ്ധം. സമാധാന സൂചന നൽകി പുടിൻ. ഫോർമസിൽ ചരക്ക് കപ്പലിൽ തീ. ഇന്ത്യക്കാരൻ മരിച്ചു. സമാധാന ചർച്ച. ഇറാന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്ന് യുഎസ്. ഫോർമോസിൽ ആക്രമണം തുടരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് ജയം. ഐഎസ്എൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് എഫ് സി മത്സരം ഇന്ന് കൊച്ചിയിൽ വൈകുന്നേരം 5. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലിവർപൂൾ ചെൽസി സമനില. 42-ാമത് സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന്.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി എടപ്പാൾ തൃപ്രയാർ തിരൂർ ചെമ്മാട് ആൻഡ് മുക്കം റോഡ് അരീക്കോട്.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ. അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
8: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
7: അവരൊക്കെ അങ്ങനെ പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: സ്വർണം പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപ. തങ്കം 10 ഗ്രാമിന് 1,48,900 രൂപ. വെള്ളി കിലോയ്ക്ക് 2,63,400 രൂപ. നാളികേരം 4,300. കൊപ്ര 14,500. റബ്ബർ RSS 4 25,700. RSS 5 25,300. ISNR 20,21,000. ലാറ്റക്സ് 60% DRC 16,170. കുരുമുളക് 66,500. അരി ബോധന കിലോയ്ക്ക് 42. കുറുവ ആന്ധ്ര 33 രൂപ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ചലച്ചിത്രഗാനം. ചിത്രം മനുവങ്കിൾ. രചന ഷിബു ചക്രവർത്തി. സംഗീതം ശ്യാം. ഗായകർ MG ശ്രീകുമാർ. ചിത്രം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏ മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
12: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്കുശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
11: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി

0: ഐ തമിഴക വെറ്ററി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. BCK, IOML പാർട്ടികളുടെ രണ്ട് വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVK ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ DMK DMK തമിഴ്നാട് മാറിമാറി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്

0: ഗോതൻസ് എസ്സിയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി കെഎസ്ഇബിയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് എഫ് സിയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും സിപിഐഎം നേതാവുമായ കെ അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സി എം അബുബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

0: വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി എഫ് എം ശുഭദിനം ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേമാനാച്ച കൂടി കൂടി വരിക. എന്തപ്പോ ചെയ്യാ?
3: അമ്മ, ഇനി വിഷമിക്കണ്ട. നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആഴ്ച മുട്ടിന് മാത്രമല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അംഗത്വം നേടി കൃത്യമായി അംശദായം അടച്ചുവരുന്ന അംഗങ്ങളുടെ മക്കൾക്ക് കിലയുടെ ആഭിമുഖ്യത്തിൽ

0: സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷയ്ക്ക് സൌജന്യ പരിശീലനം നൽകും. ഈ മാസം 14-നകം കോഴിക്കോട് ജില്ലാ അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ വനിത ഐടിഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഈ മാസം 16-ന് വൈകുന്നേരം 4-നകം അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496940274. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9496940274. കുറ്റിപ്പുറം കെൽട്രോൺ ടൂൾ റൂം കം ട്രെയിനിംഗ് സെന്റർ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സി എൻ സി മില്ലിംഗ് ഓപ്പറേറ്റർ 25 ദിവസം, സി എൻ സി ലേത്ത് ഓപ്പറേറ്റർ 25 ദിവസം എന്നിവയാണ് കോഴ്സുകൾ. ഐ ടി ഐ, പ്ലസ് ടു, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494269718. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0494269718. പാലക്കാട് ജില്ലയിലെ ഐഎച്ച്ആർഡിയുടെ കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 22-നകം അപേക്ഷകൾ നൽകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0492227900. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0492227900. പാലക്കാട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൌജന്യമായി നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 25 വൈകുന്നേരം 5-നകം കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് അറിയിച്ചു. ഫോൺ നമ്പർ 8547630129. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547630129.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ചിന്താവിഷയം. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ്. സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ചിന്താവിഷയത്തിൽ. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ്. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? ചോദ്യം ഒരിക്കൽ കൂടി: സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? ചോദ്യത്തിനുള്ള ഉത്തരം FM ശുഭദിനത്തിന്റെ അവസാനം കേൾക്കാം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
9: സാന്ത്വനത്തിന്റെ കരസ്പർശം.
0: ഇനി കേൾക്കാം മധുരംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: വീണയല്ലോ ശാരികേ നീ, പ്രാണരാഗം ശാന്തം. ടി ആർ രാജീവ് ആലപിച്ച ഗാനമാണ് ഇന്ന്. രചന ജയകൃഷ്ണൻ, സംഗീതം നൽകിയത് മുരളി സിതാരാ.

0: ജയകൃഷ്ണന്റെ വരികൾക്ക് മുരളി സിതാര ഈണം നൽകി ടി ആർ രാജീവ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിതപാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
8: വെള്ളിയാഴ്ച രാവിലെ 7:00

0: എൺപതിന് ഐ ക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
1: കണ്ണടകൾക്ക് നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
4: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സോളറിന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
6: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
5: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
6: അതെങ്ങനെ?
5: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
6: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
7: മലപ്പുറം ജില്ലയിൽ ഒഴിവുള്ള 77 ലൊക്കേഷനിലേക്ക് 2026 ഫെബ്രുവരി 20 നോട്ടിഫിക്കേഷൻ പ്രകാരം അക്ഷയ സംരംഭകരാകാൻ അപേക്ഷിച്ചവർക്കുള്ള ഒ എം ആർ പരീക്ഷ ഈ മാസം 17 വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. യോഗ്യരായ അപേക്ഷകർക്ക് അഡ്മിറ്റ് കാർഡ് എൽ ബി എസിന്റെ https://lbscenter.in/akshaya26 എന്ന പോർട്ടൽ ലോഗിൻ ചെയ്ത് ഡൌൺലോഡ് ചെയ്ത് എടുക്കാം. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം നിശ്ചിത യോഗ്യത നേടിയ അപേക്ഷകർക്കാണ് പരീക്ഷ എഴുതാൻ അവസരം. ഒ എം ആർ പരീക്ഷയിൽ യോഗ്യത നേടുന്നവരിൽ നിന്നും അഭിമുഖം വഴിയാണ് സംരംഭകരെ തെരഞ്ഞെടുക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471256811. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471256811. മറ്റൊരു ഫോൺ നമ്പർ 0483273927. 0483273927. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31 രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0495237679. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495237679.
8: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
9: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
10: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35
10: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ
9: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
11: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:56 2:06:10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം. മൗന

0: ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
4: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
0: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
4: ENT പീഡിയാട്രിക്സ് ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
0: വിളിക്കൂ 0493-262-262.
5: IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
6: പൊതുജനങ്ങൾക്കിടയിലുള്ള മറ്റൊരു സംശയമാണ് ഭ്രൂണങ്ങൾ മാറിപ്പോകുവാനുള്ള സാധ്യത. ഡബിൾ വിറ്റ്നസിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ പേഷ്യന്റിന്റെയും അണ്ഡത്തിനെയും ബീജത്തിനെയും കൃത്യമായ ലേബലിംഗും ക്രോസ് ചെക്കും ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ചികിത്സയിലെ ഓരോ പടിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭ്രൂണങ്ങൾ മാറിപ്പോകുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. സാധാരണയായി പേഷ്യൻസ് കോമണായി ചോദിക്കുന്ന സംശയമാണ് IVF വഴി ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി സാധ്യമാണോ എന്നുള്ളത്. ഇന്ത്യയിലെ നിയമപ്രകാരം സെക്സ് സെലക്ഷൻ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ സെക്സ് സെലക്ഷൻ വഴിയുള്ള ചികിത്സകൾ ചെയ്യുന്നതല്ല. IVF വേദനാജനകമാണോ എന്നുള്ളതും കോമണായി കാണപ്പെടുന്ന ഒരു സംശയമാണ്. ഉപയോഗിക്കേണ്ടി വരുന്ന ഇഞ്ചെക്ഷൻസ് ഇൻസുലിൻ പോലെ സ്വയം എടുക്കാവുന്നവയാണ്. വളരെ മിനിമലായിട്ടുള്ള ഒരു പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് മാത്രമാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. IVF കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? IVF കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റിന്റെ ആവശ്യകത പൊതുവെ പറയാറില്ല. മോഡറേറ്റ് ലെവൽ ആക്ടിവിറ്റി ഉള്ളത് തന്നെയാണ് ഭ്രൂണത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് അനുയോജ്യം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുള്ളത്. വന്ധ്യതാ ചികിത്സാ രീതികൾ വേണ്ടി വന്നാൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലവും കൃത്യമായ വ്യായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും കാപ്പിയുടെ ഉപയോഗം മിതപ്പെടുത്തുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും വേണം. മുൻപ് മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നതും പ്രാധാന്യമർഹിക്കുന്നു. മറ്റ് അസുഖങ്ങളോടൊപ്പമോ അതിലുപരിയോ ആയി മാനസിക സംഘർഷം നേരിടുന്ന വന്ധ്യത എന്ന പ്രശ്നത്തെ നേരിടാൻ പങ്കാളിയുടെ പരിപൂർണ മാനസിക പിന്തുണയും കുടുംബത്തിന്റെ സഹകരണവും അത്യന്താപേക്ഷിതമാണ്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല എന്നും ഞങ്ങളുടെ പ്രശ്നമാണ് എന്ന തിരിച്ചറിവിനോടൊപ്പം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശരിയായി പാലിക്കുകയും ഉചിതമായ ചികിത്സ ഉചിതമായ സമയത്ത് തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ വന്ധ്യത എന്ന അവസ്ഥയെ അതിജീവിക്കുവാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നിങ്ങൾക്കും സാധിക്കും.
5: IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ്.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ. അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
10: ഇനി നോവൽ വായന.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
0: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ഫോൺ 0483-280-5000.
12: എന്താ ചെങ്ങയ്യന്റെ കാൽമുരി കെട്ടൊക്കെ?
13: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
12: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: പിന്നെ മുഖം കാൽമുട്ടുകൾ കൊണ്ട് മറച്ച് കൈകൊണ്ട് മൂടിയിരുന്നു. ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കാതെ വീട്ടിൽ പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. എന്റെ പോളിഷ് പെട്ടിയിൽ ഒരു ഷൂ തട്ടി. പരിചയവും ചങ്ങാത്തവുമുള്ള ഒരു ശബ്ദം കേട്ടു. ഏയ് ഷൂമിനിക്കി, ഇങ്ങനെ ഇരുന്നുറങ്ങിയാൽ ഒരു കാശും കിട്ടൂല കേട്ടോ. വിശ്വസിക്കാനാവാതെ ഞാൻ തലയുയർത്തി നോക്കി. സിയു കൊക്കിഞ്ഞു ആയിരുന്നു അത്, കാസിനോവിന്റെ വാതിൽ കാവൽക്കാരൻ. ഒരു ഷൂ

0: അയാൾ ആദ്യം ഊരി പെട്ടിപ്പുറത്ത് വെച്ചു. കീറ തുണികൊണ്ട് തുടച്ചതിന് ശേഷം നനഞ്ഞ തുണികൊണ്ട് നനവുകൾ ഉണ്ടാക്കി അത് തുടച്ചു. പിന്നെ വളരെ ശ്രദ്ധാപൂർവം ഷൂ പോളിഷ് ഉരയ്ക്കാൻ തുടങ്ങി. ആ ട്രൗസറിന്റെ തുമ്പ് ഒന്നുയർത്താമോ സാർ? ഞാൻ പറഞ്ഞ പോലെ അയാൾ ചെയ്തു. ഇന്ന് ജോലി ചെയ്യുകയാണോ സെസെ? ഇത്രയധികം ആവശ്യം മറ്റൊരു ദിവസവും ഉണ്ടായില്ല. ക്രിസ്മസ് എങ്ങനെയായിരുന്നു? ഓക്കെ ആയിരുന്നു. ഞാൻ പെട്ടിയിൽ ബ്രഷ് കൊണ്ട് മുട്ടി. അയാൾ കാലു മാറ്റി. പഴയ പോലെ എല്ലാം ചെയ്ത് ഞാൻ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങി. പണി കഴിഞ്ഞപ്പോൾ ഞാൻ പോളിഷ് പെട്ടിയിൽ തട്ടി. അയാൾ ഷൂ തിരിച്ചെടുത്തു. എത്ര വേണം സെസെ? 2 ടോസ്റ്റോ? 2? എല്ലാവരും 4 മേടിക്കുന്നുണ്ടല്ലോ. ഞാൻ ശരിക്കും നല്ല ഷൂ പോളിഷ്കാരനായാലേ എനിക്കത് വാങ്ങിക്കാനാവൂ. ഇപ്പൊ പറ്റില്ല. അയാൾ എനിക്ക് 5 ടോസ്റ്റോ തന്നു. ക്രിസ്മസ് അല്ലേ, ബാക്കി വെച്ചോ, പിന്നെ കാണാം. മെറി ക്രിസ്മസ്, സി യു കോക്കിഞ്ഞു. 3 ദിവസം മുൻപേ നടന്ന ആ സംഭവം കാരണമായിരിക്കാം ഒരുപക്ഷെ അയാൾ ഷൂ പോളിഷ് ചെയ്യാൻ വന്നത്. കുപ്പായ കീശയിലെ കാശ് എന്റെ ഉത്സാഹം അല്പം കൂട്ടി. പക്ഷേ അത് നീണ്ടു നിന്നില്ല. 2 മണി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. പക്ഷേ ഒരൊറ്റ ആളെ എനിക്ക് കിട്ടിയില്ല. ഷൂ പൊടി തുടയ്ക്കാൻ പോലും. അതിന് വെറും 1 ടോസ്റ്റോ മതി. ആരും വന്നില്ല. ഹൈവേയിലെ വിളക്കുകാലിനടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൊള്ള പൊളിച്ചു. ഷൂ പോളിഷ് സർ, ഷൂ മിനുക്കാം സർ, ഒന്ന് ഷൂ പോളിഷ് ചെയ്യൂ, ക്രിസ്മസിന് പാവങ്ങളെ സഹായിക്കൂ. ഒരു പണക്കാരന്റെ കാറ് അടുത്തു വന്ന് നിർത്തി. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും കൂടുതൽ ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒന്ന് സഹായിക്കാമോ സർ, ക്രിസ്മസിന് പാവങ്ങൾക്കൊരു കൈ സഹായം. കാറിന്റെ പിൻസീറ്റിലെ അണിഞ്ഞൊരുങ്ങിയ സ്ത്രീയും കുട്ടികളും എന്നെ തന്നെ ഉറ്റുനോക്കി അവിടെയിരുന്നു. ആ സ്ത്രീക്ക് എന്നോട് കരുണ തോന്നി. പാവം കുഞ്ഞ്, എത്ര ചെറുതാ, എന്തൊരു ദാരിദ്ര്യം. അവന് വല്ലതും കൊടുക്കൂ ആർദർ. പക്ഷേ ആ പുരുഷൻ എന്നെ സംശയദൃഷ്ടിയോടെ നോക്കി. അവനൊരു കൊച്ചു കുറ്റവാളിയാണെന്ന് തോന്നുന്നു. തിരുമാലി, അവന്റെ വലിപ്പമില്ലായ്മയും ഈ ദിവസവും മുതലെടുക്കുകയാ, അയാൾ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അവൻ എന്തേലും കൊടുക്കും. വാ മോനെ. ആ സ്ത്രീ ഹാൻഡ്ബാഗ് തുറന്നു, കൈ കാറിന്റെ ജനാലയിലൂടെ പുറത്തിട്ടു. വേണ്ട മാം, നന്ദി. ഞാൻ കള്ളം പറഞ്ഞതല്ല. അത്രയും അത്യാവശ്യക്കാരെ ക്രിസ്മസിന് പണിയെടുക്കൂ. എന്നിട്ട് എന്റെ പെട്ടിയെടുത്ത് തോളത്തിട്ട് ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. ദേഷ്യപ്പെടാനുള്ള ഊർജം പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ കാറിന്റെ വാതിൽ തുറന്ന് ഒരു ചെറിയ ആൺകുട്ടി ഓടി എന്റെ അടുത്ത് വന്നു. ഇതാ, ഇത് വെച്ചേക്കൂ. അമ്മ പറഞ്ഞു നീ നുണയനാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേയില്ലാന്ന്.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
13: അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, മലയാളം, ഹിന്ദി ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 11. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, മലയാളം ജൂനിയർ.

0: കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ കൊമേഴ്സ് ജൂനിയർ ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 15 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. എരഞ്ഞിമങ്ങാട് GSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSSC ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, കൊമേഴ്സ് ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 25 രാവിലെ 10. കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST കൊമേഴ്സ് സീനിയർ ജൂനിയർ എക്കണോമിക്സ് സീനിയർ ഒഴിവിലേക്ക് 25 രാവിലെ 10. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ, അറബിക് ജൂനിയർ, ബോട്ടണി ജൂനിയർ എന്നീ ഒഴിവിലേക്കുള്ള അഭിമുഖം 11 രാവിലെ 11 നടക്കും. പെരുവള്ളൂർ GHSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജേർണലിസം, സൈക്കോളജി അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം 22. ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അറബിക്, സോഷ്യോളജി, ഹിസ്റ്ററി, കെമിസ്ട്രി അധ്യാപക നിയമനത്തിന് 23 അഭിമുഖം. അസൽ രേഖകളുമായി രാവിലെ 10 സ്കൂളിലെത്തണം. വണ്ടൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ പെൺകുട്ടികൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിലേക്കാണ് നിയമനം. ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രതിമാസം 6000 രൂപയും UP വിഭാഗത്തിന് 4500 രൂപയും ഓണറേറിയം ലഭിക്കും. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 വൈകുന്നേരം 5 വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547630137. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547630137. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 14 രാവിലെ 10:30 നടക്കും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പൂരിപ്പിച്ച ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതമെത്തണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9188900234. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188900234.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയ

0: പാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. പി എം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം ടി വി കെയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള വി സി കെ, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5ാം തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം

0: ഭക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF പേടിയെതിർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ചമ്പക്കുളം പാച്ചുപിള്ള. തിരുവിതാംകൂറിലെ പ്രമുഖ കഥകളി നടന്മാരിൽ ഒരാളായ ചമ്പക്കുളം പാച്ചുപിള്ള 1907 ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് ജനിച്ചു.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡ് വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
3: ഇന്നത്തെ ഗാനം
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
6: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
7: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
6: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഫോൺ 0493 298300.

മലയാള സിനിമയിലെ തിരക്കഥകളുടെ സുൽത്താൻ ഡെന്നിസ് ജോസഫ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം. വെള്ളിത്തിരയിൽ സൂപ്പർ താരങ്ങളെ സൃഷ്ടിച്ചും മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചും മലയാള സിനിമയിൽ സുവർണ കാലത്തിന് അദ്ദേഹം അക്ഷരങ്ങളാൽ ജീവൻ നൽകി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ ഇന്ദ്രജാലം പോലെ സിംഹാസനങ്ങളിൽ പ്രതിഷ്ഠിച്ച ആ പേനത്തുമ്പിൽ നിന്ന് പിറന്നത് വെറും തിരക്കഥകളല്ല, മറിച്ച് തലമുറകൾ ഏറ്റുവാങ്ങിയ ആവേശമാണ്. രാജാവിന്റെ മകനിലെ വിൻസെന്റ് ഗോമസിനെയും ന്യൂഡൽഹിയിലെ ജി കൃഷ്ണമൂർത്തിയെയും പോലെ കരുത്തുറ്റ നായകന്മാർ ഒരു വശത്ത്, തിയേറ്ററുകളെ ഇളക്കിമറിച്ച കോട്ടയം കുഞ്ഞച്ചനും നായർ സാബും മനു അങ്കിളും നമ്പർ 20 മദ്രാസ് മെയിലും കിഴക്കൻ പത്രോസും ഉൾപ്പെടെയുള്ള ജനപ്രിയ ചിത്രങ്ങൾ മറുഭാഗത്ത്. ആവേശത്തിന്റെ വെടിക്കെട്ട് തീർത്ത സിനിമകൾക്കപ്പുറം മനുഷ്യബന്ധങ്ങളുടെ ആഴവും തീവ്രതയും തൊട്ടറിഞ്ഞ ആകാശദൂതും യാത്രയും നിറക്കൂട്ടും പോലുള്ള കഥകളും ആ തൂലികയിൽ നിന്ന് പിറന്നു. ശ്യാമയും അപ്പുവും മുതൽ തസ്കരവീരൻ വരെ നീളുന്ന സിനിമാ ലോകം. മലയാള സിനിമയ്ക്ക് ഡെന്നിസ് ജോസഫ് നൽകിയ ആ വലിയ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം തിരക്കഥ എഴുതിയ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ പൂമാനമേ എന്ന ഗാനം കേൾക്കാം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഋതു പത്തൂർ, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫർ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20
2: കന്നടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ഇനി കേൾക്കാം ആയുരാരോഗ്യം.

0: ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
1: തിങ്കൾ രാവിലെ 8:20
0: കന്നടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം IQ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
2: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
3: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
3: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ ശ്വാസകോശ രോഗങ്ങൾ സംസാരിക്കുന്നത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രിൻ ഫസൽ ഉച്ചാരക്കടവ്.
5: മൂക്കിലെ ദശ, നേസൽ പോളിപ്പ്. മൂക്കിനുള്ളിലെ ശ്ലേഷ്മ ചർമ്മത്തിലുണ്ടാകുന്ന മൃദുവായ വളർച്ചകളാണ് ഈ ദശ എന്ന് പറയുന്നത്. അലർജിയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മൂക്കടപ്പ് തന്നെയാണ്. മൂക്കടപ്പ് കൊണ്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ മണം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുക, സ്ഥിരമായിട്ട് തലവേദന വരിക, ഇതൊക്കെയാണ് നേസൽ പോളിപ്പിന്റെ ലക്ഷണങ്ങൾ. ഇത് ചിലപ്പം ഏതെങ്കിലും ഒരു മൂക്കിലായിരിക്കും, വലത് മൂക്കിലാകാം, ഇടത് മൂക്കിലാകാം. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സർജറി ചെയ്ത് പല പോളിപ്പുകളും നീക്കം ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിൽ കൂടി ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആണ്. ഹോമിയോപ്പതികൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാതെ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാൻ സാധിക്കും. ബാല ടിബി, ചൈൽഡ്ഹുഡ് ട്യൂബർക്കുലോസിസ്. മുതിർന്നവരിലെ ടിബിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കുട്ടികളുടെ ടിബി രോഗം. ഇത് കണ്ടെത്താൻ അല്പം പ്രയാസമാണ്. ഇത് ശ്വാസകോശത്തെയോ മറ്റ് അവയവങ്ങളെയൊക്കെ ഇത് ബാധിക്കാം. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബാക്ടീരിയ തന്നെയാണ്, അതായത് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്നൊരു ബാക്ടീരിയയാണ് ഈ ഒരു ബാല ടിബി കുട്ടികളുണ്ടാക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് ചുമയാണ്. പ്രത്യേകിച്ച് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, മറ്റെന്ത് മരുന്നുകൾ കൊടുത്തിട്ടും കുറയാതെ നിൽക്കുന്ന ചുമ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയൊരു പനി. എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ കുട്ടിക്ക് പനിയുണ്ടാവും. ശരീരഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് വിശപ്പില്ലായ്മയുണ്ടാകും. അമിതമായിട്ട് ക്ഷീണം, മറ്റൊന്നിലും താല്പര്യമില്ലായ്മ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൂടാതെ തന്നെ കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കമുണ്ടാകും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചുമയും കഫക്കെട്ടുമൊന്നും ഇല്ലാതെ വെറും കഴുത്തിലെ വീക്കം മാത്രമായിട്ട് പല കുട്ടികളും പ്രസന്റ് ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ ഈ ഒരു വീക്കം നമ്മൾ ബയോപ്സി ചെയ്ത് അതിലെ അണുബാധയുടെ പ്രസൻസ് കണ്ടെത്തിയിട്ടാണ് ഇത് ടിബിയാണോ അതോ മറ്റു വല്ലതും ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് ടിബിക്ക് അല്ലെങ്കിൽ ബാല ടിബിക്ക് ഹോമിയോപ്പതിയിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇതുപോലെ തന്നെ സ്ഥിരമായി സ്ഥായിയായിട്ട് തന്നെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മിക്ക കുട്ടികളിലും ഒരു 60 മുതൽ 70% കുട്ടികളിലും നമുക്ക് ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. ഈ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു അലോപ്പതിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യാറ്. ക്രൂപ്പ്, ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ക്രൂപ്പ് എന്നത്. ഇതിന് കാരണം വൈറസാണ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്. കുരയ്ക്കുന്ന ചുമ, അതായത് ഒരു ബാർക്കിംഗ് കഫ് എന്നൊക്കെ പറയും, കുരയ്ക്കുന്ന പോലത്തെ ചുമ, സ്ട്രിഡർ അതായത് ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചത്തിലുള്ള ശബ്ദം, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് രാത്രിയിലായിരിക്കും കുട്ടികൾക്ക് കൂടുക. ഈ ചുമച്ച് ചുമച്ച് കുട്ടികൾക്ക് തൊണ്ടവേദന അതുപോലെ തന്നെ ചെവി വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം.
4: കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ ശ്വാസകോശ രോഗങ്ങൾ ഇതുവരെ സംസാരിച്ചത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രിൻ ഫസൽ ഉച്ചരക്കടവ്. ഡോക്ടറുടെ ഫോൺ നമ്പർ 9995597310. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9995597310.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
0: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
3: ഫോൺ 9946680000.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.

0: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
1: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
0: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
3: കാവ്യധാര. കാവ്യധാരയിൽ ഇന്ന് ബാലാമണി അമ്മ എഴുതിയ പോറ്റമ്മ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് സ്മിത പി ബാലൻ.

കഴുത്തിനെ നിൻമുഖം നോക്കി ചുറ്റുമാളുകൾ നിൽക്കെ പെട്ടെന്നിൻ മനസ്സഭിമാന വായ്പിനാലലതല്ലും എൻ മഹാസുകൃതത്ത

വെമ്പലോടകന്നുപോയോരോന്നായി പൊന്നോണങ്ങൾ ചമ്പകച്ചെറുതയ്യോ പൂവിട്ടു പതുക്കവേ.

0: എന്നും.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മ എഴുതിയ പോറ്റമ്മ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് സ്മിത പി ബാലൻ.
2: കാവ്യധാര.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
0: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: കുട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
5: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
6: ഇനി ജാഗ്രത.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
9: ഇല്ല.
8: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ?
9: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
8: അതെന്താ?
9: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൻഷുറൻസ് തുക നിഷേധിക്കുന്ന കമ്പനികൾക്കും ആശുപത്രികൾക്കും ഒരു താക്കീതാവുകയാണ് കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഈ വിധി. ചികിത്സയ്ക്കായി ചെലവായ തുക പൂർണമായി നൽകാതെ മെഡിസെപ്പ് ക്ലെയിം നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനിക്ക് പിഴ വിധിച്ച് കാസർഗോഡ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. മടിക്കൈ ഏച്ചിക്കാനം നീരളി ശ്രേയസിലെ എൻ ഗായത്രി നൽകിയ പരാതിയിലാണ് കാസർഗോഡ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഈ സുപ്രധാന വിധി. കേസിനാസ്പദമായ പരാതി ഇങ്ങനെയാണ്. ഭർത്താവ്, മകൻ, പിതാവ് എൻ ഗോപാലൻ ആചാരി എന്നിവർക്കാണ് മെഡിസെപ്പ് വഴി ആരോഗ്യ പരിരക്ഷ ഉണ്ടായിരുന്നത്. പ്രതിമാസം 500 രൂപ അടയ്ക്കുന്ന ഇവർക്ക് 300,000 ആരോഗ്യ പരിരക്ഷയാണ് ലഭിക്കുക. 2024 ഡിസംബർ 5 ഗായത്രിയുടെ പിതാവ് എൻ ഗോപാലൻ ആചാര്യയെ ശ്വാസതടസ്സത്തെ തുടർന്ന് കാസർഗോഡ് മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 ഐസിയുവിലേക്ക് മാറ്റുകയും 10 രാത്രി അദ്ദേഹം മരിക്കുകയും ചെയ്തു. മെഡിസെപ്പ് ക്ലെയിമിന് അംഗീകാരമാകാതെ മൃതദേഹം വിട്ടുനൽകാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതർ ഗായത്രിയെ അറിയിച്ചു. മൃതദേഹം വിട്ടുനൽകണമെങ്കിൽ 50,000 രൂപ അഡ്വാൻസായി കെട്ടിവയ്ക്കണമെന്നും വ്യക്തമാക്കി. മെഡിസെപ്പ് അംഗീകാരമായാൽ തുക തിരിച്ചു നൽകാമെന്ന് വാക്കാൽ ഉറപ്പും ആശുപത്രി അധികൃതർ നൽകി. മൃതദേഹം വിട്ടുകിട്ടാൻ വൈകി എന്നതിനാൽ മറ്റൊരു ആശുപത്രിയിലെ ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ചു. ആംബുലൻസ് ഫ്രീസർ വാടക ഇനത്തിൽ 5,000 രൂപയും വേണ്ടിവന്നു. പിന്നീട് പലതവണ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും ഒടുവിൽ 2025 മാർച്ച് 3 ബില്ലും 10,000 രൂപയും തിരികെ നൽകിയത്. ആകെ ബിൽ തുക 92,522 രൂപയായിരുന്നു. 26,022 രൂപ ഡിസ്കൌണ്ട് നൽകി. മെഡിസെപ്പ് വഴി ലഭിച്ചത് 26,500 രൂപ മാത്രമായിരുന്നു. ബാക്കി വന്ന 40,000 രൂപ ഗായത്രിക്ക് ഒടുക്കേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് കമ്മീഷനെ സമീപിച്ചത്. പോളിസി പ്രകാരം മെഡിക്കൽ ചെലവിന് കവറേജ് ഉള്ളപ്പോൾ ഭാഗികമായി ക്ലെയിം നിഷേധിച്ചതിന് ന്യായീകരണമില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഇൻഷുറൻസ് തുകയായ 40,000 രൂപയും 6% പലിശയും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും നൽകാനാണ് കെ കൃഷ്ണൻ പ്രസിഡന്റായ കമ്മീഷൻ ഉത്തരവിട്ടത്. കൃത്യമായി പ്രീമിയം അടക്കുന്ന ഉപഭോക്താക്കളെ വലയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള താക്കീതാണ് ഈ വിധി. നിയമം നമ്മുടെ കയ്യിലുണ്ട്, അത് കൃത്യസമയത്ത് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം.

0: നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885-22-7701.
3: എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: എഡിയു സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ഇനി കേൾക്കാം പാട്ടുപൊലിമ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് പാവക്കൂത്ത് കേൾക്കാം. പാവക്കൂത്ത് എന്നാൽ പാവകളെ ഉപയോഗിച്ച് കഥ പറയുന്ന ഒരു പുരാതന കലാരൂപമാണ്. കേരളത്തിൽ ഇത് പ്രധാനമായും തോൽപാവക്കൂത്ത് എന്ന രൂപത്തിൽ പ്രചാരത്തിലുണ്ട്. ഇതിൽ തോലിൽ നിർമ്മിച്ച പാവകളെ ഒരു തിരശീലയ്ക്ക് പിന്നിൽ വെളിച്ചത്തിന്റെ സഹായത്തോടെ ചലിപ്പിച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. രാമായണവും മഹാഭാരതവുമാണ് പ്രധാന ഇതിവൃത്തങ്ങൾ. ഇന്ന് തോൽപാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് കുന്നത്ത് രാമുണ്ണി നായരും സംഘവും.

ൃന്ദവനമധ്യത്തൂടെ സഞ്ചാരം ചെയ്തു പാർക്കും കാലത്തിനിടത്തിൽ അടുത്ത പ്രദേശത്തിൽ ഒരുവിടത്തിലും ഒരു പർണകശാലയും കൂടി.

0: വനമധ്യത്തൂടെ സഞ്ചരിക്കുവതാനകാലത്തിനിടത്തിൽ പാഷാണകണ്ടകങ്ങളും നിന്നൊന്നത പ്രദേശങ്ങളും ജാസ്തിയാകവും കണ്ടുവരുന്നുണ്ട്. സഞ്ചാരകാലത്തിൽ പാദങ്ങൾക്ക് വന്ന് നേരിടുവതാന വേദനയ്ക്കും യാതൊരു കണക്കും കണ്ടുവരുവരില്ലേ. ഏതു വിധത്തിലെന്തിരുന്നാലും സ്വല്പവും കൂടി സഞ്ചാരം ചെയ്ത് വാർത്തുകൊള്ളുകയും ഊഹൂ വാർക്കുവതാനകാലത്തിൽ എന്നമോ ഭാഗ്യം നിമിത്തമാകെ സമീപത്തിൽ ഒരു വർണ്ണകശാലയും കണ്ടുവരുകരുതുണ്ട്. ആനാലിന്ത വർണ്ണകശാലയിലൂടെ സമീപത്തിനിടത്തിൽ ചെന്തീതിനുടെ മധ്യത്തിനിടത്തിൽ വല്ല പേറുകളും ഉണ്ടെന്തുവരുമായിരുന്നാൽ അവരിടത്തിൽ നിന്റെ ഒരു കപളം മന്നം വാങ്ങി ഭക്ഷണം ചെയ്ത് സങ്കടമായൊരു കൃതാഹമ്മവും വിശപ്പും തീർത്തു പോക വേണമെന്നു ചൊല്ലി വർണ്ണകശാലയ്ക്ക് സമീപം ഉൾക്കൊള്ളുറീൻ മനസ്സേ.
1: ഋഷിയേ
0: ഏതേത് സ്ത്രീരത്നമേ
1: ഞാനവരെ കാണുകുറ പോലൊരു ഋഷിയാകലും എന്റെ തോന്നി വരുവതുണ്ട്. ഇതിൽ വരുവതൊക്കെ കാരണമെന്നാവിന്റും അവരുടെ പരമാർത്ഥം കേട്ടാൽ വിരോധമില്ല വാരായി ഋഷിയേ.
0: അതിശയം അതിശയം ആനതിനാൽ എന്നുടേ പരമാർത്ഥം

0: കുന്നത്ത് രാമുണ്ണി നായരും സംഘവും അവതരിപ്പിച്ച തോൽ പാവക്കൂത്താണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെറ്റ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: FM പ്രധാന വാർത്തകൾ.
7: കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമ ലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഫോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകുന്നേരം 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകുന്നേരം 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും.
6: FM പ്രധാന വാർത്തകൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
5: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 1606 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 1606 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 1603 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 2063 മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 1669 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന്.

0: പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5 6 3 2 3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർത്താൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
4: വാക്കും
1: പൊരുളും പ്രായോജകർ,
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇനി കരിയർ ടിപ്സ്.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
6: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ മഞ്ചേരി.
6: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
6: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
6: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് ഒഫൻസ്, ഐ പി സി, CRPC, IT ആക്ട് 2000, RT ആക്ട് 2005 എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: അതിന് ഒഫൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് പഠിക്കണം. ടൈപ്സ് ഓഫ് ഒഫൻസ് ഏതൊക്കെയെന്നുണ്ട്, പ്രോപ്പർട്ടി, പേഴ്സൺസിനെതിരെയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒഫൻസസിൽ വരുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ്, സമൻസ്, ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് ഫാക്ട്സിന് 5 മാർക്ക് വേറെയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഏരിയ IPC, ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രാബല്യത്തിലായത് 1862 മെക്കാളെ പ്രഭുവാണ് ഇത് ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ബേസിക് ആയ കാര്യങ്ങളായിട്ട് പ്രധാനപ്പെട്ട 511 സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. ജനറൽ എക്സെപ്ഷൻസിൽ പെട്ടിട്ടില്ല, പൊതു അപവാദങ്ങളിൽ പെട്ടിട്ടില്ല. അതായത് സെക്ഷൻ 76-79 വരെയുള്ള മിസ്റ്റേക്ക് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ സാധനം, 77-78 ജുഡീഷ്യൽ ആക്ട് എന്ന് പറഞ്ഞ സംഗതി, 80 ആക്സിഡന്റ്, 81 നെസസിറ്റി, 82-83 ഇൻഫാൻസി, 85-86 ഡ്രങ്കുമായി ബന്ധപ്പെട്ടത്, 92-93 മുതൽ 106 വരെയുള്ള സെക്ഷൻസ് നിർബന്ധമായിട്ടും ഉദ്യോഗാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒഫൻസസ് എഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, അതുമായി ബന്ധപ്പെട്ട് മർഡർ, 299 ആയിട്ടുള്ള സെക്ഷൻ, 300 നരഹത്യ, 302 കൊലപാതകം, 301, 304, 308 വരെയുള്ള ആ ഒരു ഏരിയയും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഒഫൻസസ് എഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്, 379, 380, 354 A, B, C and D. അതുപോലെ 304 A പ്രധാനപ്പെട്ടൊരു ഭാഗമാണത്. ആക്സിഡന്റൽ കേസുമായി ബന്ധപ്പെട്ട് 336, 337, 338 തുടങ്ങിയ ഭാഗങ്ങൾ കൂടെ സെക്ഷൻസ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. 62-74 വരെയുള്ള സമൻസ്, വാറണ്ട് തുടങ്ങിയ ആ ഏരിയകൾ, അതുപോലെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 154 മുതലുള്ള ആ ഏരിയ, ആ സെക്ഷൻസ് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CRPC കോഡ് എന്ന സാധനം, 10 സെക്ഷൻസ് പറയുന്നുണ്ട്. 2A അതായത് വയലബിൾ ഒഫൻസ് ഉണ്ട്, 2B എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യം, 2C കൊഗ്നൈസബിൾ ഒഫൻസ്, എൽ എന്നുള്ള നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, അതുപോലെ N കുറ്റങ്ങൾ, 2W, 2X തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കണം. പബ്ലിക് സർവന്റ് ആയ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള റേപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ, മർഡർ, പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് IT ആക്ട്, 2000 വന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, June 9 ആവിഷ്കരിച്ച് October 17 പ്രാബ്

0: ബലത്തിൽ വന്ന ഐടി ആക്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, ഒരുപാട് കേസുകളും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, 5 മാർക്കാണ് ഈ ഒരു ഐ ടി ആക്ടുമായി ബന്ധപ്പെട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് ആയിട്ട് ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായത് ഒരു 43, 43A, 65, 66, 66B, C, D, E എഫ് എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ 67, 67A, B, 77B, 72 തുടങ്ങിയ ഭാഗങ്ങളൊക്കെ എന്തായാലും ഇതിൽ ചോദിച്ചിട്ടുള്ളതായ സെക്ഷൻസ് ആണ്. വീണ്ടും വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. റീസെന്റ് ആയിട്ട് നടന്ന ചില വ്യക്തികൾ തമ്മിലുള്ള കേസുകൾ, ചില സ്ഥാപനങ്ങൾ തമ്മിലുള്ള കേസുകളൊക്കെ പി എസ് സി എടുത്ത് ചോദിക്കാറുണ്ട്. സുപ്രധാന നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ഐ ടി കാര്യങ്ങൾ വരുമ്പോൾ അതും കൂടെ അതിൽ ചേർത്ത് പഠിക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, അത് എന്ന് വന്നു വരാൻ കാരണമായ സംഘടന, അതിന്റെ ബേസിക് സ്ട്രക്ചർ, കമ്മീഷനിലെ അംഗങ്ങൾ എത്രയുണ്ട്, അവരുടെ കാലാവധി എത്രയാണ്, ഇപ്പോഴത്തെ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും മാറ്റങ്ങൾ. ഇപ്പോൾ റീസെന്റ് ആയിട്ടൊക്കെ പല കേസുകൾ വന്ന സമയത്തൊക്കെ ചെറിയ അപ്ഡേഷനൊക്കെ നിയമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക.
1: കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് ഒഫൻസ്, ഐ പി സി, സി ആർ പി സി, ഐ ടി ആക്ട് 2000, ആർ ടി ആക്ട് 2005 എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
4: ഒരറിയിപ്പ്, ഇന്ന് രാവിലെ 8:25 കേൾക്കാം ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ മലയാള ചലച്ചിത്രഗാന പരിപാടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04-839-50-300 അല്ലെങ്കിൽ 04-839-50-800. ഓർക്കുക, ചിത്രമഞ്ജരി ഇന്ന് രാവിലെ 8:25 മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.
5: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
6: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
5: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
9: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078-77-77-10 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
13: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
14: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
14: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
15: റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
16: അഴുക്കകറ്റും റയൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
15: എ പ്രോഡക്ട് ഓഫ് റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
17: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്ക.
18: നീ എന്തിനാ വിമല അവനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
15: കുട്ടികൾ കളിക്കട്ടെ.
16: അഴുക്കകറ്റും റയൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
15: ഒരു റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.

0: സൈബർ ജാലകം. ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ബാക്ക് സ്പേസ് ബട്ടൺ ഉപയോഗിക്കാം. എന്നാൽ വാക്കുകൾ ബാക്ക് സ്പേസ് ബട്ടൺ ഉപയോഗിച്ച് വേഗത്തിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം?
1: ഒരുപാട് അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ഉള്ള സമയത്ത് ബാക്ക് സ്പേസ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ സമയത്ത് ഉപയോഗിക്കാവുന്ന എളുപ്പ മാർഗമാണ് ഇനി പറയുന്നത്. നിങ്ങൾക്കൊരു വാക്ക് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിക്കുക. ഒറ്റയടിക്ക് ആ വാക്ക് ഡിലീറ്റ് ആവും. വീണ്ടും ഒരിക്കൽ കൂടി കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചാലോ അടുത്ത വാക്കും ഡിലീറ്റ് ആവും. ഇങ്ങനെ വാക്കുകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ, അപ്പോൾ കൺട്രോൾ ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് ബാക്ക് സ്പേസ് ബട്ടൺ അടിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ കൺട്രോൾ ബട്ടണിൽ നിന്ന് കൈയെടുക്കാം. അപ്പോൾ ഈ ഷോർട്ട് കട്ട് മറക്കേണ്ട. കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ മൊത്തമായി എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യുവാൻ പറ്റും.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം വിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
5: വിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ഇനി കേൾക്കാം രസമുകുളം.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
9: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
10: ഹോ, എന്തൊരു ചൂടാ! പോരാത്തേന് അതിന്റെ ഇടയിൽ കറന്റ് കട്ടും.
11: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
10: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണ.
11: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള BRGC AJ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടുന്ന് കിട്ടും.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ.
0: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. അത് സാധാരണ തോരനല്ല, ഒരു സ്പെഷ്യൽ തോരൻ, കണവ തോരൻ. ഈ തോരനുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നോക്കാം. കണവ, നമ്മുടെ നാട്ടിൽ ഇതിന് കൂന്തൽ എന്നും പറയും. ഇത് നീളത്തിൽ മുറിച്ചെടുത്തത് 1 കപ്പ്. ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 5 അല്ലി, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/2 കപ്പ്, ഉഴുന്ന പരിപ്പ് 1 ടീസ്പൂൺ, തേങ്ങ അരിഞ്ഞു വറുത്തത് 1 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പീര 1 കപ്പ്, ജീരകം 1 നുള്ള്, പച്ചമുളക് 5 എണ്ണം, തക്കാളി 1 എണ്ണം, മുളകുപൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, ഉപ്പ്, എണ്ണ, മല്ലിയില എന്നിവ ആവശ്യത്തിന്. ഇനി പാകം ചെയ്യുന്ന വിധം പറയാം. കണവ, കുരുമുളകുപൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഉഴുന്നുപരിപ്പ് ഇവ വഴറ്റണം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക്, കറിവേപ്പില ഇവയുമിട്ട് വഴറ്റുക. തേങ്ങാപ്പീര, ജീരകം എന്നിവ ചതച്ചതും മഞ്ഞൾപ്പൊടിയും തേങ്ങ ചതച്ചതും കൂടിയിട്ട് നന്നായി ചൂടാക്കണം. നല്ല മണം വന്നു കഴിയുമ്പോൾ കണവയും തക്കാളിയും തേങ്ങ വറുത്തതും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവിയിൽ വേവിക്കുക. അല്പം കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും വിതറി ചിക്കി തോർത്തി എടുക്കണം. കണവ സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ശ്രദ്ധിക്കണേ. കണവ, കുരുമുളകുപൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഉഴുന്നുപരിപ്പ് ഇവ വഴറ്റണം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക്, കറിവേപ്പില ഇവയുമിട്ട് വഴറ്റുക. തേങ്ങാപ്പീര, ജീരകം എന്നിവ ചതച്ചതും മഞ്ഞൾപ്പൊടിയും തേങ്ങ ചതച്ചതും കൂടിയിട്ട് നന്നായി ചൂടാക്കണം. നല്ല മണം വന്നു കഴിയുമ്പോൾ കണവയും

0: തക്കാളിയും തേങ്ങ വറുത്തതും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവിയിൽ വേവിക്കുക. അല്പം കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും വിതറി ചിക്കി തോർത്തി എടുക്കണം. ഈ സ്പെഷ്യൽ കണവ തോരനൊന്നും ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്.
1: രസമുകുളം.
2: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
3: പ്രായോജകർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
4: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
12: സുഗ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
13: സുഗ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
12: സുഗ്ന പാം.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
15: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനി കേൾക്കാം കളിക്കൂട്ടം.
16: കളിക്കൂട്ടം.
17: ആരേത്? നമ്മുടെ വേണുല്ലേ. എന്താ നീ പകച്ചു നോക്കണത്? ഇതെന്റെ കൊച്ചു സാമ്രാജ്യം തന്നെയാടോ.
16: സണ്ണി, SB സ്കൂളിലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിയ നിന്റെ വളർച്ച കാണുമ്പോ എനിക്ക് വലിയ അഭിമാനമുണ്ടടോ.
17: അതൊക്കെ ഓരോരുത്തരുടെ തലവരെയാടോ. ആട്ടെ, പഠിപ്പിസ്റ്റായ നീ വലിയ ഉദ്യോഗസ്ഥനായി, ഇപ്പൊ ചുമ്മാ പെൻഷനും വാങ്ങി ചേതല് പിടിച്ച് കിടക്കുകയാണല്ലേ.
16: അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ട ഞാൻ നിന്റെ മാളത്തിലെത്തിയത്.
17: ഓ, അങ്ങനെ.
16: എന്താ നിന്റെ പരസ്യം? പരസ്യം കൊടുത്ത് ആഘോഷിക്കല്ലേ നീ. എവിടുന്നാ സണ്ണി ഇത്രയും പണം?
17: എടോ, പണം എറിഞ്ഞാലെടോ പണം വരൂ.
16: അതെ,
17: നീ ഭാഗ്യവാനാ, ചെറിയ പ്രായത്തിൽ തന്നെ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയല്ലോ.
16: നല്ല ഭാഗ്യം.
17: ആട്ടെ, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്?
16: എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു.
17: ഓ,
16: ദൈവം സഹായിച്ച് അതിനൊന്നും സാധിച്ചില്ല. ഇപ്പൊ ഞാൻ ഫ്രീയായി. ആ കാര്യങ്ങൾ നടത്താൻ നിന്റെ നിർമ്മിത ബുദ്ധി കേന്ദ്രത്തിൽ പറ്റുമോന്നറിയാൻ വേണ്ടി വന്നതാ.
17: ഓ, അങ്ങനെ. ആട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടത്?
16: എനിക്ക്
17: മോഹിനിയാട്ടം കളിക്കണോ? ചിത്രം വരയ്ക്കണോ? പാട്ട് പാടണോ? അല്ലെങ്കിൽ പാട്ടിന് സംഗീതം കൊടുക്കണോ? ഇതൊക്കെ ഇപ്പോ ഞാൻ വിചാരിച്ച സാധിച്ചു തരാൻ പറ്റും.
16: അല്ല, ശരിക്കും പറ്റുമോ?
17: എന്താ സംശയം?
16: നീയല്ലേ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് AIയുടെ സഹായത്തോടെ ഏത് ചോദ്യത്തിനും ഉത്തരം തരാൻ ആളുണ്ടെന്ന്? എന്നാ പിന്നെ ആ കാര്യം തന്നെ ആദ്യം നടക്കട്ടെ.
17: അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാ പിന്നെ നീ അവിടേക്ക് നോക്കിന്നോ.
16: എവിടേക്ക്?
17: ആ സ്ക്രീനിടൂ. ആട്ടെ, നിനക്ക് ആരുമായിട്ടാ ചാറ്റ് ചെയ്യേണ്ടത്? മെയിൽ, ഫീമെയിൽ?
16: ആരായാലും ഞാൻ ഓക്കെ.
17: ആട്ടെ, നമുക്ക് സ്വപ്നയായി സംസാരിക്കാം.
16: ഓ,
17: സ്വപ്ന ചുവന്ന സാരി ഉടുത്ത 30 വയസ്സുകാരി സ്വപ്ന, ചോദിച്ചോ നിന്റെ സംശയങ്ങൾ.
18: ഗുഡ് മോർണിംഗ് വേണു സാർ.
16: ഗുഡ് മോർണിംഗ്
18: സാറ്. 3.2 km ദൂരെ നിന്നും ഓട്ടോയിൽ വന്ന് കൈരളി ജംഗ്ഷനിൽ ഇറങ്ങി 20 m നടന്ന് ഇവിടെ എത്തിയതല്ലേ?
16: എങ്ങനെ? അതെ, ഇത്ര കറക്റ്റ് ആയിട്ട് ഭാസ്കര പണിക്കര് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ.
18: പക്ഷേ അദ്ദേഹം ഇപ്പോ വീട്ടിൽ റെസ്റ്റിലാണല്ലോ.
16: ശരിയാണ്, ഞാനേ ഞാനൊരു ചെറിയ കവിത കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിനൊരു മ്യൂസിക് ഇട്ടു തരുമോ?
18: നോക്കട്ടെ.
17: വേണു, പണ്ടത്തെ സംഗീത സംവിധായകരെ ഒരു ഗാനം കിട്ടിയ 5 മാറും രീതിയിൽ സംഗീതം കൊടുത്ത് അതിലൊന്നാണ് ഫൈനൽ.

0: ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത്.
1: കേട്ടിട്ടുണ്ട്.
0: ആ ഇവക്ക് 40 കോമ്പിനേഷനിൽ ഇത് കമ്പോസ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. സ്വപ്ന കേട്ടല്ലോ, ഇപ്രാവശ്യം ഈ 40 തവണ വേണ്ട, നെക്സ്റ്റ് ടൈം.
2: ആസ് യു വിഷ് സർ. സർ, സാറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിലത്ത് വീണല്ലോ.
1: ശരിയാ,
2: ഇത് കുറെ മുമ്പ് എടുത്തതാണല്ലോ സർ, 2003 ഓഗസ്റ്റ് 10.
1: അതെ,
2: ചെന്നൈ വാഹിനി സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതല്ലേ.
1: അതെ സണ്ണി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ, വല്ലാത്തൊരു പരവേശം. ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ.
0: അത് ലാസ്റ്റിൽ ബില്ല് വരുമ്പോ കുടിച്ചാ പോലെ എന്റെ വീണു.
1: അല്ല, സത്യമായിട്ടും ഇവൾക്ക് ജീവനുണ്ടോ?
0: ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്ക്.
1: അത് വേണ്ട, ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ സണ്ണി, ഒരു ചെറിയൊരു ആശ കൂടി ഉണ്ട്.
0: പറയൂ.
1: എനിക്ക് താജ്മഹൽ കാണാൻ പറ്റിയിട്ടില്ല.
0: ഓ,
1: നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ?
0: ഓ, അതിനെന്താ? ആ വ്യൂ ഫോൾഡർ ഇതാ, അതെടുത്ത് മുഖത്ത് വെക്ക്.
1: ഇതല്ലേ?
0: ആ, ഇനിയിപ്പോ നിനക്ക് താജിനെ തൊടാം, അതിന്റെ മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിക്കാം. ഡു ഇറ്റ്.
1: ഓ എന്റെ ദൈവമേ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ
0: എന്റെ വേണു. 2-3 കൊല്ലം കഴിഞ്ഞാല് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ കിച്ചണൊക്കെ ക്ലോസ്ഡ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും എളുപ്പമല്ലല്ലോ. ഹോസ്പിറ്റലുകളിൽ റോബോട്ടിക് സർജറികള്, നമ്മുടെ ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ ആലോചിക്കുമ്പോ ത്രില്ലടിക്കുന്നു.
1: സണ്ണി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ.
0: ഹേയ്, നീ ചോദിക്കേ.
1: അല്ല, ഞാൻ നിന്റെ കൂടെ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുക. നിനക്കൊരു സഹായാവോ ചെയ്യും. എനിക്കാണെങ്കിൽ ഇപ്പോ വേറെ എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ.
0: നല്ല തമാശ, ഞാൻ തന്നെ ഇവിടെ അധികപ്പെട്ടാടോ. എന്നിട്ടാ എന്നെ സഹായിക്കാൻ വേറൊരാള്? എടാ വീടു, ആളുകള് കൺസൾട്ടേഷന് കാത്തു നിൽക്കുന്നു. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ല കൺസെഷൻ തന്നിട്ടുണ്ട് ബില്ലില്.
1: അത്രേ ഉള്ളൂ.
0: ഓക്കെ, ഗുഡ് ബൈ.
2: താങ്ക് യു. ഗുഡ് ബൈ വേണു സർ.
1: ഗുഡ് ബൈ.
3: രചന നിർവഹണം സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, നന്ദിത പി പി.
4: കളിക്കൂട്ടം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
1: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
3: ഇനി ഇന്നത്തെ ചോദ്യം ഉത്തരം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? ഉത്തരം: പി സി മഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ അദ്ദേഹത്തിന്റെ വികസന മാതൃക മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര്? ഉത്തരം: പി സി മഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നു.

0: ഉപയോഗിക്കുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ അദ്ദേഹത്തിന്റെ വികസന മാതൃക മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
7: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
8: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
7: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
8: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. FM ശുഭദിനത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു, കൂടെ മഞ്ജു. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കാം, വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0483295300. മറ്റൊരു നമ്പർ 0483295800. ചിത്രമഞ്ജരിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പി മഞ്ജു. സ്റ്റുഡിയോ സഹായം ശ്രീജ റാവു. സാങ്കേതിക സഹായം ലിജേഷ് കിഴിശ്ശേരി, അഭാസ് പറപ്പൂർ. ഇന്ന് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. ഇത് വെറുമൊരു അവധി ദിനം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശകോടിക്കണക്കിന് അമ്മമാർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം, ലോക മാതൃദിനം. നമ്മുടെ ആദ്യത്തെ സുഹൃത്ത്, ആദ്യത്തെ ഗുരു, പ്രതിസന്ധികളിൽ തളരാതെ താങ്ങായി നിൽക്കുന്ന കരുത്ത്, അങ്ങനെ അമ്മയെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകൾ മതിയാകില്ല. നമ്മൾ ഓരോരുത്തരും വളർന്ന് വലുതാകുമ്പോഴും അമ്മമാരുടെ കണ്ണിൽ അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ്. തിരക്കുകൾക്കിടയിൽ നമ്മൾ പറയാൻ മറന്നുപോയ സ്നേഹവാക്കുകൾ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകിയ ഏറ്റവും വലിയ പാഠം എന്താണ്? അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം അമ്മയോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ലോകത്തിലെ എല്ലാ അമ്മമാർക്കും സ്നേഹാശംസകൾ നേരാനും ഇപ്പോൾ തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0483295300. മറ്റൊരു നമ്പർ 0483295800.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.

0: അപ്പോൾ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആദ്യമായി എത്തിയിട്ടുള്ളത് ആരാണ് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. നമസ്കാരം.
0: ആ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ രാജൻ, പാലോട്.
0: ആ, പാലോട് എവിടെയാണ്?
1: പാലോട് തിരുവനന്തപുരം.
0: തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അല്ലേ?
1: അതെ.
0: ആ, അപ്പൊ എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ?
1: വർത്തമാനം ഇവിടെ മഴയാണ്.
0: ആ, ഇപ്പൊ മഴയാണ് എല്ലാവരുടെയും വിശേഷം അല്ലേ? ഇതുവരെ ഇതുവരെ കഠിനമായ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേനൽ മഴ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. പിന്നെ എന്തൊക്കെയാണ് പാലോട് മറ്റു വർത്തമാനങ്ങളൊക്കെ?
1: പാലോട് വർത്തമാനം പ്രത്യേകിച്ച് പറയുന്നില്ല.
0: എന്ത് ചെയ്യുന്നത് അങ്ങ്?
1: ഞാന് കസേര വരച്ചിലാണ്. കസേര നെയ്ത്ത് മടച്ചിൽ എന്നൊക്കെ പറയില്ലേ, കസേര.
0: അതെ. ആ, ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടോ?
1: ജോലി ഇപ്പൊ കുറവാണ്.
0: എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോവും അല്ലേ?
1: അതെ അതെ.
0: ആ, ആരൊക്കെയാണ് കൂടെ ഉള്ളത് വീട്ടില്?
1: കൂടെ ഭാര്യ, രണ്ട് മക്കള്, മൂന്ന് കൊച്ചുമക്കള്, രണ്ട് മരുമക്കള്,
0: എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്നൊരു വിശേഷ ദിനം ആണ് നമ്മൾ പറഞ്ഞു തുടക്കത്തില് അല്ലേ? ഇന്ന് മാതൃദിനാണ്. മാതൃദിനാണ്, അമ്മമാരുടെ ദിനാണ്. ആ, അപ്പൊ അങ്ങക്ക് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്?
1: പങ്കുവെക്കാൻ നമ്മളെ ഈ പറഞ്ഞതൊക്കെ പ്രത്യേകിച്ച് എന്ത് പറയാൻ, അവരുടെ കഷ്ടപ്പാടും ഇതുകൊണ്ട് നമ്മൾ ഇതുവരെ ആയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബാക്കില്ല.
0: അതെ, അമ്മ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്നേഹം, നമ്മളോടുള്ള ആ ഒരു കരുതല് അല്ലേ?
1: അതെ.
0: ഇപ്പൊ അമ്മ ഉണ്ടോ?
1: ഇല്ല.
0: ആ, എത്ര നാളായി അമ്മ വിട്ടു പോയിട്ട്?
1: 10 വർഷത്തെ കൂടുതലായി.
0: അത് ശരി. ആ, അപ്പോ സ്വന്തം അമ്മയില്ലെങ്കിലും വീട്ടില് മക്കളുടെ അമ്മയുടെ കരുതല് കണ്ടറിയുന്നുണ്ടാവും അല്ലേ? മക്കളുടെ അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല ഉത്തരവാദിത്വ ബോധം ഉള്ള ഒരാളാണ്.
0: ആ, എന്താണ് ഭാര്യയുടെ പേര്?
1: പേര് പരമേശ്വരി അന്തർജന.
0: കുട്ടികളെല്ലാവരും ഇപ്പൊ കൂടെ ഉണ്ടോ?
1: ഒരാളുണ്ട്.
0: എന്താ ചെയ്യുന്ന മക്കളൊക്കെ? ജോലി ചെയ്യാണോ?
1: മക്കള് രണ്ടും പെമ്മകളാണ്, അവർ രണ്ടും SSA അധ്യാപകരാണ്. മനസ്സിലായിക്കാണോ? SSA എന്ന് പറയുമ്പോ ടീച്ചറാണ്, ടെമ്പററി.
0: അത് ശരി.
1: അപ്പൊ മൂത്ത മോളും കൊച്ചുമക്കളും ഒക്കെ ചെറുക്കണ്ട് വീട്ടിലാണ്, കഴക്കുട്ടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഇളയ മോളും

0: കൊച്ചുമോനും മരുമോനും എന്നോടൊപ്പം പാലോടാണ്. അവർക്ക് പാലോടാണ് ജോലി, അതുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്.
1: അവിടെയുണ്ട്. അപ്പൊ സന്തോഷകരമായിട്ട്. എന്താ
0: മൂത്തോക്ക് കണിയാപുരം എന്ന സ്ഥലത്താണ് ജോലി, അത് അവര് കഴക്കുട്ടത്താണ് കുടുംബം, അങ്ങനെ അവിടെ.
1: അങ്ങപ്പൊ എങ്ങനെയാണ് റേഡിയോ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്നത്? ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ആയിരിക്കും അല്ലേ? ഹലോ ഹലോ, അദ്ദേഹത്തിൻ്റെ കോള് കട്ടായിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം.

0: ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈജി.
2: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും
3: അവരൊക്കെ അങ്ങനെ പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
1: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
0: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
0: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
1: ടിഎസ്സി അപ്ലൈ.

0: രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രവും മോഹൻ സിതാരയും ചേർന്നൊരുക്കി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.

0: ഹലോ,
1: ഹലോ,
0: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം. ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് സൂര്യയാണ് സംസാരിക്കുന്നത്. കോതകുശി.
0: ആ, സൂര്യ ഒറ്റപ്പാലം.
1: ഒറ്റപ്പാലം.
0: ആ, അപ്പോൾ ഇന്ന് ചിത്രമഞ്ജരിയിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സൂര്യയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത്?
1: ഞാൻ കുറേ കാലമായി റേഡിയോ കേൾക്കുന്നു.
0: ആ,
1: ആദ്യം തൃശ്ശൂരാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചായിട്ട് ഇവിടെ റേഡിയോ മാറ്റിയപ്പോ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നം വന്നപ്പോ ട്യൂൺ ചെയ്തപ്പോ മഞ്ചേരി കിട്ടി. അപ്പൊ കുറെ ഇത് മഞ്ചേരിയാ കേൾക്കുന്നത്.
0: അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയതാണ് അല്ലേ മഞ്ചേരി?
1: അല്ല, അപ്പൊ മഞ്ചേരി കേൾക്കാൻ തുടങ്ങിയിട്ട് കൊറേയായി. പൊതുവെ പാട്ടുകള് അത്യാവശ്യം നല്ലോണം കേൾക്കുന്ന ആളാണ്, ഒരുപാട് ഇഷ്ടാണ്. പിന്നെ കവിതകള് ചൊല്ലുന്ന ആളാണ്. ഞാന് മാമ്പഴം സീസൺ ടെന്നിലെ
0: ഹലോ
1: കേരളീ ചാനലിലെ ഹലോ
0: വ്യക്തമായില്ല, കട്ടായി പോയി പറഞ്ഞത്.
1: ഞാന് മാമ്പഴം സീസൺ 10 കവിത ചൊല്ലുന്ന പ്രോഗ്രാമിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു.
0: ഓ, അത് ശരി. അപ്പൊ അഭിനന്ദനങ്ങൾ.
1: നന്ദി. കൊറേ ആയി ഇതിലേക്ക് വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, പറ്റാറില്ല. ഞാനിവിടെ ഒറ്റപ്പാലത്ത് മനുശ്ശേരി സ്കൂളിലെ ടീച്ചറാണ്, സംസ്കൃതം ടീച്ചറാണ്. എനിക്ക് 3 മക്കളാണ്.
0: സൂര്യ ടീച്ചർ, ഒരു കാര്യം ചെയ്യോ, ആദ്യം ഇന്ന് നമുക്ക് കേൾക്കേണ്ട പാട്ട് ഏതാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം.
1: ശ്രുതിയമ്മ ലയമച്ഛൻ.
0: മധുര നമ്പരക്കാറ്റ് എന്നുള്ള ചിത്രത്തിലെ പാട്ട് അല്ലേ?
1: ഇനിയിപ്പോ മാതൃദിനാണ്, പക്ഷേ അമ്മയെ പോലെ അച്ഛനും
0: തീർച്ചയായിട്ടും.
1: അപ്പോ രണ്ടുപേർക്കും കൂടി
0: അച്ഛൻ
1: ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാ അച്ഛനമ്മമാർക്കും.
0: അല്ല, ഇന്നിപ്പോ അച്ഛന്റെ പങ്ക് നമുക്ക് ഒട്ടും കുറവല്ല അമ്മയെ അപേക്ഷിച്ച്. പക്ഷെ അമ്മയ്ക്കായിട്ടുള്ള ഒരു ദിനത്തിൽ അല്ലേ, അമ്മമാർക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ദിനത്തില് അമ്മമാരുടെ ഇത് എടുത്തു പറയുന്നു നമ്മൾ, അത്രേ ഉള്ളൂ. അപ്പൊ സൂര്യയ്ക്ക് അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് മാത്രല്ല, എല്ലാ അമ്മമാരും ഒരുപാട് സഹനവും ശക്തിയും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ എല്ലാ വികാരങ്ങളെയും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ശക്തിയുള്ള ഒരു തേജസ് തന്നെയാണ് അമ്മ.
0: അതെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മുന്നിൽ ഓർമ്മയിൽ വരുന്ന ഒരു മുഖമാണ് അമ്മയുടെ മുഖം അല്ലേ? നമുക്കൊരു കരുത്ത് കിട്ടും ആ ഓർമ്മ വരുമ്പോ. അപ്പൊ അപ്പോ ഒരു രണ്ടുപേരി കവിത ചൊല്ലാം അല്ലേ?
1: ആ, ചൊല്ലാം ചൊല്ലാം. ഇവിടെയൊരു നദിയുണ്ടായിരുന്നു, ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു നദിയുണ്ടായിരുന്നു.

0: ഞാൻ ത്രോട്ടിന്റെ ചെറിയൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്.
1: കൂടുതൽ സ്ട്രെസ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ?
0: അതെ അതെ. ഈ നമ്മളെ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ടിലെ രണ്ട് വരി ഞാൻ ഒന്ന് പാടിക്കോട്ടെ.
1: ഓ ആയിക്കോട്ടെ.
0: ശ്രുതിയമ്മ ലയമ

0: താങ്ക് യു.
1: അപ്പൊ മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല, വീട്ടില് ആരൊക്കെയുണ്ട്?
0: എനിക്ക് മൂന്ന് കുട്ടികളാണ്, രണ്ടുപേര് ഇരട്ട കുട്ടികളാണ്, പെൺകുട്ടികള്. നീന, നൈന, മോൻ ജഗത്ത്, താഴൊരു മോനും കൂടി ഉണ്ട്, മോൻ ജഗത്ത്. ഹസ്ബൻഡ് ആനന്ദ് ആണ്, ആളിവിടെ തന്നെ കോതകുർശിയാണ്, ഇങ്ങനെ DSBIയിലെ ബ്രാഞ്ച് മാനേജറാണ്. അച്ഛനമ്മ ടീച്ചേഴ്സ് ആണ്, ഏട്ടൻ എടത്തിയമ്മ അവര് ടീച്ചേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പാലം തന്നെയാണ്.
1: അത് ശരി. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു?
0: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: റേഡിയോ കേൾക്കാൻ ഇഷ്ടമുള്ളവരും കൂടി ആയിരിക്കും അല്ലേ?
0: അമ്മയാണ് എനിക്ക് റേഡിയോ ഉള്ള ഇഷ്ടം കാണിച്ചു തന്നത്, അമ്മയാണ്. കാരണം അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ റേഡിയോ വെച്ചിട്ട് അത് കേട്ടിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് റേഡിയോ വേണമെന്ന് നിർബന്ധം പറഞ്ഞത് ഞാനായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഇവിടെ റേഡിയോ കൊണ്ടുവന്ന് വെച്ചതും. അത് സ്ഥിരമായി ഞാൻ കേൾക്കാറുണ്ട്.
1: അപ്പോ വളരെ സന്തോഷം.
0: സംബന്ധമായിട്ടുള്ള റെസ്റ്റ് ആയിരുന്ന സമയത്തും റേഡിയോ ആണ് എനിക്ക്. കാരണം മുന്നേ കഴിഞ്ഞ ഒരു പ്രേക്ഷക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിവിയിലുള്ള നമ്മൾ വാർത്തകളും അതുപോലെ മറ്റു പ്രോഗ്രാംസുകളും കാണുമ്പോൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണല്ലോ കാണിക്കാം. റേഡിയോ കേൾക്കുമ്പോ എപ്പോഴും നമുക്കൊരു ശാന്തതയാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അത് റേഡിയോ തന്നെ കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം.
1: അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചിട്ട് ഇത്രയും വിവരങ്ങളൊക്കെ പങ്കുവച്ചതില്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ.
1: അമ്മയ്ക്ക് പ്രത്യേക ആശംസകൾ.
0: താങ്ക് യു. ഓക്കെ.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.
4: Assignments, project, print cheyan ini endine tension.
5: Mighty back to study il Epson HP brother Canon printer galku special offer.
4: Laptop or smartphone vaangumbol printerukalil extra discountum.
5: Students inum teachers inum school college ID card umayi vara.
4: Ella Mighty Future showroom galilum.
5: TFC apply.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ നമസ്കാരം
0: ചിത്ര
1: ചേച്ചി.
0: ആ ചിത്ര മഞ്ജരിയാണ്. ആരാ സംസാരിക്കുന്നേ?
1: ഞാൻ ചെമ്പലശ്ശേരിയിൽ നിന്ന് മനോജാണ്.
0: എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ?
1: എന്താ നല്ല വർത്തമാനം, ഇങ്ങനെ പോണു. ഇപ്പൊ കൊറേ എന്ന് മഞ്ജരിയെ സുമിൽക്ക് വിളിച്ചിട്ട് അപ്പൊ ഒന്ന് കേൾക്കാം.
0: കുറച്ചായിട്ടിപ്പോ നമുക്ക് പിന്നെ ഫോണിൻ പ്രോഗ്രാമുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
1: ആ അത് എന്നോട് ഷാഫി പറഞ്ഞിരുന്നു. ഇങ്ങനെ ഷാഫി ഉണ്ട് ചെമ്പലശ്ശേരി വിളിക്കുന്ന ആള്. അപ്പൊ അവൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടൂ കിട്ടൂരാന്നൊക്കെ പറഞ്ഞു.
0: മനോജ് കേൾക്കാറില്ലേ പരിപാടികളൊക്കെ?
1: ഞാൻ കേൾക്കാറുണ്ട്, ഞായറാഴ്ച ദിവസം കേൾക്കാറുണ്ട്.
0: എന്ത് ജോലിയാ ചെയ്യുന്നേ?
1: ഞാന് കാർപ്പന്ററാണ്.
0: ഞായറാഴ്ച അവധിയാണോ?
1: ആ ഞായറാഴ്ച അവധിയാണ്.
0: അത് ശരി. അപ്പൊ എന്തൊക്കെയാണ് ജോലി, എങ്ങനെയാണ്?
1: എന്തപ്പോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖല്ലേ?
0: ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: അതെ.
0: ഇന്നിപ്പോ അവധിയായിട്ട് എന്താണ്?

0: പ്രത്യേക പരിപാടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ?
1: പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ കല്യാണങ്ങളും അതിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്.
0: കുട്ടികളെ ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: വീട്ടില് പിന്നെ അമ്മ ഉണ്ട്, പിന്നെ ഭാര്യ ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
0: ഇവളുടെ
1: പേര് ഒന്ന് മൂത്ത ആള് പേര് സഞ്ജയ് കൃഷ്ണ, രണ്ടാമത്തെ ആള് സായൂജ്.
0: എല്ലാരും ഉണ്ട് ഇപ്പൊ വീട്ടില് അല്ലേ? അപ്പൊ ഇന്ന്
1: അവരൊക്കെ കേൾക്കാറുണ്ട്.
0: അല്ല, ഞാൻ ചോദിച്ചതേ, ഇന്ന് ലോക മാതൃദിനാണല്ലോ, അപ്പൊ അമ്മയെ കുറിച്ച് എന്താണ് മനോജിന് പറയാനുള്ളത് ഇന്നത്തെ ഈ ദിവസം? അമ്മ സുഖായിട്ടിരിക്കുന്നുണ്ടല്ലേ?
1: അമ്മക്ക് പാട്ട് കേൾക്കാനൊക്കെ
0: ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ഞാനൊരു പാട്ടാണ്, അത് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്.
0: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: എന്താ മലർക്കൊടി പോലെ എന്ന് പറഞ്ഞിട്ടൊരു
0: പാട്ടുണ്ടല്ലോ,
1: മലർക്കൊടി പോലെ, മലർക്കൊടി പോലെ മയങ്ങൂ മടിമേലെ, മയങ്ങൂ മടിമേലെ.
0: നല്ലൊരു താരാട്ട് പാട്ടാണ് അല്ലേ?
1: അപ്പൊ എല്ലാ അമ്മമാർക്കും വേണ്ടിട്ട് എനിക്ക് ആ പാട്ട് വേണം.
0: ആ പാട്ട് വെച്ച് തരാം. ആയിക്കോട്ടെ, അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ പാട്ട് വെച്ച് തരാം. അപ്പൊ വിളിച്ചതിൽ
1: സന്തോഷം.
0: ശരി എന്നാ. ഓക്കേ.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി.
2: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഒരു വീടായാൽ
7: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
7: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
7: ഇപ്പോൾ എല്ലാം മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ
0: ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം. മുരളികൃഷ്ണൻ, കരിക്കാട്.
0: മുരളികൃഷ്ണൻ.
1: ആ
0: ആ
1: മുരളികൃഷ്ണ കുറുപ്പ്, കരിക്കാട്.
0: ആ പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ.
1: ആ ഞാൻ മേലാഖ ശ്രീകാളികാവ് ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടിന്റെ ഒരാളാണ്.
0: അത് ശരി. ആ
1: അപ്പോ ഭാര്യ സുമംഗല,
0: ആ
1: ഇടയ്ക്കിടയ്ക്ക് എഫ് എം എനിക്ക് വിളിക്കലുണ്ട് അവര്.
0: ആ
1: പിന്നെ വലിയ മകൻ തിരുവനന്തപുരത്ത് MBAക്ക് പഠിക്കുന്നു, കഴിയാനായി.
0: അല്ല, ഈ കളമെഴുത്ത് പാട്ട് എന്ന് പറയുമ്പോ അതൊരു ഉത്സവ സീസണിലൊക്കെ അല്ലേ ഉണ്ടാവുക?
1: അല്ല, ഇവിടെ സ്ഥിരമായിട്ടുള്ള 300 എന്താ കൊല്ലത്തോട് കൊല്ലം പാട്ട് നടത്തുന്ന സ്ഥലമാണ്.
0: അത് ശരി. ആ അപ്പോ കളം വരയ്ക്കുക.
1: 8 ദിവസം കുന്നത്ത് അമ്പലത്തില് പൂരം നടക്കുമ്പോഴേ അവിടെ ലീവാണ്. അതേപോലെ മകരശിവയ്ക്ക് 2 ദിവസം,
0: അല്ലാത്ത എല്ലാ ദിവസവും ഉണ്ടാവും.
1: ബാക്കിയുള്ള ദിവസമൊക്കെ കളമെഴുത്ത് പാട്ട് നടത്തണം.
0: അത് ശരി. ആ ഇതിപ്പോ കളികാവ് അമ്പലത്തിലാണോ ഉണ്ടാവുക?
1: വൈകുന്നേരം 5:30 മുതൽ തുടങ്ങും.
0: അത് ശരി. ആ ആ അപ്പൊ പകലൊക്കെ ഫ്രീ ആണോ അല്ലേ?
1: അതെ അതെ.
0: ആ
1: പിന്നെ അതിന്റെ പൊടികള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, 5 തരം പൊടികള്.
0: ആ ഇത് എങ്ങനെയാ പഠിച്ചത്? ചെറുപ്പം തൊട്ടേ പാരമ്പര്യമായിട്ട് ചെയ്തു?
1: ഒരു 20-25 കൊല്ലമായി ഇതില്.
0: ആ അല്ല, ആ അതെ, ഞാൻ ചോദിച്ചത് അച്ഛനൊക്കെ ചെയ്തിരുന്നു മുൻപ് അല്ലേ? അത് കണ്ടു പഠിച്ചിരുന്നു. ആ
1: അമ്മാവൻ ചെയ്തിരുന്നു, പിന്നെ ചെറിയച്ഛൻ, അച്ഛച്ഛൻ, അങ്ങനെ വന്നു.
0: ആ ഇപ്പൊ മക്കൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടോ ഇതില്?
1: വലിയവൻ എഴുതും,
0: പഠിച്ചിട്ടുണ്ട്. ആ വിദ്യാഭ്യാസത്തോടൊപ്പം. അത് ശരി. ആ പിന്നെ റേഡിയോ പരിപാടികളൊക്കെ അപ്പൊ കേൾക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും.
1: ആ പിന്നെ ഞാൻ അങ്ങളോടെ വന്നിട്ട് ഒരു പ്രാവശ്യം മനോജേട്ടല്ലപ്പോ പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്.
0: അത് ശരി. ആ ഏത് പരിപാടിയായിരുന്നു അവതരിപ്പിച്ചത്?
1: ആർക്കും പാട്ട് പാടാം അന്തൊരു വലിയ.
0: ആ അന്ന് കൊറോണ കാലത്തുണ്ടായിരുന്ന പരിപാടിയിൽ
1: കിട്ടി.
0: ആ അത് ശരി. അപ്പൊ ഒരു ഗായകനാണോ?
1: രണ്ടു
0: വരി പാടുന്നോ?
1: ആ

0: ഹലോ.
1: ഹലോ,
0: ആ നന്നായിട്ട് പാടി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ ചിത്രമഞ്ജരിയില്?
1: ഇരുളിൽ മഹാനിദ്രയിൽ നിന്ന്.
0: ആ, ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണോ?
1: ദൈവത്തിന്റെ
0: ആ, സിനിമയൊക്കെ കാണാറുണ്ടോ ഇപ്പോഴും?
1: ഏ,
0: സിനിമയൊക്കെ കാണാറുണ്ടോ?
1: ഇപ്പൊ കുറവാ, ടിവിയിൽ നല്ല സിനിമയൊക്കെ മാത്രം കാണും. അല്ല,
0: തിയേറ്ററിൽ പോയി കാണുന്നത് കുറവാണോ?
1: കുറവാണ്.
0: ആ,
1: ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വന്നപ്പോ മാനസികമായിട്ട് മാറ്റം വന്നു.
0: എങ്ങനെ
1: മനസ്സോണ്ട് മാറ്റം വന്നു അറിയാ? ഈ ഫീൽഡിൽ വന്നപ്പോഴേ
0: ജോലി ഇതായപ്പോഴാ?
1: ആ അതെ,
0: അപ്പൊ
1: സിനിമകളൊക്കെ കാണായിരുന്നു.
0: ആ അത് ശരി.
1: കുറവാ കുറെ.
0: ആ, അപ്പൊ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
1: ആ ഇരിക്കുന്നു.
0: ആ, ഇപ്പൊ ആരൊക്കെയാണ്?
1: ചെറിയമ്മ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്കുള്ള ഇതിലാണ്, റിസൾട്ട് വന്നിട്ടില്ല.
0: ആ, ഡിഗ്രിക്ക് പോണം എന്നുള്ള.
1: അതെ.
0: ആ,
1: രണ്ടാണ് എത്തിങ്ങാനം സ്കൂളിലെ പഠിച്ചിരുന്നത് മഞ്ചേരി.
0: അത് ശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുത്താലോ?
1: ആയിക്കോട്ടെ.
0: എന്താ വ്യത്യസ്തമായിട്ട് ഈ പാട്ട് ആവശ്യപ്പെടാൻ കാരണം?
1: ഒന്നുമില്ല,
0: കണ്ടിട്ടുണ്ടോ ഈ സിനിമ?
1: കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. പക്ഷേ
0: മധുസൂദനൻ നായരുടെ എഴുതി അദ്ദേഹം ആലപിച്ച പാട്ടാണ് അല്ലേ, കവിത.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് കേൾക്കാം.
1: ആ, പിന്നെ കാളികാവിലുള്ള എല്ലാ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: നിത്യസത്യം.
1: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
2: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
1: സ്മാർട്ട് വാച്ച്, ഇയർബഡ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടി എൻ സി അപ്ലൈ.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
7: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം വിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
8: വിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു. സ്റ്റുഡിയോ സഹായം നൽകിയത് ശ്രീജ റാവു. സാങ്കേതിക സഹായം നൽകിയത് ലിജേഷ് കിഴിശേരി, അബ്ബാസ് പറപ്പൂർ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20:26.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃത് പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി നടത്തി. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. താഷ്കന്തിൽ അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമി ഫൈനലിൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KCBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
3: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
4: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
5: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
11: Kia, movement that inspires.
5: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
4: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
12: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1664 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 1634 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:02 വൈകി 9:50, 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
12: ട്രെയിൻ സമയം.
4: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
5: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ, HP ബ്രദർ, കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
4: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
4: എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
13: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: ഇതാലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: കോടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. പഞ്ചായത്തംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. പാലക്കൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സ്നേഹോപഹാര വിതരണം വാർഡംഗം KV മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി ചെയർമാൻ KT നാസർ അധ്യക്ഷനായി. UP വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിലെ മികച്ച JRC യൂണിറ്റായി ഉമ്മത്തൂർ AMUP സ്കൂളിനെ തെരഞ്ഞെടുത്തു. കുട്ടികളിൽ സേവന മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി പ്രവർത്തിക്കുന്നവയാണ് ജൂനിയർ റെഡ്ക്രോസ് യൂണിറ്റ്. റെഡ്ക്രോസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ഉപാധ്യക്ഷൻ ജിതേഷ് ജി അനിൽ പുരസ്കാരം സമ്മാനിച്ചു. JRC യൂണിറ്റ് അംഗങ്ങളായ വിദ്യാർത്ഥികളും യൂണിറ്റിന് നേതൃത്വം നൽകുന്ന അധ്യാപകരും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. സേവന പ്രവർത്തനങ്ങൾ, സാമൂഹിക ബോധവൽക്കരണം, സഹാനുഭൂതി വളർത്തുന്ന വിവിധ ക്യാമ്പുകൾ, വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം എന്നിവയാണ് സ്കൂളിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. മലപ്പുറം ജില്ലാതല നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ നടത്തി. മലപ്പുറം പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ നഴ്സിംഗ് ഓഫീസർ അശ്വതി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് P ബിന്ദു അധ്യക്ഷയായി.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: ഒരു വീടായാൽ
6: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
6: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
6: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: കൽപ്പറ്റ നാരായണന്റെ ആശ്വാസം എന്ന കവിത ഇങ്ങനെയാണ്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പക്ഷണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല, ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തേണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല, ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല, ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങുവാൻ ടോർച്ചെടുക്കേണ്ട.

0: വിഷം തീണ്ടി രോമത്തുളയിലൂടെ ഊർന്ന് ചോരവാർന്ന് ചത്ത അയൽക്കാരനെയോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം. ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തൻ്റെ കുറ്റമാണ് താൻ അനുഭവിക്കുന്നതത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു. ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. പ്രിയരെ, ഇന്ന് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. ലോകമെങ്ങും മാതൃദിനമായി ആചരിക്കുന്നത് ഇന്നാണ്. അമ്മ എന്ന രണ്ടക്ഷരം നമ്മിൽ സൃഷ്ടിക്കുന്ന വൈകാരികമായ ഭാവം എത്രത്തോളം ആർദ്രമാണ് അല്ലേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയെ ചേർത്ത് പിടിക്കുവാൻ, അമ്മയെ ഉമ്മ വയ്ക്കുവാൻ പറ്റാറുണ്ടോ? ഇഷ്ടമാണെന്ന് ഓതുവാൻ, ഒന്ന് തലോടുവാൻ, ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ ഇനിയും നീട്ടിവെച്ചാൽ അത് സാധിക്കും എന്നുറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദ്യമായ മാതൃദിനാശംസകൾ. ആകാശവാണി മഞ്ചേരി FM പരസ്പരത്തിലേക്ക് എല്ലാ അമ്മമാർക്കും അമ്മമാരുടെ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ.
1: ഞാൻ എം ജുഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. വാർദ്ധക്യത്തെ സന്തോഷപ്രദമാക്കുന്നതിനുള്ള വഴികൾ വ്യക്തമാക്കിയ ശുഭശ്രീരാമന്റെ സുഭാഷിതം ശ്രദ്ധേയമായി. സൗഹൃദങ്ങൾ നിലനിർത്തുക, മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക തുടങ്ങി പല കാര്യങ്ങളും അവർ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി അനീസ അനി. അമ്മയുടെ മഹത്വം PV മോഹനൻ മണ്ണഴിയും വിശദമാക്കി. കാവ്യധാരയിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിത കീർത്തനാശിവൻ ആലപിച്ചതും കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി ഗായത്രി ആലപിച്ചതും ഇടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിത KV സിന്ധു ആലപിച്ചതും കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാഗിനി സ്നേഹ ആലപിച്ചതും അതീവ ഹൃദ്യമായി. ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ അവതരിപ്പിച്ച എന്റെ ഗാനം അതീവ ഹൃദ്യമായി നല്ല അവതരണവും ഹൃദ്യമായ ഗാനങ്ങളുമായിരുന്നു. അവതാരകയ്ക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. ധർമ്മം എന്താണെന്നും ധാർമ്മികമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യമെന്താണെന്നും വിശദമാക്കി സുരേഷ് ബാബു വിളയിൽ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അഹംഭാവമാണ് സ്നേഹമില്ലാതാകുന്നതിന്റെ കാരണമെന്ന് ഓർമ്മിപ്പിച്ചു ഡോക്ടർ മൻസൂർ ഒദായി. അമ്മയുടെ സ്നേഹത്തിന്റെ ആഴവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശിഷ്യനുണ്ടാകേണ്ട ഗുണങ്ങൾ വിശദമാക്കി AK ദിനേശൻ അവതരിപ്പിച്ച സുഭാഷിതവും ശ്രദ്ധേയമായി. സഹിഷ്ണുതയുടെ പ്രാധാന്യം വ്യക്തമാക്കി ശൈലജ വിനോദ് അവതരിപ്പിച്ച സുഭാഷിതം മികച്ചതായി.
0: നല്ല വാക്കുകൾ കേട്ട് നല്ല ദിനത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സുഭാഷിതങ്ങൾ സഹായിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പരിപാടികളെക്കുറിച്ച് പ്രതികരണങ്ങൾ ഇനിയും അറിയിച്ചുകൊണ്ടിരിക്കുക.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പന്താവൂരിലെ റേഡിയോ കുടുംബം ആബിദ വാഹിദ്, സഹല അൻവർ, വാജിദ്, നാഫി, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനി ആദം, നഫീസ കുഞ്ഞിപ്പ എന്നിവരാണ്. പകരം വയ്ക്കാനില്ലാത്ത വാക്കാണ് അമ്മ. PV മോഹനൻ മണ്ണഴിയുടെ സുഭാഷിതം ഇഷ്ടമായി. നോവലിസ്റ്റ് P സുരേന്ദ്രനുമായി മുനിരാമയൂർ നടത്തിയ അഭിമുഖം കേട്ടു, ഇഷ്ടമായി. May 1 മഞ്ജിമ അവതരിപ്പിച്ച പ്രീതരഗീതങ്ങൾ വളരെ ശ്രദ്ധേയമായി. ചൂടുകൂടിയപ്പോൾ പാമ്പുകളുടെ കടന്നുകയറ്റവും കൂടി. April 30 മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ RK സൂരജുമായി മുനിരാമയൂർ നടത്തിയ അഭിമുഖം തികച്ചും അവസരോചിതമായി. പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആ അഭിമുഖം സഹായിച്ചു. ഡോക്ടർ RK സൂരജിനും ആകാശവാണിക്കും ആശംസകൾ അറിയിക്കട്ടെ.
0: രണ്ട് വ്യത്യസ്തമായ അഭിമുഖങ്ങളെക്കുറിച്ചാണല്ലോ ഈ കുടുംബം എഴുതിയിരിക്കുന്നത്.
1: അതെ,
0: ഒന്ന് പാമ്പ് പേടിയെ നേരിടാനുള്ളതായിരുന്നുവെങ്കിൽ മറ്റൊന്ന് സാഹിത്യ ലോകത്തെ ചേർത്ത് പിടിക്കുവാനുള്ളതായിരുന്നു അല്ലേ?
1: അതെ. ഇനി വെട്ടത്തൂരിൽ നിന്ന് KP മുഹമ്മദ് ഷെരീഫ് കാപ്പ് എഴുതിയ സന്ദേശം വായിക്കാം. April 10 വെള്ളിയാഴ്ച 1 ചലച്ചിത്ര ഗാന പരിപാടിയിൽ താലപ്പൊലി എന്ന പടത്തിലെ പ്രിയ സഖി പോയി വരൂ എന്ന ഗാനം കേൾപ്പിച്ചപ്പോൾ രചന ജെറി എന്ന് പറയുന്നത് കേട്ടു. വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഹിറ്റ് ഗാനം രചിച്ചത് ചേരി വിശ്വനാഥാണ്. അന്ന് ഈ പരിപാടിയിൽ ആദ്യമായി കേൾപ്പിച്ച പ്രവാചകനിലെ പാട്ടിന് ഗാനശില്പികളുടെ പേരുകളും അവതാരക പറയുകയുണ്ടായില്ല.
0: പ്രിയസഖി

0: ഒയ് വരൂ എന്ന ഗാനം രചിച്ചത് ചേരി വിശ്വനാഥ് തന്നെയാണ്. അവതരിപ്പിക്കുമ്പോൾ അവതാരകയ്ക്ക് സംഭവിച്ച ഒരു പിഴവായിരുന്നു ജെറി എന്ന് പറയുവാൻ ഇടവന്നത്.
1: ശുഭശ്രീരാമന്റെ സുഭാഷിതം ഇഷ്ടമായി എന്ന് മലപ്പുറത്തുനിന്ന് വി ബാലകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്.
0: സന്തോഷം.
1: ഇനി ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി അയച്ച കത്ത് വായിക്കാം. May 4 തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ആകാശവാണി രാവിലെ മുതൽ ആരംഭിച്ച തത്സമയ പ്രക്ഷേപണം ഇനി ആര് ഭരിക്കും? ശ്രോതാക്കൾക്ക് ആ പരിപാടി വളരെ ഉപകാരപ്രദമായി. ശ്രീകുമാർ മുഖത്തല, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിജയകുമാർ, മോഹൻ വർഗീസ് തുടങ്ങിയ പ്രമുഖരുടെ ചർച്ച ഒരു നല്ല പരിപാടിയായി. ഭരണതലത്തിലെ നേട്ട കോട്ടങ്ങൾ ഉൾപ്പെടുത്തിയത് സന്ദർഭോചിതവുമായി. അഭിനന്ദനങ്ങൾ. അന്ന് തന്നെ ആകാശവാണി ശ്രോതാവ് എം സതീഷ് കുമാർ അവതരിപ്പിച്ച എന്റെ ഗാനം നല്ലൊരു സംഗീത വിരുന്നു തന്നെയായി. ആകാശവാണിയുമായുള്ള തന്റെ ആത്മബന്ധം അദ്ദേഹം ശ്രോതാക്കളുമായി പങ്കുവച്ചു. തെരഞ്ഞെടുത്ത ഓരോ ഗാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതഗന്ധം നിറഞ്ഞിരുന്നു. ഈശ്വരചിന്തയുതൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ. April 29 ആകാശവാണി ശ്രോതാവായ ഹൈമവതി ശ്രീധരൻ കരുവാരക്കൊണ്ട് അവതരിപ്പിച്ച എന്റെ ഗാനം കേട്ടപ്പോഴാണ് ഭക്തകുചേലയിൽ കമുകറ പാടിയ ഈ ഗാനം ഓർത്തുപോയത്. വായു പോലെ, വൈദ്യുതി പോലെ അദൃശ്യമായ ശക്തിയാണ് ദൈവം. ആ ശക്തിയെ ഈശ്വരൻ എന്നും അള്ളാ എന്നും ഈശോ എന്നുമെല്ലാം വിളിക്കുന്നു. ഭക്തിഗാനത്തോടെ ആരംഭം കുറിച്ച ആ എന്റെ ഗാനം മനോഹരമായ ഗാനങ്ങളാൽ സമ്പന്നമായി. സ്വന്തം ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കി അവതരിപ്പിച്ച ഗാനങ്ങളിലെല്ലാം ഒരു സാന്ത്വന സ്പർശമുണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
0: എന്റെ ഗാനം പരിപാടികൾ ഹൃദ്യമായി ആസ്വദിക്കപ്പെടുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം സമാധാനപരമായി എന്നാൽ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് വിവരങ്ങൾ തത്സമയം എത്തിക്കുവാൻ ആകാശവാണിക്ക് സാധിച്ചു എന്നതിലും ചാരിതാർത്ഥ്യമുണ്ട്.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോടാണ്. ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ അവതരിപ്പിച്ച എന്റെ ഗാനം കേട്ടു. നല്ല പാട്ടുകൾ കൊണ്ടും അവതരണം കൊണ്ടും ആ പരിപാടി ഗംഭീരമായി. April 30 പാട്ടുപൊലിമയിൽ KP ജാനുവും സംഘവും അവതരിപ്പിച്ച ഞാറ്റുപാട്ട് ഏറെ ഇഷ്ടമായി. ഭാഷ വളരുന്നതെങ്ങനെ, പുതിയ വാക്കുകൾ ഉണ്ടാവുന്നതെങ്ങനെ എന്നെല്ലാം വാക്കും പൊരുളും പരിപാടി പറഞ്ഞു തന്നു. MS ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മച്ചെപ്പ് കേട്ടു, ഗംഭീരമായി. ബഷീർ ചുങ്കത്തറ അവതരിപ്പിച്ച മൈലാഞ്ചി മുഞ്ച് ഗംഭീരമായി. ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത അശോകവനിക എന്ന ഗാനം മധുരം ഗീതത്തിൽ കേൾപ്പിച്ചത് ഇഷ്ടമായി. അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിത കാവ്യധാരയിൽ കീർത്തനാ ശിവൻ ആലപിച്ചത് ഭംഗിയായി. തൂലികയിൽ പി സുരേന്ദ്രന്റെ ചങ്ങാതി എന്ന് വിളിക്കുന്ന കാറ്റ് എന്ന ചെറുകഥാ സമാഹാരത്തെ ER ഉണ്ണി പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമായി. 27 മഴവില്ലിലെ എല്ലാ ഗാനങ്ങളും വളരെയധികം നന്നായിരുന്നു.
0: സന്തോഷം.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. ജന്മദേശവും പ്രണയവും മാത്രമല്ല സർവ്വസുഖങ്ങളും കൈമോശം വന്ന തപോമയ്യയുടെ അച്ഛൻ ഒരു ദുർഗ്രഹ മനോനിലയിൽ താൻ ചെയ്തുപോയ കൊടിയ അരുതായ്മകളുടെ ഓർമ്മകളും പേറി ശിഷ്ടജീവിതം എങ്ങനെ ജീവിച്ചുവെന്ന ആലോചന പോലും ഉള്ളം പൊള്ളിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നിന്ന് കേവലം നിഴലുകൾ മാത്രമായി ചുരുങ്ങി സങ്കടക്കടലിലാണ്ടുപോയ അഭയാർത്ഥി ജീവിതങ്ങളിൽ പ്രത്യാശയുടെ അതിജീവന തുരുത്തുകൾ മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ സന്തോഷ് കുമാറിന്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന കൃതിയെ 4 തൂലികയിൽ ER ഉണ്ണി പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമായി. സാഹചര്യങ്ങൾ വിലയിരുത്തി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വശങ്ങളും പരിശോധിക്കുക. ഓരോ തീരുമാനവും എടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ചിന്തിക്കുക. തീരുമാനം ശരിയായിരുന്നോ എന്ന് പരിശോധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. 6 ജീവിതപാഠം ശ്രദ്ധേയമായി. കുട്ടികളിലുണ്ടാകുന്ന വിവിധ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചും ഹോമിയോ ചികിത്സയെക്കുറിച്ചും 6 ആയുരാരോഗ്യത്തിൽ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് നൽകിയ വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. അന്ന് തന്നെ കാവ്യധാരയിൽ സുഗതകുമാരിയുടെ അർത്ഥസമ്പുഷ്ടമായ പെൺകുഞ്ഞ് എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കെ ദീപ ആലപിച്ചത് വളരെ ഹൃദ്യമായി. സഹിഷ്ണുതയോടെ ജീവിക്കുക എന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാൾ വിശ്വാസങ്ങൾ, ജീവിതരീതികൾ എന്നിവയോട് ബഹുമാനം പുലർത്തുന്നവയാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ

സമൂഹത്തിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഇത് സഹായിക്കുന്നു. 3ാം തീയതി ശൈലജ വിനോദ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. വിവിധ മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ് കേരളം. തൃശൂർ പൂരമാകട്ടെ ലോകപ്രസിദ്ധവുമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യജീവനുകളെ ബലി കൊടുക്കേണ്ടതുണ്ടോ? മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം എത്രയോ കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത്. ഇത്തരം വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 1ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി. പാട്ടുപൊലിമയിൽ MP ആമുഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേട്ടു. പരിപാടി ആസ്വദിച്ചു വരുമ്പോഴേക്കും അവസാനിച്ചു കഴിഞ്ഞു. പാട്ടുപൊലിമയുടെ സമയം കൂട്ടുന്ന കാര്യം പരിഗണിക്കാമോ? കാവ്യധാരയിൽ VT കുമാരന്റെ കടത്തുകാരൻ എന്ന കവിത VT മുരളി ആലപിച്ചത് വളരെ

0: കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത്. ഇത്തരം വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 1-ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി. പാട്ടുപൊലിമയിൽ MP ആമുഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേട്ടു. പരിപാടി ആസ്വദിച്ചു വരുമ്പോഴേക്കും അവസാനിച്ചു കഴിഞ്ഞു. പാട്ടുപൊലിമയുടെ സമയം കൂട്ടുന്ന കാര്യം പരിഗണിക്കാമോ? കാവ്യധാരയിൽ VT കുമാരന്റെ കടത്തുകാരൻ എന്ന കവിത VT മുരളി ആലപിച്ചത് വളരെ മനോഹരമായിരുന്നു. നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നില്ലയോ അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നതിലൂടെ തന്നോട് തന്നെയുള്ള ആദരവാണ് പ്രകടിപ്പിക്കുന്നത്. 29-ാം തീയതി സുരേഷ് ബാബു വിളയിൽ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി.
1: വ്യത്യസ്ത രുചികളിലുള്ള പരിപാടികൾ ശ്രവിച്ച് ഓരോന്നിന്റെയും ടേസ്റ്റ് നോക്കി പ്രത്യേകം പ്രത്യേകം അഭിപ്രായം കുറിക്കുക എന്നത് ഏറെ സമർപ്പണം വേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓരോന്നിന്റെയും രുചിയെക്കുറിച്ച് പ്രത്യേകം അഭിപ്രായങ്ങൾ പങ്കിട്ടതിന് നന്ദി. പിന്നെ തൽക്കാലം പാട്ടുപൊലിമയുടെ സമയം ദീർഘിപ്പിക്കുവാൻ കഴിയില്ല. നമുക്ക് അനുയോജ്യമായ അവസരം വരികയാണെങ്കിൽ ഭാവിയിൽ പരിഗണിക്കാം.
0: ശങ്കർ മണ്ണാർക്കാടിന്റെ കത്ത് ഇങ്ങനെയാണ്. പ്രഭാത പ്രക്ഷേപണത്തിൽ മഞ്ചേരി FM വാർത്ത പറയുമ്പോൾ തിരുവനന്തപുരം റിലേ എന്ന് പറയുന്നു. പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നല്ലേ വായിക്കുന്നത്?
1: രാവിലെ 6:45 പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ വർഷങ്ങളായി പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അത് തിരുവനന്തപുരം റിലേയാണ്. കാരണം തിരുവനന്തപുരം റിലേ വഴിയാണ് മഞ്ചേരിയിലെ ശ്രോതാക്കൾ അത് കേൾക്കുന്നത്. നേരിട്ട് കോഴിക്കോട് നിന്ന് റിലേ എടുക്കുന്നതിന് നമുക്ക് സാങ്കേതികമായ ചില പരിമിതികളുണ്ട്.
0: അദ്ദേഹത്തിന്റെ ഒരു സംശയം കൂടിയുണ്ട്. പെരുമാറ്റച്ചട്ടം കൊണ്ട് എല്ലാ പരിപാടികളിലും ആകാശവാണി മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രമഞ്ജരി, മൈൻഡ് റീചാർജ് തുടങ്ങിയവയെല്ലാം. എന്നാൽ പെരുമാറ്റച്ചട്ടം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് അവസാനിക്കില്ലേ? അതോ ഇന്ത്യയിലെ മുഴുവൻ ആകാശവാണിക്കും ഒരു ഉത്തരവുണ്ടോ?
1: തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ നിലവിൽ വരുന്നു. അത് പൂർണ്ണമായും അവസാനിക്കുക തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പിൻവലിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പെരുമാറ്റച്ചട്ടം മൂലം വരുത്തിയ മാറ്റങ്ങൾ ആകാശവാണി പിൻവലിക്കുവാനും സമയമെടുത്തത് എന്ന് മനസ്സിലായി കാണുമല്ലോ.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. May 1-ാം തീയതി PV മോഹനൻ മണ്ണഴിയുടെ സുഭാഷിതം കേട്ടു. അമ്മ ആരാണ്, എന്താണ് അമ്മ? അങ്ങനെ വളരെ വിലപ്പെട്ട ഈ സുഭാഷിതം മക്കൾ കേൾക്കേണ്ടതു തന്നെയാണ്. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റെന്തുണ്ട്? ഓർത്തിരിക്കാനും കാത്തിരിക്കാനും അമ്മയല്ലേ ഉള്ളൂ. ജീവന്റെ ഹൃദയമിടിപ്പ് അമ്മയാണ്. എബ്രഹാം ലിങ്കന്റെ അമ്മ നെപ്പോളിയന്റെ മുമ്പിൽ ചെന്ന് ഞാൻ അവന്റെ അമ്മയാണ്, അതിൽ കവിഞ്ഞ് മറ്റെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനു മുമ്പിൽ നെപ്പോളിയൻ പകച്ചുപോയി. നാടുവിട്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീറിന് ഓരോ രാത്രിയിലും ഉമ്മ അത്താഴമൊരുക്കി കാത്തിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി വന്ന ബഷീറിന് ചോറ് വിളമ്പിക്കൊടുത്തപ്പോൾ എല്ലാ ദിവസവും മകൻ വരുമെന്ന് കരുതി ഭക്ഷണം കാത്തുവയ്ക്കുന്ന ഒരുമ്മയെക്കുറിച്ചാണ് ആ സംഭവത്തിലൂടെ ബഷീർ പറഞ്ഞത്. ONV കവിതയിൽ അമ്മയെ പരാമർശിക്കുന്നു. മക്കൾക്കും അമ്മയ്ക്കുമിടയിൽ ഒരു പാലമുണ്ട്. മക്കളുടെ സ്നേഹസ്പർശം വാർദ്ധക്യത്തിൽ അമ്മയ്ക്കും സാന്ത്വനമാകണം. May 2-ാം തീയതി AK ദിനേശൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ഇന്നത്തെ ഗുരുശിഷ്യ ബന്ധം അത്ര മെച്ചപ്പെട്ടതാണോ എന്നതായിരുന്നു വിഷയം. ഭാരതത്തിലെ ഗുരുശിഷ്യ ബന്ധം ദൃഢമായിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തിൽ ഗുരുവിന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് വന്നിരിക്കുന്നു. വിദ്യ ഗുരുമുഖത്തുനിന്ന് തന്നെ അഭ്യസിക്കേണ്ടതാണ്. ശിഷ്യൻ പല ഗുണങ്ങളുമുള്ളവനായിരിക്കണം, എന്നാൽ മാത്രമേ ഗുരു ശിഷ്യനെ സ്വീകരിച്ചിരുന്നുള്ളൂ. ശിഷ്യന്റെ സംശയം ദൂരീകരിക്കണമെങ്കിൽ ഗുരുവിനെ കഴിയുമായിരുന്നുള്ളൂ. ഗുരുമുഖത്തുനിന്ന് പഠിക്കുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നത് എന്നാണ് സുഭാഷിതകാരൻ പറഞ്ഞു തന്നത്.
1: മാതാപിതാ ഗുരു ദൈവം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ, അല്ലേ?
0: അതെ.
1: അമ്മയെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചുമുള്ള സുഭാഷിതങ്ങളെ ഹൃദയത്തോട് ചേർത്തു എന്നറിയുന്നതിൽ സന്തോഷം. ഇനി ഒരു കാര്യം അറിയിക്കാനുണ്ട്.
0: എന്താണ്?
1: പറയാം. ഇന്ന് എന്താ ദിവസം?
0: May 10 ഞായറാഴ്ച.
1: ഞായറാഴ്ച. ഞായറാഴ്ചകളിൽ രാവിലെ 10:15 ഇതുവരെ പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടി ഏതായിരുന്നു?
0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: അതെ. എന്നാൽ ആ പരിപാടിക്ക് ഇന്ന് മുതൽ മാറ്റം വരികയാണ്.
0: പിന്നെ
1: ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:15 പാദമുദ്ര എന്ന പരിപാടിയായിരിക്കും പ്രക്ഷേപണം ചെയ്യുക.
0: എന്താണ് ആ പരിപാടി?
1: പറയാം. വിവിധ മേഖലകളിൽ

0: പ്രശസ്തരായ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തികളുമായുള്ള അഭിമുഖങ്ങളാണ് പാദമുദ്രയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. അതായത് പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ അനുഭവങ്ങൾ അഭിമുഖങ്ങളുടെ രൂപത്തിൽ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലുണ്ട്. ആ ശബ്ദശേഖരത്തിൽ നിന്ന് തെരഞ്ഞെടുത്തവയായിരിക്കും നിങ്ങളുടെ കാതോരമെത്തുക. ഇന്ന് 10:15 ആദ്യ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണനുമായുള്ള അഭിമുഖമാണ്.
1: അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തന്റേതായ ഒരിടം പതിപ്പിച്ച ഒരുപാട് പേരെക്കുറിച്ച് പാദമുദ്ര എന്ന പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് അറിയാനിടയാവും അല്ലേ?
0: അതെ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ പരസ്പരത്തിന് മുദ്ര വയ്ക്കാം.
1: അതെ.
0: പ്രിയരെ, നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ മുനിറാമയൂർ,
1: ഞാൻ MGS.
0: ഇനിയും പരിപാടികൾ കേട്ട് പ്രതികരണങ്ങൾ അറിയിക്കുക. വിലാസമിത
1: പരസ്പരം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 67612.
0: വാട്സ്ആപ്പ് നമ്പർ
1: 9495050600.
0: ഇമെയിൽ വിലാസം
1: allindiaradio.manjeriafm@gmail.com.
0: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
4: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
5: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ, HP ബ്രദർ, കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
4: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
4: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
11: Kia, movement that inspires.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
13: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
14: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ AC മാത്രമല്ല, കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
15: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
17: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
18: എന്നും രാവിലെ 7:00.
17: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
18: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
19: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
1: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
4: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: സ്മാർട്ട് വാച്ച്, ഇയർബഡ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
13: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
0: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂട്

0: കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: പിട്ടാപ്പിളി ഏജൻസീസ്.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: ഇന്ന് രാവിലെ 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇന്ന് രാവിലെ 10:15 പാദമുദ്രയിൽ.
5: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
6: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
5: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
6: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
6: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
5: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും
8: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
9: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
1: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
11: FM പ്രധാന വാർത്തകൾ.
12: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗ

0: ലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. എട്ടാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദി ഡയറക്ടർ പരിപാടിയും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: ഒരു വീടായാൽ
3: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Konex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 11:33, 16160 മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10:00 കഴിഞ്ഞ് 40 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം, മേലാറ്റൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരിക കേട്ടോ, നോക്കിക്കോ, ഇനി ACD വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
3: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
3: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.

0: നവഗീതങ്ങൾ.
1: ആദ്യഗാനം ചിത്രപാടിയത് മനോമഞ്ജിത്തിന്റെ വരികൾ, സാമുവൽ അബിയുടെ സംഗീതം. പാടിയത് ചിത്രം അൻപോട് കൺമണി.

0: മൾട്ടി ബാറ്ററി സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
1: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
0: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
0: ഇപ്പോൾ എല്ലാ മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടി എൻ സി അപ്ലൈ.
2: അടുത്ത ഗാനം മനോമഞ്ജിത്ത് രചിച്ച്, ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി, ബൽറാം പാടിയത്. ചിത്രം ഹൃദയപൂർവം.

ഇന്ന് രാവിലെ 10:30 കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483-295-0300. മറ്റൊരു നമ്പർ 0483-295-0800. കുട്ടി റോക്സിന് ശേഷം ബാലലോകം. മേലാറ്റൂർ 6 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15:32.
1: പാദമുദ്ര

0: ചരിത്രം എന്നത് ഒരു തിരിച്ചു നടത്തമാണ്. എങ്കിലും പുതിയ കാലത്തിലേക്കുള്ള പ്രയാണത്തിന് ആക്കം നൽകുന്ന ഈടുവെപ്പുകളാണ് ചരിത്ര ചിത്രങ്ങൾ. ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര എന്തെന്ത് വർണ്ണചിത്രങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്! ചിലപ്പോൾ ചായം വാർന്നുപോയ ചിത്രങ്ങളും. ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണൻ കാലഘട്ടങ്ങളുടെ ഓർമ്മചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നാമെല്ലാം, ഒരുപക്ഷെ ചരിത്രം മുഷിപ്പനാണെന്ന് കരുതുന്നവർ പോലും, ചരിത്ര കുതുകികളാവും. ഡോക്ടർ എം ജി എസ് നാരായണൻ ശ്രീ എ എം ഷിനാസുമായി നടത്തിയ ഒരു ദീർഘ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ പാദമുദ്രയിൽ. ചരിത്ര ചിത്രങ്ങളിലൂടെ ഒരു മടക്കയാത്ര.
1: സാറ് ഈ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? പഠിക്കുന്ന കാലത്ത് ചരിത്രത്തോടായിരുന്നു കൂടുതൽ താല്പര്യം, അതോ മറ്റു വിഷയങ്ങളോടായിരുന്നു സവിശേഷമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു മറ്റു രീതിയിൽ?
2: പഠിക്കുന്ന കാലത്ത് എന്താ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത് എന്നുള്ളൊരു ബോധമൊന്നും ഇല്ല കുട്ടിക്കാലത്തൊന്നും. സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഞാനൊരു മൂന്നാം ക്ലാസ്സിലാണ് സ്കൂളിൽ ചേരുന്നത്. അതുവരെ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിപ്പിക്കായിരുന്നു.

0: പതിവ്. അപ്പം അന്ന് ചരിത്രമൊന്നുമില്ല, ഇംഗ്ലീഷ് ഭാഷയോടും മലയാള ഭാഷയോടും എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. ഭാഷ അതിനാൽ സാഹിത്യം, പദങ്ങൾ, വാചകങ്ങൾ, പദ്യങ്ങൾ, കവികൾ, അതിലൊക്കെ ഒരു താല്പര്യം ജനറലായിട്ട് പൊതുവേ ഉണ്ടായിരുന്നു എന്നല്ലാതെ ചരിത്രത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിലെത്തുമ്പോൾ, അന്നൊക്കെ സ്കൂളിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ട് ചരിത്രമുണ്ട്, ഒന്ന് ബ്രിട്ടീഷ് ഹിസ്റ്ററി, ഒന്ന് ഇന്ത്യൻ ഹിസ്റ്ററി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ചാൽ വളരെ ബോറടിക്കുന്ന വിഷയമാണ് ചരിത്രം. അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ചരിത്രം അങ്ങനെയാണ്. അതും കുറേ നോട്ട് തരും, കുറേ പ്രസംഗിക്കും. അതിലൊന്നും ഞങ്ങൾക്കൊരു താല്പര്യം, കുട്ടികൾക്ക് തോന്നാത്ത വിധത്തിലുള്ള, എനിക്കിഷ്ടമുണ്ടായിരുന്നൊരു വിഷയം മാത്തമാറ്റിക്സാണ്. അന്ന് ഹൈസ്കൂളിൽ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് എടുക്കണം.
1: ഹൈസ്കൂളിൽ സാർ എവിടെയായിരുന്നു പഠിച്ചത്?
0: ഹൈസ്കൂളിൽ ഞാൻ ആദ്യം എൻ്റെ നാട്ടിലാണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത്, പരപ്പനങ്ങാടി. അത് കഴിഞ്ഞ് അവിടെ ബാസൽ മിഷൻ സ്കൂളിൽ എട്ടാം തരം വരെയേ ഉള്ളൂ. അതുകൊണ്ട് സെവൻത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്നാനിക്ക്, എൻ്റെ അച്ഛൻ്റെ നാടാണ് പൊന്നാനി, അവിടെ ഒരു ഹൈസ്കൂളുണ്ട്, നല്ല പഴയ ഹൈസ്കൂളാണ്, എ വി ഹൈസ്കൂൾ, അങ്ങോട്ട് മാറി. അവിടെ ചെന്നിട്ട് ഈ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എത്തിയാലാണ് ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് എടുക്കേണ്ടത്. അപ്പം ഞാൻ എടുത്തത് മാത്തമാറ്റിക്സാണ്, എനിക്കിഷ്ടമുണ്ട്, നല്ല മാർക്കും കിട്ടിയിരുന്നു, നല്ലൊരു ടീച്ചറും ഉണ്ടായിരുന്നു, രാമനാഥയർ. അതുകൊണ്ട് ആ വിഷയമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ചരിത്രം പൊതുവെ അരസികമായിട്ടാണ്
1: തോന്നിയത്,
0: പഠിപ്പിച്ചത്, പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ അങ്ങനെയായിട്ടാണ് തോന്നിയത്. അതിന് മനുഷ്യകഥയുമായിട്ടൊരു ബന്ധം ഇല്ലാത്ത മാതിരിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാഹിത്യം ഇഷ്ടപ്പെട്ടത്. എനിക്ക് സാഹിത്യത്തിനോട് ഇഷ്ടം വരുന്നത് അത് മനുഷ്യകഥയാണെന്നുള്ളതുകൊണ്ടാണ്. മനുഷ്യാവസ്ഥ എന്താണ്, അതിനുള്ള പല ധർമ്മ സങ്കടങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ. അപ്പോൾ അതൊന്നും ചരിത്രത്തിലില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിഷയം എന്നുള്ള നിലയ്ക്ക് മാത്തമാറ്റിക്സാണ്. അതിലൊരു ഒരു ബുദ്ധിപരമായ വെല്ലുവിളിയുണ്ട്, അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ മനസ്സിന് ഇണങ്ങിയത്
1: സാഹിത്യം,
0: അങ്ങനെയായിരുന്നു ഉണ്ടായത്.
1: പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് വിദ്യാഭ്യാസം,
0: പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ടേക്ക് വരണം. അങ്ങനെയാണ് ഞാൻ ആദ്യം കോഴിക്കോട്ട് വരുന്നത്, ജാമുരൻസ് കോളേജ്. ഇവിടെയും ഇന്റർമീഡിയറ്റ് വരെ ഉള്ളൂ, രണ്ട് ക്ലാസ്സുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്നെ കൊണ്ട് ചേർത്തിയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, എൻ്റെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛനും ഡോക്ടറായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും എന്നെ ഡോക്ടറാക്കാം, അങ്ങനെയാണല്ലോ,
1: ഡോക്ടറാവാനായിരുന്നു അവർ
0: ആഗ്രഹിച്ചിട്ടുണ്ടാവാൻ. അങ്ങനെ എന്നോടൊന്ന് അപ്പോൾ ഈ സാധാരണ ഇപ്പം
1: അങ്ങനെ ഡോക്ടറാവാൻ വേണ്ടി ആണ് ചേർത്തുന്നതെന്ന്
0: അറിയില്ല, എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ഒരു പെണ്ണിനെ വരണേം കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ പെണ്ണിൻ്റെ ഇഷ്ടം
1: ചോദിച്ചിട്ടില്ലല്ലോ.
0: വിദ്യാർത്ഥിയുള്ള സ്ഥിതി എന്നെ സെക്കൻഡ് ഗ്രൂപ്പാണ് അവിടെ ചേർത്തിയത്. അന്ന് സെക്കൻഡ് ഗ്രൂപ്പിന് ഇന്നത്തെ മാതിരി വിലയില്ല, എന്നാലും ഒരുവിധം അതിനൊരു മാന്യതയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാ തോന്നാം. അങ്ങനെ എന്നെ ചേർത്തിയിട്ട് അച്ഛൻ പോയി, പിന്നെയാണ് ഞാൻ അറിയണം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ്, എന്താണ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് സയൻസ് ഗ്രൂപ്പാണ്,
1: ഗുരുവായൂരപ്പൻ കോളേജ്.
0: ഗുരുവായൂരപ്പൻ ഇല്ല, അന്ന് ഗുരുവായൂരപ്പൻ കോളേജ് എന്നുള്ള പേര് പിന്നെ വരുന്നത്, ജാമിനസ് കോളേജാണ് അന്ന്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എന്തോ പണമൊക്കെ കൊടുത്തപ്പോഴേ ഒരു ബി എ തുടങ്ങാൻ കാലത്ത് അങ്ങനെ പേര് മാറ്റിയതാണ്, ജാമിനസ് ഗുരുവായൂരപ്പൻ കോളേജ്, ജാമിനസ് കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ ഇങ്ങനെ കൊണ്ട് ചേർത്തിയപ്പോൾ എന്താണ് ഈ വിഷയം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അതിലെ ബോട്ടണിയും സുവോളജിയും ഫിസിക്സും ഒക്കെ ഉണ്ട്, പിന്നെ കെമിസ്ട്രി പലതും ഉണ്ട്. അപ്പം ലാബുകളുടെയൊക്കെ അടുത്ത് കൂടി ഞാനൊന്ന് പോയി നോക്കിയപ്പോൾ വലിയ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ട്, സൾഫ്യൂറിക് ആസിഡിൻ്റെ ആയിരിക്കും, പിന്നെ തവളേനെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചുമരിൻ്റെ മുകളിൽ പതിച്ച് വെച്ചിരുന്നത്, ചില സ്കെലറ്റിനൊക്കെ ചിലയിടത്ത് നിൽക്കുന്നുണ്ട്. അപ്പം എനിക്കിതൊന്നും കാണാൻ വയ്യ, എനിക്കതിനോടൊന്നും ഇഷ്ടമില്ല. ഇപ്പം ഡോക്ടറെ ജോലിയോടും എനിക്കിഷ്ടമില്ല, കാരണം എൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു ഹോളിഡേ ഉണ്ടാവില്ല, ഒരു ഉത്സവം ഉണ്ടാവില്ല, ഒരു ദിക്കിലൊരു സിനിമ കാണാൻ പോകാൻ പറ്റില്ല.
1: അച്ഛൻ ഡോക്ടർ
0: ആയതുകൊണ്ട് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാരെ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ആരെങ്കിലും വരും, ഏത് പാതിരിക്കും അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്വൈരം ഉണ്ടായിരുന്നില്ല, ഇതൊരു ഒഴിവില്ലാത്ത ഒരു ജോലിയാണ്. പിന്നെ ഈ എനിക്ക് ചോര കാണാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വയം തീർച്ചയാക്കി ഇതെനിക്ക് വേണ്ട, പിന്നെ എന്താ വേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ബോധമില്ല. അപ്പോഴാണ് ഓഫീസിലൊക്കെ അന്വേഷിച്ച് പറഞ്ഞത് ഇതല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് ആയാലും ഇതന്നെ സ്ഥിതി, ഏതെങ്കിലും ഒരു സയൻസ് തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് തേർഡ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ തേർഡ് ഗ്രൂപ്പ് എന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞു ഹിസ്റ്ററിയും ലോജിക്കും ആണ്. അത് ഇതേമാതിരി തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ലോജിക്കും, അങ്ങനെ ഒരു കോമ്പിനേഷനുണ്ട്. അതെങ്കിൽ അത് എനിക്ക് അതാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. പ്രിൻസിപ്പലിനും സന്തോഷമായിരിക്കും, കാരണം ഒരു ഒരു സീറ്റ് അത്യാവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അന്ന് പണം വാങ്ങുന്ന ഏർപ്പാടും പണം കൊടുക്കുന്ന ഏർപ്പാടൊന്നും വന്നിട്ടില്ല, കുറേശ്ശേ ഇതിനൊരു പിടുത്തം വരും, കൂടുതൽ

0: ആവശ്യക്കാരുണ്ടായിരുന്നിരിക്കും. അവർ സന്തോഷത്തിലൂടെ എന്നെ സമ്മതിക്കുകയും ചെയ്തു മാറാൻ. അങ്ങനെയാണ് ഞാൻ ചരിത്രം എന്ന വിഷയം കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അതിൽ ഒരു ഭാഗ്യം ഉണ്ടായത് കെ വി കൃഷ്ണയർ ചരിത്ര അധ്യാപകനാണ്.
1: ജാമുഡിൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം
0: എഴുതിയിട്ടുണ്ട്. അത് തന്നെ, ജാമുഡിൻസ് ഓഫ് കാലിക്കറ്റ് 1938 എഴുതിയതാണ്. അന്നത്തെ അറിവുകളൊക്കെ വെച്ച് അന്നത്തെ സമ്പ്രദായങ്ങളും പിന്നെ സങ്കേതങ്ങളും ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു ചരിത്ര പുസ്തകമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഒന്ന്, അദ്ദേഹം ഒരു റാഷണലിസ്റ്റായിരുന്നു,
1: വ്യക്തിവാദിയായിരുന്നു.
0: ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതൊക്കെ അങ്ങനെയൊക്കെ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്ന് മാത്രമല്ല, ഒന്നാന്തരം ഈ ലൈബ്രറിയിൽ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ, നല്ലത്, ഇന്ത്യാ ചരിത്രവും മറ്റ് ലോക ചരിത്രമൊക്കെ നല്ല പുസ്തകങ്ങൾ അദ്ദേഹം കാരണം വാങ്ങാനിടയായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് സാധാരണ മറ്റുള്ളവർ ചരിത്രം പഠിപ്പിച്ച രീതിയിലല്ല.
1: കെ വി കൃഷ്ണയർ
0: പഠിപ്പിച്ചിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുനവായ മാമാകം ആണെങ്കിൽ ഞങ്ങളങ്ങനെ കൊണ്ടുപോകും, അങ്ങോട്ട് പോവാണ്. ബസ്സിനൊക്കെ കയറിയിട്ട് അവിടെ പോയിട്ട് പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് നിലപാട് തറ, അങ്ങനെയാണ്, ഇന്ന ദിക്കിലാണ്, മണിക്കിണറുണ്ടായിരുന്നു, അവിടേക്ക് ആന ചവിട്ടിയിട്ട് അവരെ വലിച്ചെറിയും. സാമരിപ്പാട് കോനാരിയും ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് യുദ്ധം ചെയ്തിരുന്ന് മരിക്കും, ഉറപ്പാണ്. അവരാണ് ചാവർ, പിന്നെ അവരുടെ ചില തറകളൊക്കെ ഉണ്ട് അവിടെ, അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരും.
1: ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്ക് തന്നെ
0: അമ്പലങ്ങളിൽ കൊണ്ടുപോകും, പള്ളികളിൽ കൊണ്ടുപോകും. അവിടെയൊക്കെ എന്താ നടക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം, ആരൊക്കെയാണ് ആളുകൾ, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു തരികയും, അങ്ങനെ ചരിത്രം ഒരു ജീവനുള്ള വിഷയമാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. അതാണ് ഒരു കാരണം, ഞാൻ ചരിത്രത്തിലെത്താനുള്ള ഒരു കാരണം അതായിരിക്കണം.
1: ജാമുഡിൻസ് കോളേജിൽ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം എവിടെയായിരുന്നു പഠനം?
0: അത് കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, നല്ലോണം പാസ്സായി, പിന്നെ ബി എ ആണ് ഉള്ളത്. ഇത് കഴിഞ്ഞ പിന്നെ ബി എ ആണല്ലോ. ബി എ ഇവിടെ ഇല്ല, കോഴിക്കോട്ട് രണ്ട് പഴയ കോളേജുകളാണ്, ഒന്ന് ഈ ജാമുഡിൻസ് കോളേജും
1: മലബാർ
0: കോളേജ്. അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല,
1: രണ്ട് സ്ഥലത്തും ബി എ
0: ഇല്ല, ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ പാസ്സായിരുന്നു. ഞാൻ എസ് എസ് എൽ സി പാസ്സാവുന്ന 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ വർഷമാണ്. ഞാൻ ഇന്റർമീഡിയറ്റ് പാസ്സാവുന്നത് 49. 48 ഫറൂഖിൽ ഒരു പുതിയ കോളേജ് ഉണ്ടായിരുന്നു. ഫറൂഖ് ആണെങ്കിൽ കോളേജ് പിന്നെ കോഴിക്കോടിനടുത്താണ്, പരപ്പനങ്ങാടിക്കടുത്താണ്. എനിക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട്
1: പഠിക്കാൻ,
0: ഇൻസീസൺ ടിക്കറ്റ് എടുത്ത് പോയി വരാൻ പറ്റും, അല്ലെങ്കിൽ കോഴിക്കോട്ട് താമസിക്കാൻ പറ്റും. അങ്ങനെ ഒരു കോളേജ് അവിടെ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് വേറെ ദൂരത്തേക്കൊന്നും പോകാനുള്ള സാമ്പത്തികമായ പിന്നെ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊരു പഴയ തറവാട്ടുകാരൊക്കെയാണ്, കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, നെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പണം ക്യാഷായിട്ട് എടുക്കാനും പഠിപ്പിക്കാനും ആരും. ഇപ്പം എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തറവാട്ടിൽ ഊണഴിക്കാം, അതിനപ്പുറം ഫീസ് കൊടുക്കാനോ ഒന്നും ആരോടും ചോദിക്കണ്ട, ചോദിച്ചിട്ട് കാര്യം.
1: ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അച്ഛൻ പൊന്നാനിക്കാരനായിരുന്നു, അദ്ദേഹം ഡോക്ടറാണ്, അമ്മ പരപ്പനങ്ങാടി.
0: അത് അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. പഴയ കാലത്തൊക്കെ ഞങ്ങളൊരു പഴയ നേരത്തറവാട്ടിലെ വെണ്ണക്കാട്ട് മുറ്റായിൽ, മുറ്റായിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്, വെണ്ണക്കാട്ട് മുറ്റായിൽ നിന്നാണ് പഴയ പേര്. പണ്ട് കേമായിരുന്നു എന്നൊക്കെ പറയാന്നല്ലാതെ പണ്ടുള്ള കാര്യവും പറഞ്ഞ് പടിപ്പരക്കി ഇരുന്നിട്ട് കാര്യമില്ല.
1: പരപ്പനാട് രാജവംശത്തിന്റെ അരസന്മാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ.
0: അങ്ങനെയാണ്, അതെ, അത് ആ രാജവംശം തന്നെ പോയിട്ട് പുറയായി, മുടിഞ്ഞുപോയി. അങ്ങനെ അത് ഈ പരപ്പനാട് എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നു, ചെറിയ നാടായിരുന്നു. അവരുടെ ആസ്ഥാനം ബേപ്പൂരായിരുന്നു, കോഴിക്കോട്ട് ബേപ്പൂര്. ബേപ്പൂര് അവരൊരു പഴയ കോവിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു ശാഖയാണ് പരപ്പനങ്ങാടിയിൽ ഉണ്ടായിരുന്നത്, ഇളയ ശാഖയായിരിക്കും, ഒരു ശാഖയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ രാജാക്കന്മാർ സ്ഥിതി എന്താന്ന് വെച്ചാൽ, ചെറിയ രാജ്യമാണ്, പക്ഷേ രാജാക്കന്മാർ ക്ഷത്രിയരായിരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള ഒരു വ്യത്യാസം. ഇപ്പൊ സാമൂരിപ്പാട് അല്ലെങ്കിൽ വള്ളുവനാട്ടിലെ രാജാവ് നാടുവാഴി, വള്ളുവ കോനാരി എന്ന് പറയും, നെടുങ്ങനാട്ടിലെ രാജാവ് നെടുങ്ങാടി എന്ന് പറയും, സ്ഥാനി നായന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ പരപ്പനാട്ട് രാജാവും വെട്ടത്ത് രാജാവ് എന്ന് പറയും, തിരൂർ താനൂർ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന കൂട്ടർ, അവര് പഴശ്ശിയുടെ ഒക്കെ വടക്കേ കോട്ടയത്തുള്ള രാജാക്കന്മാർ, കൊച്ചിയിലുള്ളവര്, അവരൊക്കെ ക്ഷത്രിയരാണെന്നാണ്. അപ്പം അങ്ങനെ വിഭജനം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ കാരണം ഈ പരപ്പനാട് എന്ന് പറയുന്ന രാജ്യവും രാജവംശവും ഒക്കെ നേരത്തെ പ്രാചീന കാലത്ത് തന്നെ ഉണ്ടായിരുന്നതായിരിക്കാം. കാരണം ആദ്യകാലത്തുള്ളവരാണ് ഈ ബ്രാഹ്മണർ വന്ന് അവരുടെ ആധിപത്യമൊക്കെ സ്ഥാപിച്ചപ്പോൾ ക്ഷത്രിയരായിട്ട്.

0: കണക്കാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ. പിന്നെ പഴയ കാലത്ത് ഇപ്പം കടലുണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്നുമല്ല എങ്കിലും ഒരു പക്ഷേ ഈ സംഘകാലത്തെ പാട്ടുകളിലൊക്കെ പറയുന്ന രണ്ട് വലിയ തർമ്മങ്ങൾ, ഒന്ന് തൊണ്ടി ഒന്ന് മുചിരി.
1: അതെ,
0: മുചിരി വലിയ അതായിട്ട് ഫസ്റ്റ് എംപോറിയം എന്നൊക്കെ പറയുന്നുണ്ട്, ആ ഗ്രീക്കുകാരും പറയുന്നുണ്ട്, പാട്ടുകളിലും പറയുന്നുണ്ട്. തൊണ്ടി കടൽക്കള്ളന്മാരൊക്കെയുള്ള സ്ഥലമാണ്, ചെറിയൊരു കുഗ്രാമമാണ് എന്നൊക്കെയാണ് പാട്ടുകളിൽ പറയുന്നത്. പക്ഷെ അവിടെ ഒരു പുഴയുണ്ട് എന്നും ഈ നെയ്തൽ എന്ന് പറയും, കടൽക്കരയിലുള്ള മീൻപിടുത്തക്കാരുടെ സ്ഥലം. ആ നെയ്തൽ നിലങ്ങളും മരുത നിലങ്ങളും ചേരുന്ന സ്ഥലമാണെന്നൊക്കെ ഈ പാട്ടുകളിലുണ്ട്. ഒരു പക്ഷേ അത് കടലുണ്ടി ആവാൻ ആയിക്കൂടായികയില്ല. ഇപ്പോൾ കൊയിലാണ്ടിയാണ് എന്നൊരു പക്ഷമുണ്ട് ചില ചരിത്രകാരന്മാർക്ക്. അവിടെ പുഴയില്ല, ഇതുമാതിരി ഒരു വലിയ പുഴയുടെ ഒന്നുമില്ല. ഇവിടെ കടലുണ്ടി പുഴയുടെ അഴിമുഖമുണ്ട്, ഈ നിർഗായത കോട്ടയുണ്ട്, ക്ഷത്രിയ സ്ഥാനമുള്ള രാജാക്കന്മാരുണ്ട്. ഇവിടെ ആയിക്കൂടായികയില്ല. ആ രാജാക്കന്മാർ പിന്നീട് 12-ാം നൂറ്റാണ്ടിലാണ് കോഴിക്കോട് ഉയർന്നു വരുന്നത്. അതുവരെ അവിടെ ആരുമില്ല, ജനവാസം പോലും ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ഒടുക്കത്തെ ചേരമാൻ പെരുമാള് മതം മാറി മക്കത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ ഏറ്റവും അധികം സഹായിച്ചിരുന്നത് ഈ ഏറനാട്ടിലെ നാടുവാഴി മാനവിക്രമൻ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. കേരളോൽപ്പത്തി മുതലായ ഗ്രന്ഥങ്ങളിൽ ഐതിഹ്യ ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ടു. അത് ശരിയായിരിക്കാം. കാരണം അവസാനത്തെ ചേരമാൻ പെരുമാളായ രാമവർമ്മ കുലശേഖരൻ, ശരിയാണ്, രാമവർമ്മ കുലശേഖരന്റെ 13-ാമത്തെ ഭരണത്തിൽ കൊല്ലം തെക്ക് ഉണ്ടായ ഒരു പുരാലിഖിതത്തില് അവിടുത്തെ ക്ഷേത്രത്തിലുണ്ടായ രാമേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലുള്ള ഇപ്പോഴുണ്ടത് ആ ക്ഷേത്രവും ആ ലിഖിതമുണ്ട്. അതില് ഈ ഇത് പറയുന്നുണ്ട്, ഏറാനാട് വാഴക്കായി മാനവിക്രമൻ മുതലായുള്ള സാമന്തര, മാനവിക്രമൻ ഇയാളുടെ ഒരു പ്രധാനിയായ സാമന്തനായിരുന്നു എന്നറിയാം. അയാളുടെ പിന്നെ ഇവരങ്ങോട്ട് പോയി ഈ രാജ്യം ഇല്ലാതായപ്പോൾ, ചെറുമാൻ പെരുമാൾ സ്ഥാനം ഇല്ലാതായപ്പോൾ അങ്ങ് അവരുടെ കീഴിലുണ്ടായിരുന്ന 10-12 നാടുവാഴികളൊക്കെ സ്വതന്ത്രന്മാരായി. അതിലൊന്ന് ഏറനാടായിരുന്നു, ഒന്ന് വേണാടായിരുന്നു, ഒന്ന് വള്ളവനാടായിരുന്നു, അങ്ങനെ പലതുണ്ട്. ആ കൂട്ടത്തിൽ കോഴിക്കോട് എന്ന സ്ഥലം, കോഴിക്കോടും ചുള്ളിക്കാടും എന്ന വിജനസ്ഥലം ഒരു പ്രത്യേക സമ്മാനമായിട്ട് അവസാനത്തെ പെരുമാൾ ഈ മാനവിക്രമന് കൊടുത്തു എന്നാണ് ഐതിഹ്യം.
1: ഇവരുടെ യഥാർത്ഥ ആസ്ഥാനം കൊണ്ടോട്ടി കടുത്തായിരുന്നു ഈ ഏറനാട്ട്.
0: ആദ്യം ഉണ്ടായിരുന്ന ഇവരുടെ ആസ്ഥാനം ഉണ്ടായിരുന്നു നെടിയിരുപ്പ്. ഇപ്പോഴും ഉണ്ട് ആ ഗ്രാമം, നെടിയിരുപ്പ് എന്നുള്ള പേര് തന്നെയുണ്ട്. അങ്ങനെ നെടിയിരുപ്പിൽ അവിടെ ഒരു ചെറിയ കോലത്തിന്റെ അവശിഷ്ടമുണ്ട്, ഒരു കിണറും ഉണ്ട്, ഒരു അമ്പലം ചെറുതായിട്ടൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അവിടെയാണ് ഇവരുണ്ടായിരുന്നത് നെടിയിരുപ്പിൽ. ആ ഇവരെ നെടിയിരുപ്പിൽ ഏറാടിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ഏറനാട്ടിലെ ആളുകൾ ഏറാടിയന്മാർ, ഏറനാടികൾ എന്നുള്ളതായിരിക്കും ഏറാടി എന്നായിട്ട് ചുരുങ്ങിയത്. വള്ളുവനാടികൾ എന്നുള്ളത് ചുരുങ്ങിയിട്ട് വള്ളോടിയായി മാറി. നെടുങ്ങനാട്ടുകാരെ നെടുങ്ങനാടികൾ എന്നുള്ളത് നെടുങ്ങാടിയായിട്ട് മാറി. അങ്ങനെ ഏറാടിയായിട്ട് മാറി. ആ ഏറാടികൾ ഉൾനാട്ടിലാണ്, ഈ കൊണ്ടോട്ടിക്കടുത്തുള്ള നെടിയിരുപ്പ് ഗ്രാമം ഉൾനാട്ടിലാണ്. പക്ഷെ കടൽക്കരയിൽ ഒരു സ്ഥലം കിട്ടിയപ്പോഴും അവരിങ്ങോട്ട് മാറാൻ തീർച്ചയാക്കി. ചിലപ്പോൾ കുറച്ച് കാലം പിടിച്ചിരിക്കണം. 12-ാം ആദ്യം വിചാരിച്ചിരുന്നത് ഈ ചേർമാൻ പെരുമാക്കളുടെയൊക്കെ കാലം വളരെ മുമ്പായിരിക്കും. അങ്ങനെയൊന്നുമല്ല, 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, 12-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ മാത്രമേ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി ആയിരിക്കണം കോഴിക്കോട് ഉയർന്ന് വരാൻ തുടങ്ങിയത്. ഒരു കച്ചവട വ്യാപാര നഗരമായി അറബികളും മാപ്പിളമാരും ഒക്കെ വന്നുകൂടിയത്. അതോടുകൂടിയിട്ട് അതിന് കോഴിക്കോടിന്റെ ഒരു ഭാഗമാണല്ലോ ബേപ്പൂര്. അപ്പോൾ ബേപ്പൂരുണ്ടായിരുന്ന ഈ രാജവംശത്തിന്റെ സ്ഥാനം ഇല്ലാതായി. ആ വംശത്തിന്റെ അവര് സാമൂതിരിമാരുടെ കീഴിലുള്ള ഒരു പ്രഭുക്കന്മാരായിട്ട് ചുരുങ്ങുകയും ചെയ്തു. എന്നാലും ചെറിയൊരു രാജ്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ചാലിയൻ ആ ഭാഗമൊക്കെ അവരുടെയാണ്, പരപ്പനങ്ങാടി അവരുടെയാണ്, കടലുണ്ടി അവരുടെയാണ്. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയിട്ട് ഹൈദരാലിയുടെ ആക്രമണം വന്നപ്പോ 1766 അപ്പൊ ധൈര്യം കൊണ്ട് ഇവരൊക്കെ ഓടിപ്പോയി. തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ച് അങ്ങനെ ആ രാജ്യം ഇല്ലാതായി. പക്ഷെ രാജാക്കന്മാരുണ്ട്, അവർക്കൊക്കെ തിരുവിതാംകൂറിലെ അഭയാർത്ഥികളാണെങ്കിലും വലിയ സ്ഥാനമാണ് കിട്ടിയത്. ക്ഷത്രിയരാണ് എന്നതുകൊണ്ട് അതിലത്തെ 4 താവഴിയിൽപ്പെട്ട ആളുകൾ, ഹരിപ്പാട്, പിന്നെ ചങ്ങനാശ്ശേരി, മാവേലിക്കര, കിളിമാനൂർ, ഈ 4 താവഴിക്കും വലിയ ഗോകുലങ്ങളും സ്വത്തുക്കളൊക്കെ കൊടുത്ത് അവരൊക്കെ അവിടെ. അവർ പോകുമ്പോൾ അവർക്ക് 4 കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. പരപ്പനങ്ങാടി 4 പേര് പാരമ്പര്യമായിട്ടാണ് പഴമായി തന്നെ. അതിൽ 2 പേരെ അവർ കൊണ്ടുപോയി, 2 പേരെ ഇവിടെ സ്വത്തുക്കൾ നോക്കാമെന്ന് നിശ്ചയിച്ചു. അതിലൊന്നാണ് ഞങ്ങൾ തറവാട് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അടുത്ത കാലത്തുള്ള അതിന്റെ രേഖകളും പ്രമാണങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, പണ്ടത്തെ പഴയതൊക്കെ പറയാൻ പറഞ്ഞ പഠിക്കലിരിക്കാന്നല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ കാരണം

0: നശിപ്പിച്ച് ഈ മരുമക്കത്തായം തീരെ അസ്വാഭാവികമായ ഒരു സമ്പ്രദായമാണല്ലോ. അപ്പം വീട്ടിലാണെങ്കിൽ കഞ്ഞി കുടിക്കാനും ഉപയോഗിക്കാനുള്ള വകയുണ്ട്, അതിനപ്പുറം ഒന്നും വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല.
1: പാദമുദ്ര.
2: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിച്ചു.
3: മൾജി ബാറ്ററി സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
4: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
3: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: TNC apply.
5: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി AC യുടെയും വില കൂടും.
6: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC കൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
9: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
10: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
11: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
12: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
11: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: മൾജി ബാറ്ററി സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
4: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
3: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: TNC apply.
13: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. കുട്ടി റോക്സ്. കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

കളിയും ചിരിയും കുട്ടിവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി കുട്ടി റോക്സ് നമുക്ക് ആരംഭിക്കാം. ഇന്ന് കുട്ടി റോക്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു. സ്റ്റുഡിയോ സഹായം മഞ്ജു പി, സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, ലിജേഷ് കീഴ്ശേരി. പ്രിയ കുട്ടികളെ, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 04-83-29-50-300 അല്ലെങ്കിൽ 04-83-29-50-800. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 04-83-29-50-300 അല്ലെങ്കിൽ 04-83-29-50-800.

0: ഇന്നത്തെ ഈ കുട്ടി റോക്സ് നമുക്ക് ആരംഭിക്കാം. സ്വീകരിക്കാം ആദ്യ കുട്ടി ശ്രോതാവിനെ. നമസ്കാരം. ഹലോ ഹലോ
1: ഹലോ, ചിന്നു ആണേ.
0: ചിന്നു, ചിന്നു എവിടുന്നാ വിളിക്കണേ?
1: മലപ്പുറത്തുനിന്ന്.
0: മലപ്പുറം. ചിന്നു എന്ത് ചെയ്യണു? എത്രയില് പഠിക്കണു? ആ, ഇതാണോ ചിന്നു? ചിന്നുടെ അമ്മയാണോ ഇപ്പൊ സംസാരിച്ചത്? ആ, ചിന്നു കുട്ടി. എന്തോ, അബിനാണ്? അപ്പൊ ചിന്നു ആരാ? ചിന്നു ആരുമല്ല, അപ്പൊ അബിനാണ്. ആ അബിൻ, എത്രയില്ല അബിൻ പഠിക്കണേ? ഇനിയിപ്പൊ അഞ്ചിലേക്കാണോ? എന്തൊക്കെ ഉണ്ട്? വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറയോ.
2: അമ്മമ്മന്റെ വീട്ടിൽ പോയി.
0: അമ്മമ്മയുടെ വീട് എവിടെയാ?
2: കളിച്ചു.
0: ആ, അമ്മമ്മയുടെ വീട് എവിടെയാ?
2: മുസ്ലേരങ്ങാടി.
0: ആ, ആരൊക്കെ കൂടെ പോയി?
2: ചേച്ചീന്റെ അമ്മേന്റെ.
0: ആ, ഒക്കെ പോയി. എത്ര ദിവസം നിന്നു അവിടെ? കൊറച്ചു ദിവസം നിന്നു. ആ, എന്നിട്ട് എന്നാ എത്തിയത്?
2: ഇവിടെ തന്നെയാണ്.
0: ഇവിടെ അടുത്ത് തന്നെയാണ്. ആ, അപ്പൊ വേഗം ഇങ്ങോട്ട് പോന്നു. ആ, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. എന്തൊക്കെ ചെയ്തു എന്ന് കേക്കട്ടെ.
2: കളിച്ചു.
0: ആ, പിന്നെ
2: ചിത്രം വരച്ചു.
0: ചിത്രം വരച്ചു. ചിത്രം വരയ്ക്കാൻ ഇഷ്ട? ആ, പിന്നെ പിന്നെന്ത് ചെയ്തു? ഫോണിൽ കളിക്കണ്ടോ? കൊറച്ചു നേരം കളിക്കുള്ളോ അതോ കൂടുതൽ നേരം കളിക്കോ? ആ, അത് കഴിയുമ്പോ അമ്മ ചീത്ത പറയോ? അടി കിട്ടോ? ആ, പിന്നെ ചേച്ചി എന്ത് ചെയ്യണു? അബിന്റെ
2: ചേച്ചി 10-ാം ക്ലാസ് കഴിഞ്ഞു.
0: ആ, ഇപ്പൊ റിസൾട്ട് ഈ വെള്ളിയാഴ്ച വരും അല്ലേ? ആ, ചേച്ചി എന്താ പറയണേ? ചേച്ചി ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? കൊറച്ചൊക്കെ ഉണ്ട്. ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? കൊഴപ്പില്ല. ആ, ഫുൾ എ പ്ലസ് കിട്ടും. ആ, പിന്നെ ആരൊക്കെ ഉണ്ടാവിന്റെ? ഓ, ഇവിടെ എല്ലാവർക്കും സുഖം. ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടി. അവിടെ മഴ കിട്ടിയോ? ആ, ഞങ്ങൾക്ക് ഇപ്പൊ വലിയ ചൂടൊന്നുമില്ല. നല്ല രസമായിട്ട് അങ്ങനെ പോണു ഞങ്ങള്. ഞങ്ങൾക്കും വെക്കേഷൻ അടിച്ചു പൊളിച്ചു ഞങ്ങള്. ആ, അപ്പൊ അഭിനെ കൂട്ടുകാരെയൊക്കെ വിളിക്കാറുണ്ടോ സ്കൂളിൽ? ആ, ഏത് സ്കൂളിലാ പഠിച്ചു? ഇരുമ്പുഴി. ഏതാ, എൽ പി സ്കൂളാ? അപ്പൊ ഇനി യു പിയിൽ എവിടെയാ ചേരണേ? അവിടെ തന്നെ, ആ സ്കൂളിൽ തന്നെ. യു പി ഉണ്ടോ? 5-ാം ക്ലാസ്? ആ, ചേർന്നോ? ചേർന്നില്ലേ? അപ്പൊ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടൂലേ നമുക്ക്? ആ, അപ്പൊ പഴയ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടോ? ആ, എല്ലാവരും ഒരു ഒരുമിച്ച് പോവാണോ? ആ, അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ വിശേഷം. അപ്പൊ ഇനി എവിടെയെങ്കിലൊക്കെ പോവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ? പ്ലാൻ ഇട്ടിട്ടുണ്ടോ? എവിടേക്കാ പോണേ?
2: വയനാട്.
0: വയനാട്. ആ, എന്നാ പോണേ?
2: 23-ാം തീയതി.
0: ആ, എത്ര ദിവസം പോവും?
2: ഒരു
0: ദിവസം പോവുള്ളൂ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും അല്ലേ? ആ, ബോട്ടൊക്കെ ചെയ്യണ്ടേ? ആ, അപ്പൊ അടിച്ചു പൊളിക്കട്ടോ. ആ, അപ്പൊ ഫ്രണ്ട്സിനോടും വീട്ടിലെല്ലാവരോടും ചേച്ചിക്കൊരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞോ കേട്ടോ. പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ആ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കെ. ചിത്രം ഭാസ്കർ ദ റാസ്കൽ. ഗായകർ ശ്വേതാ മോഹൻ, ദേവിക ദീപക്.

0: ഹലോ, കുട്ടി റോക്സിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: താങ്ക് യു. ആരാ? താങ്ക് യു. ഹലോ, താങ്ക് യു. ആരാണ്? താങ്ക് യു. താങ്ക് യു. പേര് പറയൂ.
1: തീർത്ഥ.
0: തീർത്ഥ, നല്ല പേരാണല്ലോ. തീർത്ഥ, എവിടെ നിന്നാ വിളിക്കണേ തീർത്ഥേ?
1: പൂക്കാട്ടിരി.
0: പൂക്കാട്ടിരി. റേഡിയോയുടെ അടുത്ത് വെച്ചെന്ന് നിൽക്കുകയല്ലേ തീർത്ഥക്കുട്ടി? തീർത്ഥയുടെ ശബ്ദം കേൾക്കാന്ന് വെച്ചാൽ നിൽക്കുകയല്ലേ? അതെനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ശബ്ദം. കുറച്ചങ്ങോട്ട് നീങ്ങിക്കോ റേഡിയോയുടെ അടുത്തുനിന്ന്. നീങ്ങി നിന്നോ? നീങ്ങി നിന്നോ. തീർത്ഥ എത്രയിലാ പഠിക്കണേ?
1: ഞാൻ
0: ആറിലേക്ക്. പഞ്ച് കഴിഞ്ഞു. ഏത് സ്കൂളിലായിരുന്നു?
1: ഞാൻ KMIUPS ചെല്ലൂർ.
0: ചെല്ലൂര്. അപ്പോ എന്താണ് വെക്കേഷൻ? എങ്ങനെയൊക്കെ പോണു വെക്കേഷൻ?
1: നല്ലതായിരുന്നു.
0: ആരൊക്കെ ഉണ്ട് വീട്ടില് തീർത്ഥയുടെ? ചോദിക്കാൻ മറന്നു.
1: അച്ഛൻ, അമ്മ, രണ്ടനിയത്തിമാര്,
0: ഞാന്. രണ്ടനിയത്തിമാര് എത്രയിലൊക്കെയായി?
1: ഒരനിയത്തി LKGക്കും ഒരേ അനിയത്തി അംഗനവാടിക്കും.
0: അംഗനവാടിക്കും. അപ്പൊ നല്ല രസാണല്ലോ. അനിയത്തിമാര് പിച്ചു മാന്തൊക്കെ ചെയ്യണ്ടോ തീർത്ഥേ? ഇല്ല. നല്ല അനിയത്തിമാരാ? ചേച്ചിയാണോ കുറുമ്പി? ചേച്ചി പിച്ചു മാന്തം ചെയ്യോ?
1: ഇല്ല
0: ഇല്ല. ചേച്ചി നല്ല ചേച്ചിയാ. അനിയത്തിമാരുടെ പേരൊക്കെ പറഞ്ഞേ.
1: ജാൻവി, തൻവി.
0: ജാൻവി, തൻവി, തീർത്ഥ. കൊള്ളാലോ. ജാൻവിയും തൻവിയും എവിടെ? എന്നിട്ട് അവിടെ ഉണ്ടോ? എപ്പോ എഴുന്നേറ്റു ജാൻവിയും തൻവിയൊക്കെ?
1: അവര് നേരത്തെ എണീറ്റു.
0: നേരത്തെ എണീറ്റു. ചേച്ചി എപ്പോഴും എഴുന്നേറ്റേ?
1: ഞാന്
0: കുറച്ചേരായോ?

0: ചായ ഒക്കെ കുടിച്ചോ?
1: ആ
0: എന്തായിരുന്നു സ്പെഷ്യല്?
1: ഇന്ന് ദോശയും മുട്ടക്കറിയും.
0: ഓ, ഉച്ചയ്ക്കോ?
1: ഉച്ചക്ക് ചോറും രസം.
0: ആ, എല്ലാം ആയി കഴിഞ്ഞു.
1: ആ
0: പിന്നെ വെക്കേഷനിൽ എന്തൊക്കെ ചെയ്തു എന്ന് കേൾക്കട്ടെ.
1: ക്രോഷി ചെയ്തു.
0: ക്രോഷി ചെയ്തു? ആരാ ക്രോഷി പഠിപ്പിച്ചേന്നെ?
1: എന്റെ ഒരു ഫ്രണ്ടാ.
0: ഫ്രണ്ട്? എന്താ ബാഗ് ആണോ ചെയ്തേ? അതെ, മാറ്റാണോ? എന്താ ചെയ്തേ? പേഴ്സ് ആണോ?
1: ഞാൻ പഠിച്ചോണ്ടിരിക്കുക.
0: ആ, എന്താ ഉണ്ടാക്കാൻ പോണേ ക്രോഷി?
1: ഞാനൊരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കാനാണ്.
0: പെൻസിൽ പൗച്ച്? ആ, അപ്പൊ എവിടം വരെയായി?
1: അതിന്റെ ബേസ് വരെയായി.
0: ആ, അതായത് കമ്പിളി നൂല് വെച്ചിട്ടാണോ അതോ എംബ്രോയിഡറി നൂല് വെച്ചിട്ടാണോ ചെയ്യണേ?
1: കോട്ടൺ നൂല് വെച്ചിട്ടാ.
0: കോട്ടൺ നൂല് വെച്ചിട്ട്? ആ, അപ്പോ അതിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ, അപ്പൊ അനിയത്തിമാര് ചെയ്യാൻ സമ്മതിക്കോ? പിടിച്ചു വലിക്കോ? ഇല്ല,
1: കളിച്ചു നടക്കും.
0: കളിച്ചു നടക്കും. ആ, അപ്പൊ ബേസായി. എന്നിട്ട് കിട്ടും, കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ അഴിഞ്ഞു പോവില്ലേ ക്രോഷി?
1: പിന്നെയും
0: പണി തുടങ്ങണം. കുറച്ച് ക്ഷമ വേണം അല്ലേ? അപ്പൊ പോകുമ്പോഴേക്കും, സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു പെൻസിൽ പൗച്ച് ഒക്കെ ഉണ്ടാക്കി പോവാ അല്ലേ? എനിക്കൊരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കി തരൂ. കൊടുക്കാറില്ല, എന്നാലും ഒരെണ്ണം എനിക്ക് വേണ്ടി തരുമോ? ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാലോ. തരുമോ? ആ, ശരി. പിന്നെ ആ പഠിച്ചിട്ട് തന്നാ മതി. നല്ലൊരു പെൻസിൽ പൗച്ച് കേട്ടോ. ഞാൻ വന്ന് ചോദിക്കും. സ്കൂളിന്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നല്ലോ. അപ്പൊ ഞാൻ വന്നോളാം. ആ, ആയിക്കോട്ടെ. പിന്നെ അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയ്. തീർത്തേ? ആ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയ്. ജാൻവിയോടും തൻവിയോടും വീട്ടിലെല്ലാവരോടും പറയട്ടോ. സ്കൂളിലെ ഫ്രണ്ട്സിനോടും പറയട്ടോ. ആരോടെങ്കിലും പറഞ്ഞോ വിളിക്കാൻ പോണു എന്നുള്ള കാര്യം?
1: ശ്രീകുട്ടിനോടും ഞാൻ പറയാം.
0: ആ, പറഞ്ഞേക്കണം കേട്ടോ. പ്രത്യേകം പറയണം. ആ, അപ്പൊ ശരി. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ ഇനി? ഓക്കേ.

0: കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിനു വേണ്ടി ദയാ ബിജിവാൽ പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ നിങ്ങൾ കേൾക്കുന്നത് കുട്ടി റോക്സ്. കുട്ടി റോക്സ് തുടർന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ഇത് ആരാണ് കുട്ടി റോക്സില്? ഷാ റഹ്മാൻ. കൊള്ളാലോ ഷാ റഹ്മാൻ. ഷാ റഹ്മാൻ എവിടെ നിന്ന് വിളിക്കണേ? പുല്ലൂര്. നമ്മുടെ അടുത്തുനിന്ന് തന്നെ. വീട്ടിലെന്താ ഷാ റഹ്മാനെ വിളിക്കണേ? വീട്ടിലെന്താ വിളിക്കണേ? ഷാലു. ഞാനും ഷാലു എന്നാ വിളിക്കുള്ളൂ. ഷാ റഹ്മാൻ, ഷാ റഹ്മാൻ എന്ന് വിളിക്കാൻ ഒരു പാട്. ഷാലു എന്ന് ഞാൻ വിളിച്ചോട്ടെ? ആ ഷാലു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറ.
1: മൂന്ന് താത്തണ്ട്, പിന്നെ
0: ഉമ്മച്ചി ഉപ്പച്ചി. ആ മൂന്ന് താത്തമാരും ഉപ്പച്ചിയും ഉമ്മച്ചിയും. താത്തമാരൊക്കെ എത്രയില്ല?
1: വലിയ താത്ത 10-ല്.
0: 10-ല് പരീക്ഷയ്ക്ക് എഴുതി. ആ
1: രണ്ടാമത്തെ താത്ത 9-ല്.
0: 9-ല്. ആ
1: ചെറിയ താത്ത 6-ക്ക്.
0: 6-ക്ക്. ഷാലുകുട്ടനോ?
1: ഞാന്
0: കേക്കുന്നില്ല. 3-ലോ? ആ എന്റെ ഫോണിന് റേഞ്ചില്ലേ. റേഞ്ച് കുറച്ച് കുറവുണ്ടല്ലോ. റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങിക്കോ ഷാലു. ആ ഇപ്പൊ ശരിയായോ? ഇപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ? ആ റേഡിയോയുടെ അടുത്തൊന്നും പോയി നിക്കുന്നില്ലല്ലോ. ആരാ വിളിച്ചെന്നേ ഷാലുക്കുട്ടന്? താത്ത. ആ താത്തമാരൊക്കെ അടുത്തുണ്ടോ? ആ താത്തമാരൊക്കെ ആയിട്ട് അടികൂടുവോ? കൊച്ചൊക്കെ ഇപ്പൊ അടികൂടിയോ? ഇപ്പൊ അടികൂടിയോ? ഇപ്പൊ അടികൂടിയോ? ഇല്ല. ആ പിന്നെ പറയ വിശേഷങ്ങളൊക്കെ പറ. വെക്കേഷനിൽ എന്തൊക്കെ വിശേഷങ്ങളാണ്? കളിക്കും പിന്നെ ഫോണൊക്കെ കണ്ടു. സിനിമ കാണാൻ പോയോ? സിനിമ കാണാൻ പോയോ? ഹലോ. ആ സിനിമയ്ക്ക് എങ്ങാനും പോയോ?
1: ഇല്ല.
0: ഇല്ല. എവിടെയെങ്കിലും ടൂറ് പോയോ? ആ ഇനിയിപ്പോ ടൂറ് പോണ്ടോ?
1: അറിയില്ല.
0: ഫ്രണ്ട്സൊക്കെ വരുമോ വീട്ടില്? ഫ്രണ്ട്സൊക്കെ വീട്ടില് വരുമോ? ആ പറയേ ഷാലുക്കുട്ട, എന്തെങ്കിലൊക്കെ ഒന്ന് പറയേ. താത്തമാരൊക്കെ അവിടെ നിന്ന് എന്തോ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഹലോ. ആ പറയുന്ന. ഹലോ. എന്തോ? ഓ സുഖാണല്ലോ, സുഖമായിട്ട് പോണു. അവിടെ മഴ പെയ്ത പുല്ലൂര് ഇന്നലെ? ആ മഴ ഇഷ്ടാണോ ഷാലുവിന്? മഴയത്ത് ഇറങ്ങി കളിക്കാറുണ്ടോ? ആണോ പന്ത് കളിച്ച മഴയത്ത് ഇറങ്ങി? ഫുട്ബോളാ ഇഷ്ടം? എന്നും കളിക്കാൻ പോവോ ഫ്രണ്ട്സിന്റെ ഒപ്പം ഫുട്ബോള്? ചില ദിവസമൊക്കെ. ആ അപ്പൊ ഷാലുക്കുട്ടാ, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. താത്തമാരോടും അന്വേഷണം പറയണം. 10-ാം ക്ലാസ് എഴുതിയേക്കല്ലേ ഒരു താത്താ?

അപ്പൊ താത്തയ്ക്ക് പേടിയുണ്ടോ? ആ അപ്പൊ താത്തയ്ക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുത്തോട്ടോ. ആ അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയില്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ. ചിത്രം മാംഗല്യസൂത്രം, ഗായിക സ്വർണലത.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: സ്മാർട്ട്ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൾജി ബാക്ക് ടു സ്റ്റഡി.
3: ഏറ്റവും കുറഞ്ഞ വില, ഇഎംഐ, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
4: ടിഎസ്സി അപ്ലൈ.
5: കുട്ടി റോക്സിലേക്ക് അടുത്ത കുട്ടി ശ്രോതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്?
6: ധനുശ്രീ.
5: ധനുശ്രീ, ഹലോ. ധനുശ്രീ ആണോ? ഹലോ. ആ, എന്താ വീട്ടിൽ വിളിക്കണേ? സിലു. അപ്പൊ ഞാൻ സിലുക്കുട്ടിന്ന് വിളിക്കാം. സിലുക്കുട്ടിയുടെ വീട് എവിടെയാ?
6: എന്റെ വീട് കാരക്കാപറമ്പിൽ.
5: കാരക്കാപറമ്പില്? ഓ, ആരൊക്കെ എന്റെ വീട്ടില്?
6: എന്റെ വീട്ടില് താത്തനുണ്ട്, പിന്നെ അച്ഛനുണ്ട്, പിന്നെ അമ്മയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്,
5: പിന്നെ ഞാനും ഉണ്ട്. ഞാൻ എത്രയില്ല പഠിക്കണേ?
6: ഇനിയുടെ
5: അടുക്ക്. ഇപ്പൊ രണ്ടിലും എന്താ ഇഷ്ടമാണ്? ഒന്നാം ക്ലാസ്സൊക്കെ ഇഷ്ടായോ? ഏത് സ്കൂളിലാ? കോട്ടക്കുന്ന് സ്കൂളില്. ഓ, എങ്ങനെയാ പോണേ? ഓട്ടോറിക്ഷയ്ക്ക് പോവും. കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അടുത്തുനിന്ന്? ഒന്നാം ക്ലാസ്സൊക്കെ ഇഷ്ടായിരുന്നോ? രണ്ടാം ക്ലാസ്സിലൊക്കെ എന്തൊക്കെയോ ചെയ്തോണ്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ സ്കൂളിന്ന്? എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, പുസ്തകം വായിക്കണമെന്നോ കുഞ്ഞി പുസ്തകം. ഒന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പാ? ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. എന്തൊക്കെയോ ചെറുതായിട്ട് വായിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇല്ല, ഉറപ്പാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഇല്ല ഇല്ല അല്ലേ. എന്നാ പോട്ടെ. കഥകളൊക്കെ വായിക്കാറുണ്ടോ അതോ കേൾക്കാറുണ്ടോ? കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? ആരാ കഥ പറഞ്ഞുതരാറ്? എന്തൊക്കെ കഥ പറഞ്ഞു? എനിക്കൊരു കഥ പറഞ്ഞുതരൂ. പറഞ്ഞുതരൂ. അമ്മ പറഞ്ഞുതരാനുള്ള കഥ ഇല്ലേ? മറന്നുപോയോ? ആണോ? ഇനിയോ ഒരെണ്ണോ ഓർത്ത് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരൂ. പിന്നെ ബാക്കി വെക്കേഷൻ വിശേഷങ്ങളൊക്കെ പറ. വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കല്ലേ. എന്തൊക്കെ ചെയ്തു?
6: പിന്നെ സിനിമ കാണാൻ പോയി.
5: ഏത് സിനിമയാ കാണാൻ പോയേ? വാഴ. ഇഷ്ടായോ? എനിക്കും ഇഷ്ടായി വാഴ. പിന്നെ പിന്നെ പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്തു? ഒന്ന് ആലോചിച്ചു. വിരുന്നുപോയി. എവിടേക്കാ വിരുന്നുപോയേ? കാളികാവില്. ആ, അപ്പൊ കുറച്ച് ദൂരെയാണല്ലോ. എങ്ങനെയാ പോയേ? ബസ്സിൽ കയറിയാണോ? ബസ്സിൽ പോയി. ആ, ബസ്സിലൊക്കെ പോവാറുണ്ടോ? ബസ്സിൽ പോവാൻ ഇഷ്ട. എന്നിട്ട് ആരാ കാളികാവിൽ ആരാ ഉള്ളത്? ആ, അവരെയൊക്കെ കണ്ടു? അവരുടെ കൂടെ ഒക്കെ കളിച്ചോ? ആ, പിന്നെ അവിടെ ആരൊക്കെ ഉണ്ട്? അവരുടെ വീട്ടില് തറവാട്ടിൽ ആരൊക്കെ ഉണ്ട്?
6: മാമ്മമാരുണ്ട്.
5: ആ, കുട്ടികളൊക്കെ ഉണ്ടോ?
6: പിന്നെ പുഴ.
5: ആ, പുഴയുണ്ട് കാളികാവിലല്ലേ. ആ, പുഴയിലൊക്കെ പോയോ? നീന്താനറിയോ? നന്നായിട്ട് നീന്താനറിയും. ആരാ നീന്താൻ പഠിപ്പിച്ചേ? പിന്നെ ബാക്കി പറയൂ, കേക്കട്ടെ. ഞാൻ മാത്രം എന്തെങ്കിലും ചോദിക്കും, സീല എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയും. എന്തെങ്കിലും ഒന്ന് പറയുന്ന.
6: എന്തൊക്കെയാ വർത്തമാനം
5: ഇവിടെ? ഇങ്ങനെ നല്ല രസമാണ്.

0: ായിട്ട് കാര്യങ്ങളൊക്കെ പോണു. ഇന്നലെ മഴയൊക്കെ പെയ്തു, ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് ഇടിയൊക്കെ വെട്ടി, ഇപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചുപോയി. ആ പക്ഷെ ചൂടൊക്കെ പോയി. ആ ഇടിയൊക്കെ പൊട്ടി. ഇടിയൊക്കെ ഇടി പേടിയാണോ സിലോന്? ആണോ? ആ ആ അത് പറ. ആ ഇടി വെട്ടിൻ്റെ ഇടയ്ക്ക് പോയി മഴയത്ത് കളിച്ചല്ലേ? ഓടി വന്നു. അതിന് മുമ്പാണ് മഴയത്ത് പോയി കളിച്ചത്. പനി വരണ്ട. അടി കിട്ടിയില്ലേ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ
1: നിന്ന്?
0: ആ അത് മതി, അത്രേ ഉള്ളൂ. അപ്പൊ സിലു, നമുക്കേ എല്ലാവരോടും വീട്ടിലെ എല്ലാവരോടും അന്വേഷണം പറയണം. ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ അന്വേഷണം പറയണം. കാളികാവിലെല്ലാവരോടും അന്വേഷണം പറയണം. പറയോ, ആരെങ്കിലും കാളികാവിൽ വിളിച്ച് പറഞ്ഞിരുന്നോ ഇങ്ങനെ വിളിക്കണ്ട് ആകാശവാണിയിലേക്കെന്ന് പറഞ്ഞിരുന്നോ? എന്താ പറയാൻ, ഒന്ന് പറയാൻ പാടില്ലായിരുന്നോ? എത്ര പേര് സിലിയുടെ വർത്തമാനം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ? ആ അപ്പൊ ഒന്ന് പറയണ്ടായിരുന്നോ? അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പറയണോ കേട്ടോ. ആ അപ്പൊ എന്നാ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കേ. ചിത്രം മണിച്ചിത്രത്തിലാണ്. ആലാപനം ജി വേണുഗോപാൽ, കെ എസ് ചിത്ര.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എമ്മിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് കുട്ടി റോക്സ്. കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ മലയാള ചലച്ചിത്രഗാന പരിപാടി. കുട്ടിവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0483295030 അല്ലെങ്കിൽ 0483295080. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0483295030 അല്ലെങ്കിൽ 0483295080. കുട്ടി റോക്സ് തുടരുന്നു. ഹലോ ഹലോ ഹലോ ഹലോ
3: ഹലോ
2: കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ,
3: ഇത് ശ്യാമിലാണ്.
2: ശ്യാമിൽ ശ്യാമിൽ എത്രയില്ല പഠിക്കണേ?
3: ഞാനിപ്പോ ടെൻത്ത്
2: കഴിഞ്ഞിരിക്കുവാണ്. എവിടെ നിന്നാ വിളിക്കണേ?
3: ഞാൻ മലപ്പുറം മഞ്ചേരി.
2: ആ മഞ്ചേരി, മലപ്പുറം മഞ്ചേരി ഒന്നല്ല, നമ്മുടെ മഞ്ചേരി, ആകാശവാണി മഞ്ചേരിയുടെ അടുത്തുള്ള മഞ്ചേരി. അതെ, മഞ്ചേരി എവിടെ?
3: മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ഒക്കെ അറിയത്തില്ലേ?
2: പിന്നെന്താ, പയ്യനാട് സ്റ്റേഡിയം അറിയാതെ എവിടെ പോണു? അതിന്റെ അടുത്താണ്. ആ അപ്പൊ പയ്യനാട് സ്റ്റേഡിയത്തിൽ കളിക്കാനൊന്നും പോയില്ല ഇന്ന്?
3: ഇല്ല,
2: അത്രേ ഉള്ളൂ. അപ്പൊ ടെൻത്ത് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ സന്തോഷായിട്ടിരിക്കാണ്. സന്തോഷായിട്ടാണോ സങ്കടായിട്ടാണോ ഇരിക്കണേ? അതൊക്കെ ഉണ്ട്. അപ്പൊ റിസൾട്ട് ഒക്കെ വരുമ്പോ കുറച്ച് സങ്കടമൊക്കെ നമുക്ക് തോന്നൂലോ? തോന്നുവോ? ചാൻസ് ഇല്ല. അത് മതി, അത് മതി. 15-ാം തീയതി പറയൂലോ അല്ലേ? എവിടെയാ പഠിച്ചതൊക്കെ? എവിടെയാ പഠിച്ചത്? എച്ച് എം വൈയിൽ പഠിച്ചു. നമ്മുടെ തൊട്ട് താഴെയുള്ള ആകാശവാണിയുടെ തൊട്ട് താഴെയാണ് എത്തിങ്കാന. ഇവിടെ ഒന്ന് നോക്കി എത്തിങ്കാന കാണാം ഞങ്ങക്ക്. ആ അപ്പോ പിന്നെ പറയ, ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യണ്ടോ? അതോ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ടോ? ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: അച്ഛൻ, അമ്മ.
2: ഹലോ, കേൾക്കുന്നില്ലേ ശ്യാമിൽ? കോൾ കട്ടായി. എന്തായാലും നമുക്കൊരു ഗാനം കേൾക്കാം. അങ്കിൾ ബൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അടുത്ത കുട്ടി ശ്രോതാവാരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്? കുട്ടി റോക്സിൽ ആരാണ്? കുട്ടി റോക്സിൽ നമസ്കാരമൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞ ആളാരാണ്? ആ ആ ആ, എന്താണ് ഇപ്പൊ ബഹളം? പറഞ്ഞോ. ഹലോ, ആ ഹലോ, ആരാണ്?

0: യസിൻ അബ്ദ, കൊള്ളാലോ. ഇതൊന്നും ഇതുവരെ ആദ്യമായിട്ട് കേൾക്കണേ ഇങ്ങനെ ഒരു പേര്, യസിൻ അബ്ദ. ധാരപ്പോയി പേരെ കിട്ടേ. ഹലോ അമ്മ, ഇട്ടു. അപ്പൊ റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിക്കോളൂ. നീങ്ങിയോ? യസിൻ അബ്ദയുടെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് എക്കോ അടിച്ച് ഇവിടെയൊക്കെ കേട്ട് ഇവിടെയൊക്കെ പൊളിയാണ്. നീങ്ങിയോ? ആ, നീങ്ങി നീങ്ങി. ആ പറഞ്ഞോ. ഇസിൻ, ഇസിൻ എത്രയില്ല പഠിക്കണേ? ഇസിൻ യു കെ ജി ആയിട്ടുള്ളൂ. അച്ചോ, യു കെ ജിയിലേക്കാണോ ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണോ? ആ, അപ്പൊ വലിയ കുട്ടിയായി. ഏത് സ്കൂളിലാ പഠിക്കണേ? മരിയഗിരി. എവിടെ? പീരുമേടോ? എവിടെയാ വീടെന്ന് പറഞ്ഞേ? ഹലോ,
1: ഹലോ.
0: ആ, എവിടെയാ വീട്? പീരുമേട്. ഇടുക്കിയോ? ഇടുക്കിയിലാ വീട്. ഹലോ, ഇടുക്കിന്ന് വിളിക്കിയോ? ഇടുക്കിയില് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഞങ്ങളെയൊക്കെ മഞ്ചേരിയൊക്കെ കേൾക്കാൻ പറ്റുമോ?
1: ഇടുക്കിയിലല്ല.
0: പിന്നെ എവിടെയാ? ഹലോ,
1: ഹലോ.
0: ആ പറഞ്ഞോ, എവിടെയാ പിന്നെ വീട്?
1: നിലമ്പൂർ വീടാണ്, പക്ഷെ ഇടുക്കിയിലാണ് ജോലിയൊക്കെ.
0: ജോലിയൊക്കെ ഇപ്പൊ എവിടെന്താ വിളിക്കണേ? കാട്ടുമുണ്ട് എന്നാ വിളിക്കണേ. ഇപ്പൊ നിലമ്പൂരി എന്നാ വിളിക്കണേ. അപ്പൊ ഇസിന് ഇവിടെ ഇസിന് പഠിക്കണതൊക്കെ ഇടുക്കിയിലാണോ? ആ, അപ്പൊ എന്നാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ?
1: വെക്കേഷൻ.
0: വെക്കേഷനില് വന്നു. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ,
0: അച്ഛൻ, പിന്നെ
1: അനിയത്തി.
0: അനിയത്തി, ഞാനും ഇസിനും അല്ലേ. ആ, അപ്പോഴേ ഇടുക്കിയാണോ നിലമ്പൂരാണോ ഇഷ്ടം? കാട്ടുമുണ്ടിയാണോ ഇഷ്ടം? ഇടുക്കി ഇഷ്ടം. എന്താ ഇടുക്കി ഇഷ്ടം? നല്ല രസം അവിടെയൊക്കെ കാണാൻ. ആ, എന്തൊക്കെ ഉണ്ട് ഇടുക്കിയില്? കൊറേ എന്തുണ്ട്? തണുപ്പുണ്ട്. അയ്യോ, നമ്മുടെ ഇവിടെ നല്ല ചൂടല്ലേ. കഷ്ടായിപ്പോയി. വെക്കേഷനിൽ ഇങ്ങോട്ട് പോരണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഞങ്ങള് മഴയൊക്കെ തന്നല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. ഈസിയും വന്നതുകൊണ്ട് മഴ തന്നതാ ഞങ്ങള്. ആ, ചൂടൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വെച്ചിട്ട് ഇടുക്കിന്ന് വന്നല്ലേ. ആ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മഴയൊക്കെ ഇഷ്ടം പോലെ തന്നല്ലോ. എന്നിട്ട് ചൂട് മാറിയില്ല? കുറച്ചു മാറിയുള്ളൂ. ഇനി എന്നാ തിരിച്ച് ഇടുക്കിയിലേക്ക് പോണേ? കഴിഞ്ഞിട്ട് പോകും. എന്നിട്ട് ഇപ്പൊ ഇവിടെ സ്വന്തം വീടുണ്ടോ ഇവിടെ? ആ, അമ്മമ്മയുടെ വീട്ടില് നിക്കുക അല്ലേ. ആ, അപ്പോഴ് കൊറേ പോവാനില്ല. എങ്ങനെയാ വന്നത് ഇടുക്കിന്ന്? ബസ്സിലാ? ട്രെയിനിലാ വന്നത്? ആ, ട്രെയിനൊക്കെ ഇഷ്ടാണോ ഇസിന്? ആ, എന്നിട്ട് പിന്നെ ബാക്കി ഇടുക്കിയിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒന്ന് പറഞ്ഞുതരുമോ? ഇടുക്കിയിലെ സ്കൂളുകളൊക്കെ നല്ലതാ? പിന്നെ പിന്നെ പറയ. നല്ല രസ. ഇടുക്കി കാണാൻ നല്ല രസ. കൊറേ പൂക്കളൊക്കെ ഉണ്ടോ? പിന്നെ വേറെന്തൊക്കെ ഉണ്ട്? വെള്ളച്ചാട്ടം ഉണ്ട്. പോവാറുണ്ടോ വെള്ളച്ചാട്ടം? ഏത് വെള്ളച്ചാട്ടത്തിലാ പോയേ? അവിടെ പോയി. നമുക്കും ഉണ്ടല്ലോ അവിടെ വെള്ളച്ചാട്ടം. അവിടെ പോയില്ലേ? അവിടെ എത്ര പോരാ, അത്രക്ക് പറ്റില്ല അല്ലേ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാ. ഇസിനേ, കോള് കട്ടായി.

എന്തായാലും നമുക്കൊരു ഗാനം കേൾക്കാം. ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം, രചന ONV, സംഗീതം ജോൺസൺ, ഗായകർ യേശുദാസ്, ലതിക.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുട്ടി റോക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇതുവരെ കുട്ടി റോക്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജ റാവു, കൂടെ മഞ്ജു പി. സ്റ്റുഡിയോ സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, ലിജേഷ് കീഴ്ശേരി. കുട്ടി റോക്സിലേക്ക് വിളിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ബാലലോകത്തിൽ ഇന്ന് മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
4: ലോകമെമ്പാടുമുള്ള പ്രിയ ബാലലോകം ശ്രോതാക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ വിനീത നമസ്കാരം. ഞാൻ തീർത്ഥ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ കൂടെ ഇന്ന് ഒരാൾ കൂടിയുണ്ട്, അവളെ ഒന്ന് പരിചയപ്പെട്ടാലോ.
5: പ്രിയരെ, ഞാൻ അനാസാവേരി, മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഒരു യാത്ര പോയാലോ. ഇന്ന് കുറെ വിശേഷങ്ങളുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ. ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഹാർദമായ സ്വാഗതം. അയ്യോ, അതെന്താ തീർത്ത ചേച്ചി കേൾക്കുന്നത്? ഇനി എന്താ നമ്മുടെ സ്കൂളിൽ പരിപാടി? കേട്ടിട്ട് എനിക്ക് ഇരിക്കെ പൊറുതി വരുന്നില്ല, എനിക്കും ഒന്ന് കൂക്കി വിളിക്കണം.
4: അടങ്ങിയിരിക്കൂ സാവേരി, ഇതേ ലോക മലയാളികൾ ആവേശപൂർവ്വം ഹൃദയത്തിലേറ്റിയ ബാലലോകം പരിപാടിയാണ്. ഇപ്പോൾ കുറച്ച് ആവേശം കുറയ്ക്കൂ.
5: ആ, അത് ശരി. ഇപ്പോഴാ കാര്യം പിടികിട്ടിയത്. നമ്മുടെ വിദ്യാലയം അല്ലെങ്കിലും ഒരു മാതൃകാ വിദ്യാലയം തന്നെയാണല്ലോ ചേച്ചി.
4: അതെ, ഏതായാലും വിദ്യാലയത്തിലെ കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമുക്ക് പരിപാടി ആരംഭിക്കാം. ആരാണ് അനാസവരി ആദ്യം വരുന്നത്?
5: ആദ്യം നമുക്ക് അതിമനോഹരമായ ഒരു ലളിതഗാനം ആസ്വദിക്കാം. സബ്ജില്ലാ കലാമേളയിൽ 1-ാം സ്ഥാനം നേടിയ ലളിതഗാനം ആലപിക്കുന്നത് 8-ാം ക്ലാസ്സുകാരൻ ദേവനാഥേട്ടനാണ്. ദേവനാഥേട്ടൻ ഇതിനു മുമ്പ് 2 തവണ സബ്ജില്ലയിൽ ലളിതഗാനത്തിന് 1-ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിലും കേമനാണ്. വരൂ ദേവനാഥേട്ട, ഒരു ലളിതഗാനം ആലപിക്കൂ.

0: ഹൃദ്യമായ ആവിഷ്കാരം ദേവനാഥ്. ഭാവസാന്ദ്രമായ മലയാള പദ്യങ്ങൾ ആസ്വദിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇനി ഒരു മലയാള പദ്യമാണ് അവതരിപ്പിക്കുന്നത്. ആറാം ക്ലാസ്സുകാരി അതീന്ദ്രയാണ്. ഇത്തവണ സബ് ജില്ലാ കലാമേളയിലും വിദ്യാരംഗം സർഗോത്സവത്തിലും ഗാന്ധി ദർശൻ കലോത്സവത്തിലും മലയാള പദ്യം ചൊല്ലി ഒന്നാം സ്ഥാനക്കാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ കൊച്ചുമിടുക്കി. എങ്കിൽ നമുക്ക് അതീന്ദ്രയുടെ ഒരു മലയാള പദ്യം കേട്ടാലോ?
1: നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ ജി ശങ്കരക്കുറുപ്പിന്റെ പശ്ചാത്താപം.

തന്നനുകമ്പ അമൃത തുള്ളിക്കു പാത്രം വച്ച് പാത തന്നൊരു വക്കിൽ വന്നിരിക്കയാണോരോന്നോതി തണ്ടെല്ലോടൊട്ടി നിന്ന തൻ വയറ്റിൽ കൈവച്ചുഴന്നൽപ്രാണൻ ദാരിദ്ര്യ പുലി തിന്ന കവിളും അജന്തുവിൻ

വൃദ്ധൻ നരകത്തിൽ കല്ലറക്കടിക്കല്ലുപാകിയ മൂഢാത്മാവേ, എൻ ചിത്തം പിളർപ്പതെന്തിന്നതിൻ ശകലത്താൽ വഞ്ചുമർവയ്ക്കാനാവാം. നിനക്കു നന്നാവട്ടെ, ഞാനിട്ട കല്ലൻ ഹൃത്തിലാണു വീണത്.

സ്പർശിയായ അവതരണം അതീന്ദ്ര. നോക്കൂ തീർത്ഥ ചേച്ചി, നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ അതാ എസ് പി സി കുട്ടികൾ പരേഡ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്തൊരു രസമാണല്ലേ അത് കാണാൻ.

0: ശരിയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച SPC യൂണിറ്റും സ്കൗട്ട് ആൻഡ് ഗൈഡും JRCയും ലിറ്റിൽ കൈറ്റ്സും നമ്മുടെ വിദ്യാലയത്തിലല്ലേ ഉള്ളത്. നമുക്ക് അഭിമാനിക്കാം. ബാൻഡ് ടീമിലെ ശ്രീദേവ് ചേച്ചി അല്ലേ ആ വരുന്നത്. ഇനി നമുക്ക് ശ്രീദേവ് ചേച്ചിയുടെ ഒരു സംസ്കൃത പദ്യം കേട്ടാലോ. ശ്രീദേവ് ചേച്ചി മുൻ വർഷങ്ങളിൽ മലയാള പദ്യം സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അക്ഷര ശ്ലോകത്തിലും സ്ഥിരം വിജയിയാണ്. ശ്രീദേവ് ചേച്ചി വരൂ, ഒരു സംസ്കൃത പദ്യം ചൊല്ലൂ.
1: നമസ്തേ ഭായേ. ശ്രീ വേദവ്യാസേന വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ധ്രുവസ്തുതേ ഉദ്ധൃതാഃ ഇമേ ശ്ലോകാഃ. യുന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരഃ

0: സ്ഥിരം വിജയിയാണ്. ശ്രീദേവി ചേച്ചി വരൂ, ഒരു സംസ്കൃത പദ്യം ചൊല്ലൂ.
1: നമസ്തേ ഭായി. ശ്രീ വേദവ്യാസേന വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ധ്രുവസ്തുതേഹ ഉദ്ധൃതാഹ ഇമേ ശ്ലോകാഹ. യുന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരഃ.

शुद्ध हृदयेषु कृत प्रसङ्गः कल्पान्त एतदखिलं जट

0: വാശ്രേവവത്സകമനുഗ്രഹകാതരോസ്മാൻ. ധന്യവാദഃ.
1: സംസ്കൃതത്തിലല്ലെങ്കിലും നമ്മൾ കേമന്മാർ തന്നെയാണ് സ്ഥിരം. ഓവറോൾ നമുക്ക് സ്വന്തം പദ്യം അതിമനോഹരം ഭവതി.
2: അറബിക് കലാമേളയിലും നമ്മുടെ വിദ്യാലയം തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഏഴാം ക്ലാസ്സുകാരൻ ഹിദായത്തുള്ളയുടെ ഒരു അറബി പദ്യം കേട്ടു നോക്കാം. ഹിദായത്തുള്ള, കടന്നു വരൂ, ഒരു അറബി പദ്യം ചൊല്ലൂ.

നഷീദത്തുക്കറാ ഇഹതുൻ ജിദ്ദ. തീർത്ത ചേച്ചി, ഉറുദു ഭാഷ പഠിക്കാൻ നല്ല രസമാണല്ലേ? നമ്മുടെ സ്കൂളിൽ കുറേ കുട്ടികൾ ഉറുദു പഠിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു ഉറുദു പദ്യം കേട്ടു നോക്കിയാലോ? 8-ാം ക്ലാസ്സുകാരൻ അൽസാബിത്തിന്റെ ഒരു ഉറുദു ഗാനം.

आपके पेशकश लाजवाब है। പ്രിയ ബാലലോകം ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരുടെ പരിപാടികൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞുവെന്ന പ്രതീക്ഷകളോടെ അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ വരുമെന്ന ഉറപ്പിൽ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി.

ലോകത്തിൽ ഇതുവരെ കേട്ടത്. മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. ഇതിന്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ആകാശവാണി 102.7 മഞ്ചേരി FM.
7: FM പ്രധാന വാർത്തകൾ.
6: തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തിയും പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രളയ ഉഷ്ണ തരംഗ സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുപ്പുകളെ വിലയിരുത്തുന്ന ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾക്കിടയിലെ ഏകോപനം എന്നിവ യോഗം വിലയിരുത്തും. KC വേണുഗോപാലിനെതിരെ തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് മുൻമന്ത്രി KC ജോസഫ്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KC ജോസഫ് AICC പരാതി നൽകി. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെ വാങ്ങാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിലെ ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താബിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SC നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
7: FM പ്രധാന വാർത്തകൾ.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
9: Kia, movement that inspires.
10: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
11: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1207 തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി 12:06 ട്രെയിൻ നമ്പർ 1605 മംഗലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എറണാട് എക്സ്പ്രസ് 12:10 ട്രെയിൻ നമ്പർ 1619 ചെന്നൈ ഇഗ്മോർ മംഗലൂർ സെൻട്രൽ എക്സ്പ്രസ് 1:09 ട്രെയിൻ നമ്പർ 2213 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് വീക്കിലി എക്സ്പ്രസ് 1:45 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:55 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM അല്പസമയത്തിനുള്ളിൽ 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
2: This is Akashvani, the news read by Saira Mujtaba. Prime Minister Narendra Modi is participating in the 45th anniversary celebrations of the Art of Living in Bengaluru. Earlier, he inaugurated the newly constructed Dhyan Mandir at the Art of Living International Centre. We now go over live to Prime Minister's address to the devotees of Art of Living Foundation.
3: सॉफ्टवेयर और सर्विसेज के लिए दुनिया भर में जाना जाता है, लेकिन भारत की सांस्कृतिक पहचान, स्पिरिचुअलिटी, आध्यात्मिक चेतना को भी इस शहर ने नई ऊंचाई दी है. योग, ध्यान, प्राणायाम भारत के संस्कारों का अभिन्न हिस्सा रहे हैं. और जैसा गुरु जी ने कहा, आज दुनिया भर के लोग भारत के इन आध्यात्मिक संस्कारों से प्रभावित हैं और इन्हीं पुरातन संस्कारों से भारत की भी अनेक संस्थाओं को प्रेरणा मिलती रही है. साथियों, इसी प्रेरणा से श्री श्री रविशंकर जी ने 45 वर्ष पहले आर्ट ऑफ लिविंग के रूप में एक बीज बोया था.
2: Earlier, Prime Minister Modi emphasized that the BJP victory in West Bengal, Assam and Puducherry is a testament of public support for national policies implemented by his government. He said that the election outcomes reflect the mood of the nation, indicating that the public is supporting national programs and policies of his government. He was addressing BJP cadres in Bengaluru.
4: Bharat ki janta keh rahi hai ki hame peed chahiye, hame गेम नहीं सॉल्यूशंस चाहिए, हमें राष्ट्र नीति वाली राजनीति चाहिए. साथियों, आज पूरा का पूरा देश भाजपा की राष्ट्र नीति के साथ कदम से कदम मिलाकर चल रहा है और कर्नाटका तो हमेशा से ही बीजेपी के लिए ऊर्जा का केंद्र रहा है.
2: Prime Minister Modi will travel to Hyderabad later today, where he will lay the foundation stone and inaugurate multiple development projects worth around 9,400 crore rupees in Telangana. In Tamil Nadu, the founder of Tamaraga Vetri Karagam, TVK, C. Joseph Vijay, was sworn in as the chief minister this morning. State Governor Rajendra Vishwanath Arlekar administered the oath of office and secrecy to Mr. Vijay at the swearing-in ceremony held at Nehru Indoor Stadium. Along with him, 9 ministers were also sworn in. Rahul Gandhi and several personalities from the Tamil film industry were present on the occasion.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെത്തിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
2: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും ബാറ്ററി റീചാർജുകൾക്ക് 7907966544
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്
5: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി
6: ചൂടെന്ന് ചെറുക്കാൻ എ സി വേണം ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ അത്യാധുനിക എ സികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും എ സി സ്വന്തമാക്കൂ
7: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
8: Kia, movement that inspires.
9: MES Medical College Hospital, Perindalmanna.
10: Innathe Gaanam.
9: എന്നും രാവിലെ 7:35
10: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രസവശേഷമുള്ള 1.5 മാസക്കാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ് പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്
10: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ
11: ആയിഷ
12: പ്രഗ്നന്റ് ആണോലും എങ്ങനെ ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ് ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
13: അതപ്പൊ നന്നായേ നിങ്ങളേത് ലോകത്താ അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത് വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു വെരി സിമ്പിൾ
12: തന്നെയോ അതേതായാലും നന്നായി
13: പിന്നെ അല്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക് ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ
0: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കര

0: റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ചൂടിനെ ചെറുക്കാൻ AC വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ അൻകൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:03
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
7: Kia, movement that inspires.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
5: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
12: ചൂടകറ്റാൻ AC വേണം, എന്നാൽ കീശ കാലിയാകാതെ AC വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
13: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങാൻ എളുപ്പം, ലാഭം കിട്ടാൻ അതിലേറെ എളുപ്പം.
14: മൈ ജി ഭം ഭം ലാഭം സെയിലിൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വെറും 7777 രൂപയ്ക്ക്.
13: ടോപ് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 2500 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 3000 രൂപയും ക്യാഷ് ബാക്ക്.
14: പഴയ മെഷീനുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ബോണസ്
13: April 26 വരെ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മൈജിയിലെ ബംബം ലാഭം സെയിലിൽ ഐഫോൺ ഇത്രയും വിലക്കുറവോ?
2: ഐഫോണിന് മാത്രമല്ല, ഗൂഗിൾ, സാംസങ് ഗാലക്സി, ഓപ്പോ, വിവോ എന്നിങ്ങനെ എല്ലാ ബ്രാൻഡുകളിലും വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്.
3: സീറോ ഡൗൺ പേയ്മെന്റിൽ ഇൻട്രസ്റ്റ് ഫ്രീ ഇഎംഐ ഓപ്ഷൻസ്.
2: ഒപ്പം മൈജി വിഷു ഓഫറും തുടരുന്നു.
3: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
5: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
6: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
7: തീർച്ചയായും.
6: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
8: മൈ ജി ബാക്ക് ടു സ്റ്റഡി. ഇന്ന് തന്നെ മൈ ജി മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
6: ടിഎൻസി അപ്ലൈ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
10: ശനിയും ഞായറും രാവിലെ 7:50.
9: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
11: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
11: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
12: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
11: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
12: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
8: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4,000 രൂപ വരെ ക്യാഷ് ബാക്കും.

0: പ്രൈസും
1: കൂടെ വിഷു ഓഫറിൽ ഒന്ന് സമാനം 10 ലക്ഷം രൂപയും.
0: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
1: TNC അപ്ലൈ.
2: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
6: Kia, movement that inspires.
7: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
8: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
9: ഓ, ഈ വേനൽച്ചൂട് എന്നാൽ കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
10: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
9: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
10: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI
9: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
10: TNC അപ്ലൈ.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
11: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
10: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: BLDC ഫാനുകൾ 2,000 രൂപയിൽ താഴെ.
10: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
11: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
10: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
10: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഈസൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. കുറഞ്ഞ പലിശ നിരക്കിൽ ജാമ്യ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വയം തൊഴിൽ വായ്പയ്ക്ക് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പട്ടാമ്പി ഉപജില്ലാ ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കുകളിൽപ്പെട്ട ഒബിസി മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് അപേക്ഷിക്കാനാവുക. വരുമാനദായകമായ നിയമാനുസൃത സംരംഭം ആരംഭിക്കുന്നതിന് പദ്ധതി പ്രകാരം വായ്പ ലഭിക്കും. തയ്യൽ, പശുവളർത്തൽ, ആടുവളർത്തൽ, പപ്പട നിർമ്മാണം, പേപ്പർ ബാഗ് യൂണിറ്റ്, അച്ചാർ നിർമ്മാണം തുടങ്ങി ചെറുകിട സംരംഭങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. വിവരങ്ങൾക്ക് മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപമുള്ള അലക്സ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന കെഎസ് BCDC ഉപജില്ലാ കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0466-2210-244. മറ്റൊരു നമ്പർ 9444-7734-322. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ

2026 27 വർഷത്തിൽ ഒഴിവുള്ള 5-8 ക്ലാസുകളിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2026 27 വർഷം 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആയിരിക്കണം. അപേക്ഷാ ഫോം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ്, വണ്ടൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ ലഭിക്കും. അപേക്ഷകൾ ഈ മാസം 16-നകം ജാതി, വരുമാനം, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ സഹിതം വണ്ടൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547-630-317, മറ്റൊരു നമ്പർ 9947-311-82-40. ജാലകം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുപറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി US ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க

0: அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
1: തമിഴ്നാടിന്റെ ഒൻപതാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234 അംഗ സഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി എംഎൽഎമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മലനിരകളുടെ ആകാശക്കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
1: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 April ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൌരോർജ്ജ വിനോദ സഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ

0: നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്ക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരുക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വേലത്തു നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു. ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം

ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക, തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക, കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക, കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്, അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കൂടി അളവ് കുറയുന്നതുമൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും

0: ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി, അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിനു വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ രണ്ടു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. AC ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
1: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധസാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ കീ പെഹലി വർഷഗാഠ് മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

0: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: യുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമലാ പെർസാർ ബിസൈസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL cricket in the രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1:14. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം.

വിതരണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെടുന്ന ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം തുടർന്ന് 4:00 പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കത്തുവഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളിൽ ആദ്യം രാമൻ തൃഷ്ണ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ടില്ല. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ശ്യാമാണ്.

0: Visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia. Movement that inspires.
2: പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി ഷർഫുനിസ മിദ്ലാജ് മിൻഹാജ് ഫാത്തിമ നായ്ഹ ഇവർ കത്തയച്ചിരിക്കുന്നു. മാന്നാർ മത്തായ സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനത്തിനായി. ഗാനരചന ബിജു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഇനി രവീന്ദ്ര വാര്യർ കാടാമ്പുഴയിൽ നിന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്ന പാട്ട് തിരുവോണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ സംഗീതം നൽകിയത്.

0: There's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: എളങ്കൂർ കാരയിൽ നിന്നും ഗോപി, റഹീം എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഇവർ ആവശ്യപ്പെട്ട ഗാനം തറവാട്ടമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC അപ്ലൈ.
2: അനീഷ് കൊല്ലമ്പടി. അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. വരികൾ S. രമേശൻ നായർ, സംഗീതം നൽകിയത് വിദ്യാധരൻ.

0: ഓൺലൈൻ ക്ലാസ്സും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
1: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
0: TNC അപ്ലൈ.
2: ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ശ്യാം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാധ, രാമകൃഷ്ണൻ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവർ.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
2: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1.5 ടൺ 3 സ്റ്റാർ 5 സ്റ്റാർ AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI ഉം
2: ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC apply.

നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് മോഹൻ സീതാരാം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ട് വാട്സപ്പ് ചെയ്തത് റീജ രാജേഷ് പടിഞ്ഞാറ്റുമുറി, അതുപോലെ കമറുന്നീസ നസീർ വടക്കാഞ്ചേരിയിൽ നിന്ന്, സുരേന്ദ്രൻ പോട്ടൂർ. ഇന്ന് മാതൃദിനമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വാട്സപ്പിലേക്ക് ഈ ഗാനം കൂടുതൽ പേര് ആവശ്യപ്പെട്ടത്. കേൾക്കാം നമുക്ക് ഗാനം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകെ ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചെറുതുരുത്തിൽ നിന്ന് റസിയ ആവശ്യപ്പെട്ടത് ഗായത്രി ദേവി എന്റെ അമ്മ എന്ന ചിത്രത്തിലേക്കാണ്. ഗാനരചന സത്യനാന്തിക്കാട്, സംഗീതം ശ്യാം, പാടിയത് പി. സുശീല.

0: ചുരുക്കാൻ ഈസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൻ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: പകൽപൂരം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന എസ്

0: കേരളത്തിലെ ഏറ്റവും വിപുലമായ ക്ഷേത്രത്തിൽ നിന്നും ഏസിസ് സ്വന്തമാക്കൂ.
1: പകൽപൂരം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി വാട്സപ്പ് ചെയ്തത് പുളിങ്കടവിൽ നിന്ന് ഹൃത്തിക്, ഹൃദുൽ, ഹൃദിൻ, ശ്രേഷ്ണവ്, ശ്രേയസ്, ഹൃദിക, അനന്തു, ശ്രീശബരി എന്നിവർ.

പങ്കജവല്ലി വാലില്ലാപ്പുഴ വാട്സപ്പ് ചെയ്തിരിക്കുന്നു. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനത്തിനായി ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കും. 102 എംഎൽഎമാരുടെ പിന്തുണ കത്തുകൾ അദ്ദേഹം ഗവർണർക്ക് കൈമാറും. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. വ്യാപാരികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് ദേശീയ വ്യാപാര ക്ഷേമനിധി ചെയർമാൻ സുനിൽ ജെ സിംഗി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും ബിൽഡേഴ്സ് അസോസിയേഷനും ദേശീയ വ്യാപാരി ക്ഷേമ ബോർഡുമായി സഹകരിച്ച് കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിംഗി. ഏപ്രിൽ മാസത്തെ റേഷൻ വീതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വീതം ഈ മാസം 30 വരെ വാങ്ങാം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി എസിയുടെയും വില കൂടും
3: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് എസികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
4: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ എസി വാങ്ങാം.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
7: ഏറ്റവും കുറഞ്ഞ വില, ഇഎംഐ, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
6: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
7: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
8: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
9: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
8: തീർച്ചയായും.
9: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
6: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
7: TNC അപ്ലൈ.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163/24 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 166/50 കന്യാകുമാരി മംഗളൂരു പരശുരാമ എക്സ്പ്രസ് 2:55, 22/650 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566/50 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
10: ട്രെയിൻ സമയം.
11: എസി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
12: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
15: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
14: കൂടെ. വിഷു ഓഫറിൽ 1:10 ₹10,00,000
15: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: TNC അപ്ലൈ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 59:39. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹി റിലേ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ്.

ಗಾನಮಂಜುಷ. ഗാനമഞ്ജുഷ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടത്. ആദ്യം ബസാർ എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് അജിത് സിംഗ്. ഈ ഗാനത്തിനായി കത്തയച്ചത് മണ്ണാർക്കാട് നിന്നും ശംസുദ്ദീൻ.

ചിത്രം വേട്ടക്കാരൻ. പഴയത് ശങ്കർ മഹാദേവനും രമ്യയും ചേർന്ന് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജി മരത്തങ്കോട്.

0: ചിത്രം തങ്കപ്പതക്കം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സത്യൻ കരുവാറ്റക്കുന്ന് പോരൂർ.
1: Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky.

ಗಾನಮಂಜುಷ. ಗಾನಮಂಜುಷ ಸಮಾಪಿಸು. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നിലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം പരിപാടികളിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

ഇനി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ 6 മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് MT നിലമ്പൂർ, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 ആൽറെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. തുടർന്ന് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, എന്താണ് കരൾ ചുരുക്കം? തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കരൾ ഉദരരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ RM മുരളീകൃഷ്ണൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസെലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിച്ച, അവതരണം ബോബി.

7:30 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. എന്താണ് അലർജി? അലർജിയുടെ ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ ബാസിൽ യൂസഫ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും ഏതാനും വരികൾ. ആലാപനം ശില്പ കെ രാജ്. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ, സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക ചെറുകാടിന്റെ ജീവിതപാത എന്ന നോവലിനെ പരിചയപ്പെടുത്തുന്നു സന്തോഷ് വള്ളിക്കാട്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ജമാലുദ്ദീൻ മാളിക്കുന്ന് സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്പ് സാനിറ്റ് ഡിറ്റർജന്റ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചേരണി മഞ്ചേരി രസമുക്കളം. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പുറമ്പ തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. ഒൻപത് 20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് നാട്ടുവൃത്താന്തം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്. ആരോഗ്യ കേരളം.

10:10 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11:00 സുവർണഗീതികൾ, 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇസൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം, 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 എന്റെ ഗാനം, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്. മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ.

0: ஹாஸ்பிட்டல் பெருந்தல்மண்ணா.
1: For the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
2: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
5: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: FM പ്രധാന വാർത്തകൾ.
7: കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴകവേന്ദ്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. ഇടുക്കിയിൽ വീടിനുള്ളിൽ സ്ഫോടനം. ഉപ്പുതറ പക്കാ വീട്ടിൽ എം അൻസാരിയുടെ വീട്ടിനുള്ളിലാണ് സ്ഫോടനം. വീട് തകരുകയും ഗൃഹനാഥന് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധന വിലക്ക്.
6: FM പ്രധാന വാർത്തകൾ.
8: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 1-2-2-0-2 തിരുവനന്തപുരം ലോകമാന്യത്തിൽ തിലക്. ശബരിനാഥ് എക്സ്പ്രസ് 3:49 ട്രെയിൻ നമ്പർ 1-6-6-1-1 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി.

0: ലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം, റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
10: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം 19 April, പാടിയത് യേശുദാസും S. ജാനകിയും ചേർന്ന്.

11:15 സ്നേഹദൂത് കേൾക്കാം. പ്രിയമുള്ളവരെ, സ്നേഹദൂതിലേക്ക് നിങ്ങൾക്കും സന്ദേശങ്ങൾ അയച്ച് ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ പറയാം, 9495050600. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9495050600. ഇന്ന് 3:15 ഗാനമഞ്ജുഷ, ക്ഷമിക്കണം, സ്നേഹദൂത്. ഇനി നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലെ ഗാനം, പാടിയത് ചിത്രയും സുജാതയും ചേർന്ന്.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി 3:15 ഉള്ള സ്നേഹദൂതിൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി FM. സ്നേഹദൂത്. പ്രിയമുള്ളവരെ, സ്നേഹദൂതിലേക്ക് നിങ്ങൾക്കും സന്ദേശങ്ങൾ അയച്ച് ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ പറയാം, 9495050600. സ്നേഹദൂതിലെ ആദ്യത്തെ കത്ത്. പ്രിയപ്പെട്ട സ്നേഹദൂതിന്, അമ്മയുടെ പ്രാർത്ഥനയോളം ശക്തിയുള്ള കവചം ഈ ലോകത്തിൽ മറ്റൊന്നില്ല. അമ്മയുടെ സ്നേഹത്തോളം നിസ്വാർത്ഥമായൊരു അനുഗ്രഹവും ഇല്ല. ജീവിതം എത്ര ഉയരങ്ങളിലെത്തിയാലും അമ്മയുടെ മടിയോളം സമാധാനം മറ്റൊരിടത്തും കിട്ടില്ല. അവരാവശ്യപ്പെടുന്നത് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ ബാവേ എന്ന് തുടങ്ങുന്നു. ഇതാവശ്യപ്പെട്ടത് ജയശ്രീ പൊത്തുകല്ല്. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

സ്നേഹദൂതിലെ അടുത്ത കത്ത്. ഇന്ന് മെയ് 10 അന്താരാഷ്ട്ര മാതൃദിനം. ഒരമ്മയുടെ സ്നേഹം എന്നത് ഉപാധികളില്ലാത്ത പരിധിയില്ലാത്ത സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്നതിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് ഉപാധികളോടുകൂടിയ സ്നേഹം, മറ്റൊന്ന് ഉപാധികൾ ഇല്ലാത്ത സ്നേഹം. ഉപാധികൾ ഉള്ള സ്നേഹത്തിന് ഉദാഹരണമാണ് ഭാര്യ, മക്കൾ ബന്ധം. സ്വയംഭൂവായ സ്നേഹം ഉപാധികളിൽ മാറ്റം വരുമ്പോൾ ഇല്ലാതാകും. ഒരച്ഛൻ മകളെ വളരെ ഇഷ്ടത്തോടെ വളർത്തുന്നു. ആ മകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത വിവാഹത്തിന് മുതിരുമ്പോൾ സ്നേഹം ഒറ്റയടിക്ക് പോകുന്നു. അതാണ് ഉപാധികൾ തെറ്റുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഉപാധികളില്ലാത്ത സ്നേഹം ആണ് ഒരമ്മയുടെ സ്നേഹം. തന്റെ മക്കൾ ചെയ്തത് വലിയ തെറ്റുകളാണെങ്കിലും ലോകം മൊത്തം പഴി പറഞ്ഞാലും ആ അമ്മ മനസ്സിൽ മക്കൾ ഒരിക്കലും തെറ്റുകാരനാകില്ല. അതുകൊണ്ട് നമ്മൾ ഉപാധികളില്ലാത്ത സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ശങ്കർ മണ്ണാർക്കാടാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നു, ചിരഞ്ജീവി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം അമ്മേ നീ ഒന്നുകൂടി പിറന്നിടണമേ.

ഈ മാതൃദിനത്തിൽ സ്നേഹദൂതിലേക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കും കത്തുകളയക്കാം. നമ്പർ പറയാം, 9495050600. ഉടൻ തന്നെ സന്ദേശങ്ങൾ അയച്ചുറങ്ങിക്കോളൂ. സ്നേഹദൂതിൻ്റെ അടുത്ത സന്ദേശം വായിക്കാം. സ്നേഹദൂതിലേക്ക്, അമ്മ എന്ന് വിളിക്കാത്ത ഒരു ജീവനും ലോകത്തില്ല. അമ്മയെ വണങ്ങാതെ ഒരു ഉന്നതിയും ജീവിതത്തിൽ ഉണ്ടാകില്ല. നേരിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം ജന്മം നൽകിയ അമ്മയെക്കാൾ വേറെ ആരുണ്ട്? അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും നിന്റെ മകനായി ജനിക്കാനുള്ള വരം വേണമമ്മേ. ഈ വരികൾ അമ്മയെക്കുറിച്ച് മന്നൻ എന്ന തമിഴ് സിനിമയിലെ രജനീകാന്ത് അഭിനയിച്ച ഗാനത്തിലേതാണ്. താൻ സംഗീതം നൽകി ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവയുടെ പട്ടികയിലാണ് ഇളയരാജ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ് കവി വാലി എഴുതിയ ഈ ഗാനം പാടിയത് നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ യേശുദാസാണ്. ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളുകളെല്ലാം ഇതിലെ ഓരോ വരികളും വല്ലാതെ സ്പർശിക്കും. ജന്മം നൽകിയ അമ്മമാർ നമുക്ക് പകർന്നു തന്ന സ്നേഹവും കരുണയും ആർദ്രതയും കരുതലും എന്നും ജീവിതത്തിൽ നമ്മുടെ അകക്കണ്ണുകൾക്ക് വെളിച്ചം പകരുന്ന വഴിവിളക്കുകളാണ്. ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹദൂതിൽ നമ്മൾ എന്ന ചിത്രത്തിലെ എന്നമ്മയൊന്ന് കാണാൻ

എന്ന ഗാനം പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ പ്രമോദ് ഗോപു, തിരൂർ. ഈ ഗാനം പാടിയത് യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

സ്നേഹദൂതിലേക്ക് വന്ന അടുത്ത സന്ദേശം വായിക്കാം. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഫോൺ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതിൽ റീചാർജ് ചെയ്യണം, പാചക ഗ്യാസ് റീഫിൽ ചെയ്യണം, കറണ്ട് ബില്ലടയ്ക്കണം.

പ്രായമായവരാണെങ്കിലും മരുന്ന് വാങ്ങണം, ഇത് നിർബന്ധമാണ്. അത്യാവശ്യ ചിലവുകളെല്ലാം ഭക്ഷണം വസ്ത്രമടക്കം ഇതിനിടയിൽ വേണം. ഫോൺ വിളി മാത്രം മതിയാവില്ല. അത്യാവശ്യം യാത്ര ചിലവ് വേണമല്ലോ. കാര്യമായ വരുമാനമില്ലാത്ത ക്ഷേമ പെൻഷൻ മാത്രം കിട്ടുന്നവർ മേൽ ചിലവുകൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടും. ചിലപ്പോൾ വീടുകളിൽ അതിഥികൾ വന്നെത്തും. അതിഥികൾ വന്നാൽ അവരെ ചെറിയ തോതിലെങ്കിലും സൽക്കരിക്കണമല്ലോ. കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല. വരുമാനവും കുറവും ചിലവുകളേറെയും. ഒരു സാധാരണക്കാരുടെ ജീവിതസ്ഥിതിയാണ് ഇതുവരെ പറഞ്ഞത്. എനിക്ക് ഭക്തകുചേല എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമൻ പാടിയ പാട്ട് കേൾക്കണം. ഈ സന്ദേശം അയച്ചത് സരോജിനി നാരായണൻ, ഒറവുംപുറം, പാണ്ടിക്കാട്.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ബി എൽ ഡി സി ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: ടി എൻ സി അപ്ലൈ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
3: സ്നേഹദൂതിലേക്ക് വന്ന അടുത്ത സന്ദേശം. ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മമാരോടൊപ്പം ബാല്യകാലത്ത് സ്നേഹം പകർന്നു നൽകി നമ്മളെ ഇന്നത്തെ നമ്മളാക്കിയ എത്രയോ അമ്മമാരും അമ്മൂമ്മമാരുമൊക്കെ ഏതോ ലോകത്ത് ഒരു അദൃശ്യ സ്നേഹ സാന്നിധ്യമായി നമ്മോടൊപ്പം.

ഉണ്ടാകും. മൺമറിഞ്ഞു പോയ എല്ലാ അമ്മമാർക്കും വേണ്ടി ഗാനം ആവശ്യപ്പെടുന്നു. ഒരു നുള്ളു ഭസ്മമായി ചിത്രം പൗരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. പാടിയത് പി. ജയചന്ദ്രൻ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സ്നേഹദൂതിലേക്കുള്ള അടുത്ത കത്ത്. സദയം സ്നേഹദൂതിന് വികാരങ്ങൾ കൂടെ വരികയും വിചാരങ്ങൾ വഴി കാട്ടുകയും ചെയ്യുന്ന അതേ മനുഷ്യർ ഏറ്റവും ചെറിയ യാത്രയിലാണ്. ഈ യാത്ര അവസാനിക്കും മുമ്പ് സഹജീവികളോട് സ്നേഹാദരവോടെ വർത്തിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും നിലയാംഗങ്ങൾക്കും ആയുരാരോഗ്യ ആശംസകൾ നേരുന്നു. എനിക്ക് ഐഷ എന്ന ചിത്രത്തിൽ പി ബി ശ്രീനിവാസ് പാടിയ യാത്രക്കാരാ പോവുക ജീവിതയാത്രക്കാര എന്ന ഗാനം കേൾക്കണം. ഇതാവശ്യപ്പെട്ടത് സി കെ കുട്ടി പകര. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ആർ കെ ശേഖർ.

സ്നേഹദൂതിലേക്കുള്ള അടുത്ത സന്ദേശം. അകലങ്ങളിലെവിടെയോ നീ മറിയുമ്പോഴും അരികിൽ നീയുണ്ടെന്ന തോന്നലാണ് എനിക്കിന്ന്. ഞാൻ നിനക്കായി മാറ്റിവെച്ച രൻ ഹൃദയമിടിപ്പുകളിൽ നിന്റെ പേര് മാത്രം ഒരു മന്ത്രമായി എപ്പോഴും മുഴങ്ങുന്നു. നീ പോയ വഴികളിൽ എവിടെയോ ചിതറിക്കിടക്കുന്ന നീ നിഴലുകൾ തിരിയുന്നു ഞാൻ. കാലം നമ്മെ എവിടെ കൊണ്ടിയെന്നെത്തിച്ചാലും മരണത്തിന് പോലും ഏറ്റുവാങ്ങാൻ കഴിയാത്തത്ര ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു ജന്മമുണ്ടെങ്കിൽ അവിടെയും. സ്നേഹദൂതിലൂടെ ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഈ ഗാനം പാടിയത് ചിത്ര. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ ഈണം.

0: സ്നേഹദൂത് സമാപിച്ചു. സന്ദേശങ്ങൾ അയച്ചവർക്കും കത്തയച്ചവർക്കും നന്ദി.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
4: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
3: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
4: 1.5 ton 3-star 5-star AC കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI
3: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35
6: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
7: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
9: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: FM പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര സർക്കാർ നയങ്ങളും പദ്ധതികളും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെൻട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായകെ. അസമിൽ BJP നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹാട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കോതമംഗലം വട്ടാട്ടുപാറ പല്ലവൻപുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോതമംഗലം മാർ ബസീലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു.
11: FM പ്രധാന വാർത്തകൾ.
12: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-5 ട്രെയിൻ നമ്പർ 1261 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4:23 ട്രെയിൻ നമ്പർ 1635 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
12: ട്രെയിൻ സമയം.
13: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ.

0: മഞ്ചേരി കാവ്യധാര
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
3: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
2: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
2: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC അപ്ലൈ.
0: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 2:43. ഇത് 4 മണിപ്പൂക്കളുടെ സമയം. ലളിതമായ വസ്തുക്കളാണ് മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കുന്നത്. ആഡംബര വസ്തുക്കൾ പ്രദർശനത്തിനുള്ളതാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റേതാണ് ഈ വാക്കുകൾ.

0: ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ബാക്ക് സ്പേസ് ബട്ടൺ ഉപയോഗിക്കാം. എന്നാൽ വാക്കുകൾ ബാക്ക് സ്പേസ് ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഇപ്പോൾ വിശദമാക്കി തരുന്നു മുനി രാമയൂർ.
1: ഒരുപാട് അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ഉള്ള സമയത്ത് ബാക്ക് സ്പേസ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ സമയത്ത് ഉപയോഗിക്കാവുന്ന എളുപ്പമാർഗമാണ് ഇനി പറയുന്നത്. നിങ്ങൾക്കൊരു വാക്ക് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിക്കുക. ഒറ്റയടിക്ക് ആ വാക്ക് ഡിലീറ്റ് ആവും. വീണ്ടും ഒരിക്കൽ കൂടി കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചാലോ അടുത്ത വാക്കും ഡിലീറ്റ് ആവും. ഇങ്ങനെ വാക്കുകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ, അപ്പോൾ കൺട്രോൾ ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് ബാക്ക് സ്പേസ് ബട്ടൺ അടിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ കൺട്രോൾ ബട്ടണിൽ നിന്ന് കൈയെടുക്കാം. അപ്പോൾ ഈ ഷോർട്ട് കട്ട് മറക്കേണ്ട. കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ മൊത്തമായി എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യുവാൻ പറ്റും.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
10: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
11: ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
14: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
0: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ഇൻഷുറൻസ് തുക നിഷേധിക്കുന്ന കമ്പനികൾക്കും ആശുപത്രികൾക്കും ഒരു താക്കീത് കേസുമായി ഉപഭോക്തൃ കോടതിയുടെ ഒരു പരിഹാര അദാലത്ത് ഇപ്പോൾ കേൾക്കാം.
1: ഇൻഷുറൻസ് തുക നിഷേധിക്കുന്ന കമ്പനികൾക്കും ആശുപത്രികൾക്കും ഒരു താക്കീതാവുകയാണ് കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഈ വിധി. ചികിത്സയ്ക്കായി ചെലവായ തുക പൂർണമായി നൽകാതെ മെഡിസെപ്പ് ക്ലെയിം നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനിക്ക് പിഴ വിധിച്ച് കാസർഗോഡ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. മടിക്കൈ ഏച്ചിക്കാനം നീരളി ശ്രേയസിലെ എൻ ഗായത്രി നൽകിയ പരാതിയിലാണ് കാസർഗോഡ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഈ സുപ്രധാന വിധി. കേസിനാസ്പദമായ പരാതി ഇങ്ങനെയാണ്. ഭർത്താവ്, മകൻ, പിതാവ് എൻ ഗോപാലൻ ആചാരി എന്നിവർക്കാണ് മെഡിസെപ്പ് വഴി ആരോഗ്യ പരിരക്ഷ ഉണ്ടായിരുന്നത്. പ്രതിമാസം 500 രൂപ അടയ്ക്കുന്ന ഇവർക്ക് 300,000 ആരോഗ്യ പരിരക്ഷയാണ് ലഭിക്കുക. 2024 ഡിസംബർ 5 ഗായത്രിയുടെ പിതാവ് എൻ ഗോപാലൻ ആചാരിയെ ശ്വാസതടസ്സത്തെ തുടർന്ന് കാസർഗോഡ് മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 ഐസിയുവിലേക്ക് മാറ്റുകയും 10 രാത്രി അദ്ദേഹം മരിക്കുകയും ചെയ്തു. മെഡിസെപ്പ് ക്ലെയിമിന് അംഗീകാരമാകാതെ മൃതദേഹം വിട്ടുനൽകാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതർ ഗായത്രിയെ അറിയിച്ചു. മൃതദേഹം വിട്ടുനൽകണമെങ്കിൽ 50,000 രൂപ അഡ്വാൻസായി കെട്ടിവയ്ക്കണമെന്നും വ്യക്തമാക്കി. മെഡിസെപ്പ് അംഗീകാരമായാൽ തുക തിരിച്ചു നൽകാമെന്ന് വാക്കാൽ ഉറപ്പും ആശുപത്രി അധികൃതർ നൽകി. മൃതദേഹം വിട്ടുകിട്ടാൻ വൈകി എന്നതിനാൽ മറ്റൊരു ആശുപത്രിയിലെ ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ചു. ആംബുലൻസ് ഫ്രീസർ വാടക ഇനത്തിൽ 5,000 രൂപയും വേണ്ടിവന്നു. പിന്നീട് പലതവണ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും ഒടുവിൽ 2025 മാർച്ച് 3 ബില്ലും 10,000 രൂപയും തിരികെ നൽകിയത്. ആകെ ബിൽ തുക 92,522 രൂപയായിരുന്നു. 26,022 രൂപ ഡിസ്കൌണ്ട് നൽകി. മെഡിസെപ്പ് വഴി ലഭിച്ചത് 26,500 രൂപ മാത്രമായിരുന്നു. ബാക്കി വന്ന 40,000 രൂപ ഗായത്രിക്ക് ഒടുക്കേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് കമ്മീഷനെ സമീപിച്ചത്. പോളിസി പ്രകാരം മെഡിക്കൽ ചെലവിന് കവറേജ് ഉള്ളപ്പോൾ ഭാഗികമായി ക്ലെയിം നിഷേധിച്ചതിന് ന്യായീകരണമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇൻഷുറൻസ് തുകയായ 40,000 രൂപയും 6% പലിശയും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും നൽകാനാണ് കെ കൃഷ്ണൻ പ്രസിഡന്റായ കമ്മീഷൻ ഉത്തരവിട്ടത്. കൃത്യമായി പ്രീമിയം അടക്കുന്ന ഉപഭോക്താക്കളെ വലയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള താക്കീതാണ് ഈ വിധി. നിയമം നമ്മുടെ കയ്യിലുണ്ട്, അത് കൃത്യസമയത്ത് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
7: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
8: Kia, movement that inspires.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ആയിഷ ഗർഭിണിയാണോലേ,
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും

0: choice, Maiji.
1: Ryan's soaps and detergents Perindalmanna Cyber Jalagam innum ravile 8:10
2: Alukagattum Ryan Pink Drops Liquid Detergent,
1: a product of Ryan Soaps and Detergents.
3: Regal Jewelers, Edappal and Kutanad, Madhuram Geetham.
4: Innum ravile 7 manikku
3: Paripurna Parishuddhi Urappu Varuthi Regal Jewelers Nalgunnu
4: 100% Government Angikrita HUID Mudriyulla Swarnabharanangal. കൊലുന്തയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകാൻ സഹായിക്കുന്ന അത്യാധുനിക അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ചികിത്സയാണ് IVF. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചികിത്സയെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അഷ്ന അസീസ്.
7: പൊതുജനങ്ങൾക്കിടയിലുള്ള മറ്റൊരു സംശയമാണ് ഭ്രൂണങ്ങൾ മാറിപ്പോകുവാനുള്ള സാധ്യത. ഡബിൾ വിറ്റ്നസിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ പേഷ്യന്റിന്റെയും അണ്ഡത്തിനെയും ബീജത്തിനെയും കൃത്യമായ ലേബലിംഗും ക്രോസ് ചെക്കും ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു ചികിത്സയിലെ ഓരോ പടിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭ്രൂണങ്ങൾ മാറിപ്പോകുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. സാധാരണയായി പേഷ്യൻസ് കോമണായി ചോദിക്കുന്ന സംശയമാണ് IVF വഴി ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി സാധ്യമാണോ എന്നുള്ളത്. ഇന്ത്യയിലെ നിയമപ്രകാരം സെക്സ് സെലക്ഷൻ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ സെക്സ് സെലക്ഷൻ വഴിയുള്ള ചികിത്സകൾ ചെയ്യുന്നതല്ല. IVF വേദനാജനകമാണോ എന്നുള്ളതും കോമണായി കാണപ്പെടുന്ന ഒരു സംശയമാണ്. ഉപയോഗിക്കേണ്ടി വരുന്ന ഇഞ്ചക്ഷൻസ് ഇൻസുലിൻ പോലെ സ്വയം എടുക്കാവുന്നവയാണ്. വളരെ മിനിമലായിട്ടുള്ള ഒരു പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് മാത്രമാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. IVF കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? IVF കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റിന്റെ ആവശ്യകത പൊതുവെ പറയാറില്ല. മോഡറേറ്റ് ലെവൽ ആക്ടിവിറ്റി ഉള്ളത് തന്നെയാണ് ഭ്രൂണത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് അനുയോജ്യം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുള്ളത്. വന്ധ്യതാ ചികിത്സാ രീതികൾ വേണ്ടി വന്നാൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലവും കൃത്യമായ വ്യായാമവും ജീവിതത്തിന്റെ ഭാഗമാക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും കാപ്പിയുടെ ഉപയോഗം മിതപ്പെടുത്തുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും വേണം. മുൻപ് മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നതും പ്രാധാന്യമർഹിക്കുന്നു. മറ്റ് അസുഖങ്ങളോടൊപ്പമോ അതിലുപരിയോ ആയി മാനസിക സംഘർഷം നേരിടുന്ന വന്ധ്യത എന്ന പ്രശ്നത്തെ നേരിടാൻ പങ്കാളിയുടെ പരിപൂർണ മാനസിക പിന്തുണയും കുടുംബത്തിന്റെ സഹകരണവും അത്യന്താപേക്ഷിതമാണ്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല എന്നും ഞങ്ങളുടെ പ്രശ്നമാണ് എന്ന തിരിച്ചറിവിനോടൊപ്പം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശരിയായി പാലിക്കുകയും ഉചിതമായ ചികിത്സ ഉചിതമായ സമയത്ത് തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ വന്ധ്യത എന്ന അവസ്ഥയെ അതിജീവിക്കുവാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നിങ്ങൾക്കും സാധിക്കും.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് ₹29,600 മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.

0: സന്തുലിത വളപ്രയോഗവും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തെയും കുറിച്ച് ഡോക്ടർ ശ്രീന കെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
1: കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കൂട്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ജൈവരാസവളങ്ങളുടെ സന്തുലിത ഉപയോഗം അത്യന്താപേക്ഷിതമാണ്. പക്ഷേ രാസവളങ്ങളുടെ അസന്തുലിത പ്രയോഗം കാർഷിക രംഗം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി മാറി. അതിൽ തന്നെ യൂറിയയും അതുപോലെ തന്നെ DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ വളമാണ്. യൂറിയ എന്ന് പറയുമ്പോൾ അതിൽ 46% നൈട്രജനും DAPയിൽ 46% ഫോസ്ഫറസും 18% നൈട്രജനും അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ്. എന്നാൽ ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയാനും ജലഗുണനിലവാരം തകരാനും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാനും കാരണമാകുന്നു. ദീർഘകാലത്തെ വിളവിലും ഉൽപാദനത്തിലും സാരമായി കുറവും ഉണ്ടാകുന്നു. പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യൂറിയയും DAPയും അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൽ പോഷക അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കൃഷി വകുപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിപണന കേന്ദ്രത്തിലും യൂറിയയും DAPയൊക്കെ നമുക്ക് വളരെ കുറവാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. അതിന്റേതായ പ്രശ്നങ്ങൾ നിലനിൽക്കെ നമുക്ക് യൂറിയയും DAPയുടെ അളവ് കുറച്ചുകൊണ്ട് ഇതര വളങ്ങളിലേക്കൊരു മാറ്റം, അതാണ് നമ്മൾ

0: ഇനി നോക്കിക്കാണേണ്ടത്. ഈ പറയുന്ന യൂറിയയിലും ഡി എ പിയിലും രണ്ടിലും നൈട്രജൻ മൂലകം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അശാസ്ത്രീയമായ ഉപയോഗം വഴി നൈട്രജൻ മൂലകം അമിതമായി നഷ്ടപ്പെടുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുകയും വാതകവൽക്കരണം വഴിയും നഷ്ടപ്പെടുന്നതിനാൽ വളങ്ങളുടെ കാര്യക്ഷമതയും കുറയുന്നു. കൂടാതെ ഡി എ പിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ചെടികൾക്ക് ലഭ്യമല്ലാത്ത രൂപത്തിൽ മണ്ണിൽ പിടിച്ചുകിടക്കുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിന്റെ ഫലമായി ജലമലിനീകരണം ഉണ്ടാകുകയും കൃഷി ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ വിളവെടുപ്പ് കുറയുന്നതോടൊപ്പം വളങ്ങളുടെ അധിക ഉപയോഗം സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നു. കൂടുതൽ വളം കൂടുതൽ വിളവ് എന്നത് തെറ്റായ ഒരു ധാരണയാണ്. അമിത യൂറിയ ഉപയോഗം കായിക വളർച്ച, അതായത് ഇലകൾ മാത്രം വർദ്ധിപ്പിക്കും, പൂക്കലും കായ്ക്കലും കുറച്ച് രോഗകീടബാധ വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
3: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
2: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
3: അപ്പൊ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
3: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.
2: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
3: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
2: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
3: അപ്പൊ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
3: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
3: ചെയ്തോളാം. RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
9: കുട്ടികളിലെ ശ്വാസകോശ രോഗങ്ങൾ സാധാരണമാണ്. എന്നാൽ ശരിയായ സമയത്തുള്ള രോഗനിർണയവും ചികിത്സയും വളരെ പ്രധാനവുമാണ്. ഇതേക്കുറിച്ച് വിശദമാക്കി തരുന്നു ഡോക്ടർ നസ്രീൻ ഫസൽ, ഉച്ചാരക്കടവ്.
10: മൂക്കിലെ ദശ, നേസൽ പോളിപ്പ്. മൂക്കിനുള്ളിലെ ശ്ലേഷ്മ ചർമ്മത്തിലുണ്ടാകുന്ന മൃദുവായ വളർച്ചകളാണ് ഈ ദശ എന്ന് പറയുന്നത്. അലർജിയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മൂക്കടപ്പ് തന്നെയാണ്. മൂക്കടപ്പ് കൊണ്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ മണം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുക, സ്ഥിരമായിട്ട് തലവേദന വരിക, ഇതൊക്കെയാണ് നേസൽ പോളിപ്പിന്റെ ലക്ഷണങ്ങൾ. ഇത് ചിലപ്പം ഏതെങ്കിലും ഒരു മൂക്കിലായിരിക്കും, വലത് മൂക്കിലാകാം, ഇടത് മൂക്കിലാകാം. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സർജറി ചെയ്ത് പല പോളിപ്പുകളും നീക്കം ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിൽ കൂടി ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആണ്. ഹോമിയോപ്പതികൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാതെ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാൻ സാധിക്കും. ബാല ടിബി, ചൈൽഡ്ഹുഡ് ട്യൂബർക്കുലോസിസ്. മുതിർന്നവരിലെ ടിബിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കുട്ടികളുടെ ടിബി രോഗം. ഇത് കണ്ടെത്താൻ അല്പം പ്രയാസമാണ്. ഇത് ശ്വാസകോശത്തെയോ മറ്റ് അവയവങ്ങളെയൊക്കെ ഇത് ബാധിക്കാം. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബാക്ടീരിയ തന്നെയാണ്. അതായത് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്നൊരു ബാക്ടീരിയയാണ് ഈ ഒരു ബാല ടിബി കുട്ടികളുണ്ടാക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് ചുമയാണ്. പ്രത്യേകിച്ച് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, മറ്റെന്ത് മരുന്നുകൾ കൊടുത്തിട്ടും കുറയാതെ നിൽക്കുന്ന ചുമ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയൊരു പനി. എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ കുട്ടിക്ക് പനിയുണ്ടാവും. ശരീരഭാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകും. അമിതമായിട്ട് ക്ഷീണം, മറ്റൊന്നിലും താല്പര്യമില്ലായ്മ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അതുകൂടാതെ തന്നെ കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കമുണ്ടാകും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും

0: ചുമയും കപകെട്ടുമൊന്നും ഇല്ലാതെ വെറും കഴുത്തിലെ വീക്കം മാത്രമായിട്ട് പല കുട്ടികളും പ്രസന്റ് ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ ഈയൊരു വീക്കം നമ്മൾ ബയോപ്സി ചെയ്ത് അതിലെ അണുബാധയുടെ പ്രസൻസ് കണ്ടെത്തിയിട്ടാണ് ഇത് ടി ബി ആണോ അതോ മറ്റു വല്ലതും ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് ടി ബിക്ക് അല്ലെങ്കിൽ ബാല ടി ബിക്ക് ഹോമിയോപ്പതിയിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇതുപോലെ തന്നെ സ്ഥിരമായി സ്ഥായിയായിട്ട് തന്നെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മിക്ക കുട്ടികളിലും ഒരു 60 മുതൽ 70% കുട്ടികളിലും നമുക്ക് ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. ഈ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു അലോപ്പതിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യാറ്. ക്രൂപ്പ് ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ക്രൂപ്പ് എന്നത്. ഇതിന് കാരണം വൈറസാണ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്. കുരയ്ക്കുന്ന ചുമ, അതായത് ഒരു ബാർക്കിംഗ് കഫ് എന്നൊക്കെ പറയും, കുരയ്ക്കുന്ന പോലത്തെ ചുമ, സ്ട്രിഡർ അതായത് ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചത്തിലുള്ള ശബ്ദം, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് രാത്രിയിലായിരിക്കും കുട്ടികൾക്ക് കൂടുക. ഈ ചുമച്ച് ചുമച്ച് കുട്ടികൾക്ക് തൊണ്ടവേദന അതുപോലെ തന്നെ ചെവി വേദന ഒക്കെ അനുഭവപ്പെട്ടേക്കാം.
1: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
2: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: കഴിയുന്നത്ര കാലം സന്തോഷത്തോടെ കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ മനസ്സിൽ ഭാരമില്ലാതെ കടന്നുപോകാം. വളരെ രസകരമായ രീതിയിൽ മനസ്സ് ശുദ്ധമാക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നു കെ വിഷ്ണുനാരായണൻ.
1: വ്യാഘ്രീവ തിഷ്ഠതീജരാ പരിതർജയന്തി രോഗാശ്ച ശത്രവ ഇവ പ്രഹരന്തി ദേഹം ആയുഃ പരിശ്രവന്തി ഭിന്നഗടാദിവാംഭോ ലോകസ്ഥതാന്യഭിഹിതം ആചരതീതി ചിത്രം. ജര വ്യാഗ്രീവ വ്യാഗ്രിയെപ്പോലെ പരിതർജയന്തി തിഷ്ടന്തി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രോഗാഹ രോഗങ്ങൾ ശത്രവഹ ഇവ ശത്രുക്കളെപ്പോലെ ദേഹം ശരീരത്തെ പ്രഹരന്തി പീഡിപ്പിക്കുന്നു. ഭിന്നഘടാത് അംബഹ ഇവ ഭിന്നമായ കുടത്തിൽ നിന്നെന്ന പോലെ പൊട്ടിയ കുടത്തിൽ നിന്നെന്ന പോലെ ആയുഹു ആയുസ് പരിശ്രവതി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തഥാ അഭി എന്നിട്ടും ലോകഹ ജനങ്ങൾ അഹിതം ഹിതമല്ലാത്ത കാര്യങ്ങളെ ആചരതി ഇതി ആചരിക്കുന്നു എന്നത് വിചിത്രം വിചിത്രമാകുന്നു. ബാലകൗമാര യൗവന വൃദ്ധാവസ്ഥകളിലൂടെ കടന്നുപോകുന്നതാണ് ജീവിതം. പ്രായം കൂടുന്തോറും മനുഷ്യനിൽ നരകൾ പെൺകടുവയെപ്പോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും. നരകൾ വരുന്നത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണമാണ്. അത് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നരകൾ വരുന്നതിനൊപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ ശരീരത്തിന്റെ ക്ഷീണാവസ്ഥ മനസ്സിലാക്കി ശത്രുക്കളെപ്പോലെ ആക്രമിക്കുന്നു. രോഗത്തെ തടയാൻ ചെയ്യാവുന്നതൊക്കെ നാം ചെയ്യുന്നു. അവസാനം അതൊക്കെയും വിഫലമാകുന്നു. പൊട്ടിയ കുടത്തിൽ നിന്ന പോലെ ആയസ് വളരെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്നു. മരണം വരെ നമ്മൾ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു, മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അന്യന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതിലും പിടിച്ചുപറിക്കുന്നതിലും താൽപര്യത്തിനൊട്ടും കുറവില്ല. സമ്പാദിക്കണമെന്ന ചിന്തയേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും പല മനുഷ്യരും ഇങ്ങനെ തെറ്റുകൾ ആവർത്തിക്കുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലെ വളരെ കുറച്ചു കാലമാണ് നാം ജീവിക്കുന്നത്. ആ സമയം പ്രകൃതിയെ സ്നേഹിച്ച് ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തി മറ്റുള്ളവരുടെ സങ്കടം കണ്ടറിഞ്ഞ് ഏവർക്കും ആശ്വാസമാകുകയാണ് വേണ്ടത്. അതിനു പകരം മറ്റുള്ളവരെ പരിഹസിച്ചും ദ്രോഹിച്ചും വൃദ്ധരായ മാതാപിതാക്കൾക്ക് തെല്ലൊരാശ്വാസം പോലുമാകാൻ കഴിയാതെ പോകുന്ന മനുഷ്യജീവിതം എത്ര പരിഹാസ്യമാണ്. ഒരിക്കലും തനിക്ക് മരണമില്ലെന്ന് വിചാരിച്ച് ആർത്തി പിടിച്ച് കണ്ടതെല്ലാം സമ്പാദിച്ചുണ്ടാക്കുന്നതെല്ലാം തനിക്കുപകരിക്കുമെന്ന മട്ടിലാണ് പലരും. വാസ്തവത്തിൽ ഇത്തരത്തിൽ സമ്പാദിച്ചതൊന്നും തുണയാകുകയില്ല എന്നറിയുന്നത് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ്. സമ്പാദിച്ചു വച്ചത് പലതും പലരും കൊണ്ടുപോകുന്നു. നോക്കിയിരിക്കാനേ വാർദ്ധക്യത്തിന് കഴിയൂ. ചിലപ്പോൾ അതുതന്നെ മരണകാരണവുമാകുന്നു. എല്ലാവരെ പോലെ മരണം തനിക്കും ഉണ്ടാകുമെന്നും അതുവരെ എല്ലാവർക്കും തുണയാകാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കഴിയുന്നത്ര കാലം സന്തോഷത്തോടെ കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ മനസ്സിൽ ഭാരമില്ലാതെ കടന്നുപോകാം. മരണപ്പുഴയിലെ വേലിയേറ്റം ഒരു ദിനം നമ്മളെ കൊണ്ടുപോകും. നിയതിയും നമ്മളും തമ്മിലുള്ളോരഖില ബന്ധം.

ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു നാലു മണിപ്പൂക്കൾക്കായി കാത്തിരിക്കുക നാളെ ഇതേ നേരത്ത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

0: FM പ്രധാന വാർത്തകൾ.
1: സമയം 4 മണി കഴിഞ്ഞ് 55:09. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാരദിസനായകെ. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എഫ് SC പോരാട്ടം അല്പസമയത്തിനകം.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 166-08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 250-09 തിരുവനന്തപുരം പോർബന്തർ എക്സ്പ്രസ് 5:34, 566-00 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 7 മിനിറ്റ് വൈകി 6:15, 126-02 മംഗളൂരു ചെന്നൈ മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566-11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34, 566-13 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കിണറടപ്പൻ അങ്ങാടിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ നിർവഹിച്ചു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നീക്കം, ജലാശയങ്ങളുടെ ശുദ്ധീകരണം, കൊതുക് നശീകരണം എന്നിവയാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
1: വികസന വാർത്തകൾ.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59:10. ഇനി തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായല്ലോ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കാഴ്ചപ്പാടുകളും അവർ നേതൃത്വം നൽകിയ ഗവൺമെന്റ് മുന്നോട്ടുവെച്ച വികസന

0: പരിപാടികളെ കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെച്ച പരിപാടിയാണ് ഇന്ന് മൊഴിയുറവകളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ സർക്കാരാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇത്. 1957 മുതൽ 1959 വരെയായിരുന്നു കാലാവധി. ഐക്യകേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 1959 കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടു. 1958 ആരംഭിച്ച വിമോചന സമരത്തെ തുടർന്ന് 1 നിയമസഭയെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പിരിച്ചുവിടുകയായിരുന്നു. 28 അധികാരത്തിൽ തുടർന്ന ആദ്യ സർക്കാരിന്റെ കാലത്ത് 175 ദിവസം സഭ സമ്മേളിച്ചു. 97 ബില്ലുകൾ പാസാക്കി. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലുമായിരുന്നു പ്രധാനപ്പെട്ടവ. ആദ്യ മന്ത്രിസഭയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട്.
1: അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ ആ ഗവൺമെന്റ് അംഗീകരിച്ച നടപടി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭൂവുടമ സമ്പ്രദായം പരിഷ്കരിക്കുന്ന നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. തുടർന്ന് സ്വകാര്യ മേഖലാ വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായി നടക്കേണ്ട മാറ്റങ്ങൾ വരുത്തുക, തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പുതിയ വ്യവസായശാലകൾ കഴിയുമെങ്കിൽ പൊതുമേഖലയിലും വേണ്ടി വന്നാൽ സ്വകാര്യ മേഖലയിലും തുടങ്ങുക മുതലായ നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങി. തൊഴിലാളികൾ, ഗവൺമെന്റിന്റെ കീഴിലുള്ളവരടക്കം ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകിയും ന്യായമായി കിട്ടേണ്ട ആവശ്യങ്ങൾ പരമാവധി അനുവദിച്ചും അവരുടെ സംഘടനയും പ്രസ്ഥാനവും വളരാൻ സഹായിച്ചു. ജനമർദ്ദനത്തിന് കുപ്രസിദ്ധി നേടിയ പോലീസിനെയും മറ്റ് ഭരണവകുപ്പുകളെയും ജനാധിപത്യവൽക്കരിക്കാനും പൊതുഭരണം വികേന്ദ്രീകരിക്കാനുമുള്ള ആദ്യത്തെ കാൽവെപ്പുകൾ നടത്തി. അങ്ങനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ആകെയും ഭരണത്തിൻ്റെ രംഗത്ത് പുതുമയുള്ളതും ജനസമ്മതി നേടുന്നതുമായ നീക്കങ്ങൾക്ക് ആ ഗവൺമെന്റ് പ്രസിദ്ധി നേടി. ഇന്ത്യയിലെവിടെയും ഉള്ള സാധാരണക്കാരിൽ മതിപ്പും വിശ്വാസവും വളർത്തിയ ഈ നീക്കങ്ങൾ നിക്ഷിപ്ത താൽപര്യക്കാരുടെ സംഘടിതമായ എതിർപ്പും വിളിച്ചു വരുത്തി. ഭൂവുടമകൾ, സ്വകാര്യ വിദ്യാലയ മാനേജർമാർ, ജാതിമത സമുദായ പ്രമാണിമാർ എന്നിവർ ഗവൺമെന്റിനെതിരെ നീങ്ങി. എന്നാൽ ആ ഗവൺമെന്റ് 28 നിലനിന്നതിന് ശേഷം താഴെ വീണുവെങ്കിലും അതിന് കീഴിൽ തുടങ്ങിവെച്ച പല നടപടികളും പിന്നെയും തുടർന്നു. അതിന് സഹായിച്ച മുഖ്യ കാര്യം 1957-59 കാലത്ത് ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സംതൃപ്തിയാണ്. 1960 വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെന്റിന് പോലും 1957-59 നിയമങ്ങളും നടപടികളും മുഴുവൻ റദ്ദാക്കാൻ കഴിഞ്ഞില്ല. പോരെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1967 നിലവിൽ വരികയും ചെയ്തു. അതിന്റെ ഭരണത്തിലാണ് മുമ്പ് തുടങ്ങിവെച്ച ഭൂവുടമ സമ്പ്രദായ പരിഷ്കാരം പൂർത്തിയായത്. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1980 രൂപം കൊള്ളുകയും 1.5 കൊല്ലം നിലവിലിരിക്കുകയും ചെയ്തത് ഈ പ്രക്രിയയെ കുറെ കൂടി പുരോഗമിപ്പിച്ചു. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള 3 ഗവൺമെന്റുകൾ ഈ 3 പതിറ്റാണ്ട് കാലത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടായെന്നർത്ഥം. ഈ 3 ഗവൺമെന്റുകളുടെ ഉത്ഭവവും തകർച്ചയും പുതിയൊരു പ്രശ്നം സൃഷ്ടിച്ചു എന്ന കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ജാതിയെയും മതത്തെയും ആസ്പദമാക്കി പരസ്പരം മത്സരിക്കുന്ന വിവിധ പാർട്ടികളെയും ഗ്രൂപ്പുകളെയും കൊണ്ട് രാഷ്ട്രീയ ജീവിതമാകെ മലിനമായി. വിവിധ ജാതികളിലും മതവിഭാഗങ്ങളിലും പെട്ടവരല്ലാതെ ഇവിടെ മനുഷ്യരില്ല എന്ന സ്ഥിതിയായി. ഇതിനൊരു മൗലികമായ മാറ്റം വരാതെ കേരളത്തിന് രക്ഷയില്ല. സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ജാതി മേധാവിത്വത്തിലും മതസംഘടനകൾക്കും സ്ഥാനമില്ലാതെ മതനിരപേക്ഷതയെ ആസ്പദമാക്കി പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു.
0: കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്.

0: കണ്ടതിന് ശേഷം നടന്ന രണ്ടാമത്തെ നിയമസഭ 1960 ഫെബ്രുവരി 9 നിലവിൽ വന്നത്. രണ്ടാം കേരള നിയമസഭയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയായും ആർ ശങ്കറിനെ ഉപമുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തു. തന്റെ പൊതുജീവിതത്തിനിടയിൽ ഗാന്ധിജിയെ ദർശിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പട്ടം താണുപിള്ള.
1: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ഗാന്ധിജിയെ അറിയിക്കുന്നതിനും ഉത്തരവാദ ഭരണം നേടുവാനുള്ള യത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ അമൂല്യമായ അനുഗ്രഹവും ഉപദേശവും സമ്പാദിക്കുന്നതിനുമായി വാർധായിൽ ചെന്നാണ് ആദ്യമായി മഹാത്മജിയെ നേരിട്ട് കാണുക.

അനാരോഗ്യനിലയിൽ ആയാസപ്പെട്ടതിന് സ്നേഹവത്സലമായി അല്പം പരിഭവപ്പെടുകയും തുടർന്ന് കുറെ നേരം സംഭാഷണം നടത്തുകയും ചെയ്തു. വളരെ ഉന്മേഷവാനും ലാഘവചിത്തനുമായിട്ടാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത്. മറ്റൊരവസരത്തിൽ ഞാൻ വാർധായിലുള്ളപ്പോഴായിരുന്നു അവിടുത്തെ ഗാന്ധിജി ജന്മദിനാഘോഷം. അന്ന് പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്ന ശ്രീമതി സരോജിനി നായിഡുവിന് സമയത്ത് വന്നെത്താൻ സാധിച്ചില്ല. ഭാരവാഹികൾ സരോജിനി നായിഡുവിന് പകരം ആരായിരിക്കണമെന്ന് ഗാന്ധിജിയോട് ആരാധിക്കും. ഇന്ത്യയിലെ നേതാക്കളിൽ പലരും അന്നവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ദയാപൂർവം എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഇതെന്നോടുള്ള സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനമായിരുന്നു. പിന്നീടൊരവസരത്തിൽ ചരിത്ര പ്രസിദ്ധമായ രാജ്കോട്ടിൽ വെച്ച് ഗാന്ധിജിയെ കാണുവാനായി ഞാനെത്തി. അദ്ദേഹത്തോടൊപ്പം ഏതാനും ദിവസം താമസിക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. രാജ്കോട്ട് കാര്യങ്ങളിൽ തികച്ചും വ്യാപൃതനായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ അടുപ്പമായതിന് ശേഷം ഉണ്ടായിട്ടുള്ള സന്ദർശന വേളകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദ്യവും വാത്സല്യപൂർണവുമായ പെരുമാറ്റം അതിനെപ്പറ്റി സ്മരിക്കുമ്പോൾ തന്നെ എന്നെ വികാരതരളിതനാക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുണ്ടായ ഗാന്ധിജിയുടെ തിരുവിതാംകൂർ സന്ദർശന വേളയിൽ ബഹുസഹസ്രം ജനങ്ങളിൽ ഒരാളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വച്ചു കണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ പിന്നീടുണ്ടായ മാതിരി ശ്രദ്ധ ചെലുത്തുവാൻ മഹാത്മജിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വാർധാ സന്ദർശന വേളയിൽ അതിന് വളരെ മുമ്പ് തന്നെ ഗാന്ധിജിയുടെ അന്തേവാസിയും അനുയായിയുമായിരുന്ന ജി രാമചന്ദ്രൻ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുഗുണമായി സദുദ്ദേശപ്രേരിതമായ ഒരു ബഹുജന പ്രസ്ഥാനമാണ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരിപൂർണ ബോധം വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിനെ സഹായിക്കാൻ മുതിർന്നത്.

0: പട്ടം താണുപിള്ള പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1969 നവംബർ 1 സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരള നിയമസഭ അധികാരത്തിൽ വന്നു. 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയുള്ള കാലത്തും സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെയാണ് ഭരണം നടത്തിയത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾക്ക് ഉടമയാണ് സി അച്യുതമേനോൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. തന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് സി അച്യുതമേനോൻ.
1: 1969 നവംബർ മാസം മുതലാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. ആദ്യം 9 മാസവും പിന്നീട് നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 ചില്ലാനം കൊല്ലവും എൻ്റെ മന്ത്രിസഭ ഈ രാജ്യം ഭരിക്കുകയുണ്ടായി. ഇത് കുറച്ചു കാലത്തേക്കെങ്കിലും ഭരണസ്ഥിരത നൽകി. അത് ഒരാവശ്യമായിരുന്നു. കാരണം രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഭരണസ്ഥിരത ഒരു അവശ്യ ഘടകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്ത് അടിസ്ഥാനപരമായ പലതും ചെയ്യാൻ ശ്രമിച്ചു. എല്ലാം ജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ അക്കാലത്ത് നേടാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി ഭൂപരിഷ്കരണം, അതിന് അടിസ്ഥാനമായ നിയമം ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പാസാക്കിയിരുന്നു. എന്നാൽ പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ അനുമതി നേടി 1970 ജനുവരി 1 മുതൽ ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടായിട്ടുണ്ട്.

ഒന്നാമതായിട്ട് കുടികിടപ്പുകാരുടെ പ്രശ്നം. 3 സെൻറ്റ് മുതൽ 10 സെൻറ്റ് വരെയുള്ള സ്ഥലം ഏകദേശം 3 ലക്ഷത്തോളം കുടികിടപ്പുകാർക്ക് ഈ കേരളത്തിൽ അവരുടെ സ്വന്തമായി ലഭിച്ചു. അതുപോലെ തന്നെ ജന്മിമാരുടെ കീഴിൽ വാട്ടത്തിന് ഭൂമിയേറ്റ് കൃഷിപ്പണി നടത്തിയിരുന്ന കുടിയാന്മാർക്ക് ആ ഭൂമി അവരുടെ സ്വന്തമായി ലഭിക്കുകയുണ്ടായി. വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലം മാത്രമേ അവർ അത് നൽകേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ ഉദ്ദേശം 28 ലക്ഷത്തോളം കുടിയാന്മാർക്ക് ഭൂമി ലഭിക്കുകയുണ്ടായി. മിച്ച ഭൂമി വിതരണം അത്രത്തോളം തന്നെ തൃപ്തികരമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 1 ലക്ഷത്തിൽ താഴെ ഏക്കർ ഭൂമി മാത്രമേ മിച്ച ഭൂമിയായി ലഭിച്ചുള്ളൂ. അതിന് തന്നെ വളരെയധികം കേസുകളും മറ്റും ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുകയും വളരെ കാലം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭൂപരിഷ്കരണം സമഗ്രമായി നടപ്പാക്കിയെങ്കിലും അതിന് തുടർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ തൃപ്തികരമായി സ്വീകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അതിന് പിന്നെയും സമയം വേണ്ടിയിരുന്നു. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളും അതിൽ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭൂമി കിട്ടിയ ചെറുകിട കൃഷിക്കാരെയും കാർഷിക തൊഴിലാളികളെയും എല്ലാം കുറഞ്ഞ പലിശയ്ക്ക് കടം കൊടുത്തും വിത്ത്, വളം, വെള്ളം മുതലായ മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തും മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം അവരെ നല്ല കൃഷിക്കാരായിട്ട് ഉയർത്താനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി പൂർത്തിയാക്കിയത് ഇടുക്കി പദ്ധതിയാണ്. അത് 1975 പണി പൂർത്തിയായി. അവിടെ നിന്ന് വിദ്യുച്ഛക്തി ഉൽപ്പാദനം ആരംഭിച്ചു. അങ്ങനെ കേരളത്തിലെ ഉൽപാദനശേഷി 1011 മെഗാവാട്ടായിട്ട് ഉയരുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ ഒരൊറ്റ പുതിയ ജലവൈദ്യുത പദ്ധതി പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. അത്രയും നമ്മുടെ നാടിൻ്റെ വളർച്ച മുട്ടിപ്പോയിട്ടുമുണ്ട്. ഈ വൈദ്യുതിയുടെ പ്രാധാന്യം കൃഷിക്കും വ്യവസായത്തിനുമെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് വൈദ്യുതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് 3. പ്രധാനമായിട്ടുള്ള ഒരു സംഗതി ചെയ്യാൻ ശ്രമിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനായിരുന്നു. ആണ് പ്രസിദ്ധമായിട്ടുള്ള 1 ലക്ഷം വീട് പദ്ധതി. അതിലും 1 ലക്ഷം വീട് തയ്ക്കാൻ സാധിച്ചില്ല. 70,000 താഴെ വീടുകൾ മാത്രമേ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ പിന്നെയും കുറവുകൾ പലതുമുണ്ട്. ഈ 1 ലക്ഷം വീട് പദ്ധതികളിൽ വെള്ള കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ അതുപോലെ കക്കൂസ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കുറവ് തന്നെയാണ്. എന്നാലും ഇത്രയധികം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വീട് നൽകി എന്നുള്ളത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. പിന്നെ അടിസ്ഥാനപരമായി പറയാനുള്ളൊരു സംഗതി, അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതി, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ശ്രമിച്ചു. അതിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു വലിയ നേട്ടമാണ് കെൽട്രോൺ എന്ന സ്ഥാപനം. കെൽട്രോൺ ഇപ്പോൾ ആളുകൾ അറിയുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പല സ്ഥലങ്ങളിലുമായിട്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ ആണ്. എന്നാൽ ആ ഫാക്ടറികൾക്ക് പുറമേ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം കൂടിയുണ്ട് അവരുടെ ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ. അതിൽ നിന്നാണ് പുതിയ തരം ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കുന്നതും അവ വികസിപ്പിച്ചെടുക്കുന്നതും ഒക്കെ. അത് നമ്മുടെ നാട്ടിന് വലിയൊരു സമ്പാദ്യമാണ്. ഇതുപോലെ ഒന്നാണ് ഈ ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ആസ്പത്രി. പക്ഷേ അത് ഓപ്പൺ ഹാർട്ട് സർജറിക്കുള്ള ഒരു ആസ്പത്രി എന്നുള്ളതുമല്ല, മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം, നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിലുപരിയായി ബയോമെഡിക്കൽ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമായിട്ടും അത് പ്രവർത്തിക്കുന്നു. ബയോ മെഡിക്കൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് വാൽവ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കുക, അതുപോലെ രക്തം സൂക്ഷിക്കുന്നതിന് ബ്ലഡ് ബാഗ്സ് ഉണ്ടാക്കുക, ഇങ്ങനെ പല സംഗതികളും. ഇപ്പോൾ നമ്മൾ വന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളാണ്, ഞാൻ പേര് മാത്രമേ പറയുന്നുള്ളൂ, ഇവിടെ പീച്ചിയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്

0: ഉള്ള സി ഡബ്ല്യു ആർ ഡി എം എന്ന് പറയുന്നത് നമ്മളുടെ ജലം ഉപയോഗിക്കുന്ന രീതി അതെങ്ങനെ പരിഷ്കരിക്കാം, അതുകൊണ്ട് കുറച്ച് ജലം ഉപയോഗിച്ച് കൂടുതൽ ഫലമുണ്ടാക്കാൻ എങ്ങനെ കഴിയും മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഗവേഷണമാണ്. അതുപോലെ സെൻറ്റർ ഫോർ സയൻസസ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ നാനാമുഖമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ഗവേഷണവും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ഒട്ടനേകം സ്ഥാപനങ്ങൾ അക്കാലത്ത് ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വ്യവസായീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡും ഹിന്ദുസ്ഥാൻ പേപ്പർ പ്രോജക്റ്റും എല്ലാം വന്നത് അക്കാലത്താണ്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിന് പുറമെ സ്റ്റേറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായി കൊല്ലത്തെ ടൈറ്റാനിയം കോംപ്ലക്സ്, സിൽക്കിൻ്റെ ഫാക്ടറി, സിൽക്ക് എന്ന് പറയുന്ന ഈ ഉരുക്ക്, ഇരുമ്പ് ഉരുക്ക് മുതലായിട്ടുള്ള വ്യവസായങ്ങളുടെ വലിയ ഖന വ്യവസായങ്ങൾ നടത്തുന്ന ഫാക്ടറികളുടെ ശൃംഖല, അത് പിന്നെ മലബാർ സിമെൻറ്റ്സ്, ഇങ്ങനെ പലതുമുണ്ട്. എന്നാൽ ചെറുകിട വ്യവസായങ്ങളുടെ രംഗത്ത് കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നില്ല. ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും അതൊന്നും വളരെ വലിയ വിജയമായിട്ട് ഞാൻ അവകാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളിൽ പരാജയം സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഒന്ന്, കറപ്ഷൻ തുടച്ചു നിൽക്കുന്നത്, അഴിമതി ഇല്ലാതാക്കി തീർക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യ നിഷേധവും ഗവൺമെൻറിൻ്റെ നേട്ടമായിട്ടല്ല കോട്ടമായിട്ട് തന്നെ പരിഗണിക്കേണ്ട കാര്യം.
1: കേരള മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ ശബ്ദമാണ് ഇതുവരെ കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്തോ

0: ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. 11 തിങ്കളാഴ്ച രാത്രി 9:30.

പ്രിയ ശ്രോതാക്കളെ, മെയ് 11 അതായത് നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മയിൽപീലി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം KP ഉദയഭാൻ.

ഇനി നോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് സ്വന്തം ഈണത്തിൽ എം ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേൾക്കും.

പോസിറ്റീവ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:15 കേൾക്കാം.

0: ആകാശവാണി സമയം 5:45. ഇപ്പോൾ
1: പ്രിയ ശ്രോതാക്കളെ, കമീല വിൻസെന്റ് ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ജീവന്റെ സംഗീതമേ എൻ ആയുസ്സിൻ ആധാരമേ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കമീല വിൻസെന്റ് ആലപിച്ച ഭക്തിഗാനങ്ങൾ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇത് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. കന്നുകാലികളിലെ അകിടുവീക്കം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രിയ കെ നായരുമായ അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. ഭൗതിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ ജോസ് മറിയം സിവിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 നാട്ടുചിന്ത്. സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. 8:30 പദ്ധതികൾ ജനനമയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധാൻ യോജന. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടോത്സവം 2026 ഒന്നാം ദിവസം. തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെക്കുറിച്ച് അണിയറ വിശേഷങ്ങൾ. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ സിന്ധു ഗോപാലകൃഷ്ണൻ. 6:00 ഉഷമലരി. വയലുപ്പള്ളിയുടെ 1001 രാവുകൾ എന്ന കവിത. ആലാപനം രഞ്ജനീകൃഷ്ണൻ. 6:15 ഉദയഗീതം. മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗുജ്വലെ ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം. തൊഴിൽ ദർശനം. നല്ല മലയാളം. കാലം സാക്ഷി. ഗ്രാമകേരളം. നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 14 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി KG താര പങ്കെടുക്കുന്നു. 11:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. ജയകല സനൽകുമാർ പാടുന്ന കൃതികൾ. AL മഞ്ജുള, രാജേഷ് വയലൻ, രാജ്കുമാർ K മൃദംഗം. തുടർന്ന് VK രാമൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. ജി വേണുഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം. കീർത്തി എൽദാസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടോത്സവം 2026 ഒന്നാം ദിവസം. തിരുനോട്ടം പുനഃപ്രക്ഷേപണം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 2:15 തുടർനാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 16 ഭാഗം.

0: നാടകാവിഷ്കാരം ഡോക്ടർ എം രാജികുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. വിദ്വാൻ ഡി ശ്രീനിവാസ് അവതരിപ്പിച്ച വീണക്കച്ചേരിയുടെ ശബ്ദലേഖനം. 5:00 അക്ഷരശ്ലോകം. പൊൻകുന്നം ജഗദംബിക അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. രമണി അപ്പുകുട്ടൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. എൽ ഡൊമിനിക്കുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ഗ്രേസിയം ദലിത എഴുതിയ നോവൽ വനിതയും വൈദികനും. 8:00 ഹലോ ഡോക്ടർ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സ്കീംസ് ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 8:30 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ലോക മഹായുദ്ധങ്ങൾ. രാജു ജേക്കബ് സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം. ദൈവത്തിന്റെ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി മാത്യു. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദിത്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട് തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിന്റെ പരിപാടികൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 32.3°C. കുറഞ്ഞ താപം 24.3°C. വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C. കുറഞ്ഞ താപം 25.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SIFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SIFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തി

0: ഉള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: Agam TV K actor turned politician C. Joseph Vijay has been sworn in as the Chief Minister of Tamil Nadu today. Governor Rajendra Vishwanath Adlekar administered him the oath of office in secrecy in a swearing-in ceremony held at Nehru Indoor Stadium. Nine ministers also took oath along with Mr. Vijay. Congress leader Rahul Gandhi and several personalities from the Tamil film industry were present on the occasion. Prime Minister Narendra Modi has congratulated C. Joseph Vijay on taking oath as the Chief Minister of Tamil Nadu. In a social media post, Mr. Modi said the central government will keep working with the Tamil Nadu government to improve the lives of people. He expressed his best wishes for Mr. Vijay's tenure ahead. Union Home Minister Amit Shah today reviewed the country's preparedness to deal with possible floods and heat wave conditions. Chairing a high-level meeting in New Delhi, Mr. Shah assessed the readiness of central government agencies, reviewed early warning systems, resources deployment and inter-agency coordination to ensure zero loss of life and minimum loss of property. The minister also reviewed the progress of long-term flood mitigation measures being taken across the country, including protection of critical infrastructure projects, river management initiatives and scientific advancements in forecasting. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. And in IPL cricket, Lucknow Super Giants have set a target of 204 runs for Chennai Super Kings at M.H. Chidambaram Stadium in Chennai. In reply, Chennai Super Kings were 60 for 1 in 4.4 over when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്.

ഉണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 വർഷമെങ്കിലും മുൻകൂട്ടി കണ്ടുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ 17 May LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠനോപകരണങ്ങൾക്കും 30 മുതൽ 60 വരെ ശതമാനം വിലക്കുറവുണ്ട്. June 15 സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 യുവവാണി ബൗദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ ജോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35 യുവവാണിയിൽ. രാത്രി 8 നാട്ടുചിന്ത് സി സുരേഷ് വർമ്മയും സംഘം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ കേൾക്കാം രാത്രി 8 മണിക്ക്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെ അണിയറ വിശേഷങ്ങൾ രാത്രി 9:30.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിൻ്റെ മുൻ മേധാവി കെ ജി താര പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495966321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടി. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ഈ വിഷയത്തിൽ കീർത്തി എൽദാസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ऐतिहासिकाः, सांस्कृतिकाः, उद्योगाः चेत्यादयः सुदृढाः सम्बन्धाः विद्यन्ते। सः उक्तवान् यत् उभयोर्देशयोः मध्ये भविष्ये अपरिमिताः आर्थिकसम्भावनाः, अवसराश्च सन्ति, यतः तौ निरन्तरं परस्परं घनिष्ठसम्बन्धान् सुदृढं कुरुतः। रूसदेशस्य राष्ट्रपतिना व्लादिमीर पुतिनेन उक्तं यत् युक्रेन देशेन सह प्रचल्यमानः युद्धविवादः अधुना समाप्तिं प्रति गच्छति। तेन पश्चिम एशिया देशेषु वर्तमानस्य संघर्षस्य अपि शीघ्रसमाधानस्य आशा प्रकटिता। तेन उक्तं यत् यदि विवादः अधिकं वर्तते तर्हि महदहानी भविष्यति। यूरोपीय नेतृभिः सह वार्तालापविषये पृष्टे सति राष्ट्रपति पुतिनः अवदत् यत् तादृश्याः चर्चायाः कृते जर्मनी देशस्य पूर्व चान्सलर गेरहार्ड श्रोडर तस्य प्रिया नेता अस्ति। पुतिनः एतदपि उक्तवान् यत् स्थायी शान्तिप्रस्तावस्य अन्तिमरूपस्य निर्णयानन्तरमेव सः युक्रेन देशस्य राष्ट्रपतिना व्लोदिमीर जेलेन्स्की इत्यनेन सह मिलिष्यति। शंघाई नगरे आयोजिते धनुष्क्रीडायाः विश्वचषकस्पर्धायां भारतीय महिला रिकर्वदलेन चीनदेशं पराजित्य स्वर्णपदकं प्राप्तम्। आईपीएल क्रिकेट स्पर्धा मालिकायाम् अद्य लखनऊ सुपर जायंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरोति। प्रप्रथमं क्रीडयता लखनऊ सुपर जायंट्स दलं अष्टक्रीडकानां हानिपुरस्सरं 3,200 धावनांकाः विनिर्मिताः। सम्प्रति उभयोः दलयोः मध्ये स्पर्धा प्रचलति। मुख्यवार्ता पुनरेकवारम्। अद्य प्रधानमंत्री नरेन्द्र मोदी तेलंगाना राज्ये प्राय 94 शतकोटि रूप्यकाणां आधारभूत संरचना औद्योगिक परियोजनानां च उद्घाटनं शिलान्यासं च कृतवान्। उत्तरप्रदेश राज्य मुख्यमंत्री योगी आदित्यनाथ अद्य स्वमंत्रिमंडलस्य विस्तारं कृतवान् इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: ചേച്ചി ഇത് കണ്ടോ, കാണട്ടെ, വോ എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്,
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
9: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
10: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी महत्वपूर्ण

0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 MLA മാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.

0: ിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
1: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി P. മാധുരി പാടിയതാണ് ഈ ഗാനം. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: Hágase vale.
1: Why are you doing this?

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിട് വീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിട് വീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിട് വീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴ KVK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിട് വീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമേ കാണിക്കാത്ത അകിട് വീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
1: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളു കുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ

0: കൊണ്ടും അകിടുവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടുവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകും നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എംഗോർ ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫാലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
1: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിടുവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിടുവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടുവീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിടുവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാലും നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാൽ ഉൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്. എല്ലാ പാലിനും ഒരേ പൈസ അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
1: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
0: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിടുവീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
1: എപ്പോഴും നനവുണ്ടായിരിക്കുന്ന
0: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിടുവീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
0: ഡയറക്ട് കോണ്ടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അകിടുവീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിടുവീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിടുവീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക, എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
1: ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവോ?
0: തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കം ഉണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിടുവീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേ ദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ,

0: എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിടുവീക്ക നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകൻ ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന്
1: പറയുന്നത്. വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ, രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് 4 കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയിൽ പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ അയഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 കള്ളങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിടുവീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ
1: സഹായിക്കും. ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിടുവീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാൽ അവിടെ വച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിടുവീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിടുവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്
1: എന്ന്
0: അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകിടുവീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള
1: ആന്റിബയോട്ടിക്
0: കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിടുവീക്കം രോഗത്തിൽ നിന്നും മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ

0: പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ. അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അങ്ങനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിടുവീക്കം രോഗത്തെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കന്നുകാലികളിലെ അകിടുവീക്കത്തെ കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശു ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ശീതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ചിതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത്

0: 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യവിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് നവോധർ പദ്ധതി. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള ആഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും, കൃഷി സഹകാരി സേവന ഉടമ്പടി, അതിൻ്റെ പങ്കാളിത്തം, പരിശോധന, അംഗീകാരവും കപ്കോയുടെ മേൽനോട്ടത്തിലാണ്. കപ്കോയുടെ വെബ്സൈറ്റായ www.kabco.co.in എന്ന വെബ്സൈറ്റ് മുഖേന പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

റബ്ബർ ബോർഡിന്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലേക്ക് യങ് പ്രൊഫഷണലുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ മാർക്കറ്റിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും MBA നേടിയവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ അടിസ്ഥാന വിവരമുള്ളവരായിരിക്കണം. മാർക്കറ്റിംഗ്, സെയിൽ, മാർക്കറ്റ് റിസർച്ച് എന്നിവയിൽ പ്രവൃത്തി പരിചയം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ള പരിജ്ഞാനം, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവ് എന്നിവ അഭികാമ്യം. അപേക്ഷകരുടെ പ്രായം 2026 May 1 30 വയസ്സിൽ കവിയരുത്. പ്രതിമാസ വേതനം 25,000 രൂപ. നിയമനത്തിന്റെ കാലയളവ് 1 വർഷം. താല്പര്യമുള്ളവർ ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഡിവിഷൻ, സെൻട്രൽ ലബോറട്ടറി ബിൽഡിംഗ്, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ ബോർഡ് PO എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കണം. അപേക്ഷകൾ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 19 ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ നടക്കുന്ന തീയതി, സമയം, സ്ഥലം റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8301952290. നമ്പർ ഒരിക്കൽ കൂടി 8301952290. വെബ്സൈറ്റ് www.rubberboard.gov.in.

വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ്, അനന്തര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ

സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8891054778. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8891054778. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत दुनिया के टॉप देशों में पहुंच गया है. CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है. लेकिन अब आज समय की ये भी मांग है, पेट्रोल डीजल गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോറ്റേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

0: ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. ബിജെപിയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ യുപി നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3-ാം സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം

0: രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബൌദ്ധിക സ്വത്തവകാശം, കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും, ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
1: നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ട് കേൾക്കുന്നവരാണ്, പുസ്തകം വായിക്കുന്നവരാണ്, എഴുതുന്നവരായിരിക്കാം. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പേറ്റന്റുകൾ, പ്രത്യേകിച്ചും ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ യുവപാണിയിൽ. ഇതിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് റോസ് മറിയം സിബി ഉണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്ക് ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് കോപ്പിറൈറ്റ് വയലേഷൻ, അതല്ലെങ്കിൽ IPR. ഇത് ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ എന്താണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്?
2: ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ഒരു വിഷയം, അത് വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിൽ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കാലത്ത് നമുക്കിപ്പോൾ അറിയാം, പല നമ്മളുടെ അവകാശങ്ങളും നമ്മൾ ചുറ്റും കാണുന്ന, ഇപ്പം എൻ്റെ വീട്ടിലെ തെങ്ങിൻ തോപ്പ്, എൻ്റെ സ്വർണം, എൻ്റെ മാല, ഇതൊക്കെ നമുക്ക് അവകാശം എന്ന് പറയാൻ നമുക്ക് കണ്ണിൽ കണ്ടുകൊണ്ട്, അതാണ് ടാഞ്ചിബിൾ എന്ന് പറയും, കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ അവകാശങ്ങൾ ചോദിച്ചും നേടിയും എടുക്കാൻ പറ്റുന്നതാണ്,
1: ഫിസിക്കലി പ്രസന്റ്
2: ആണ്. പക്ഷേ ഈ ഭൗതിക സ്വത്ത് അവകാശം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്റലക്ട് ആണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിന്റെ എങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റും, അങ്ങനെ ഒരു ആശയമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പലതരത്തിലാണ്. ചിലർ കഥ എഴുതുന്നവരാണ്, ചിലർ കവിത എഴുതുന്നവരാണ്, ചിലർ സിനിമ എടുക്കുന്നവരാണ്, ചിലർ ചിത്രം വരയ്ക്കുന്നവരാണ്. ഇത് മാത്രമല്ല, നമ്മുടെ പേറ്റന്റിന്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതിന്റെ ഒരു ചരിത്രം എന്താണ്? ഇപ്പൊ തൊട്ടാണ് നിയമപരമായ സാധ്യതയോട് വന്നിട്ടുണ്ടാവുക.
2: നമ്മുടെ ആധുനിക കാലഘട്ടത്തില് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO തന്നെ വൈപ്പോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഒരു എഗ്രിമെന്റ്, ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെന്റ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഈ WTO തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ ലോസ് അഡോപ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല വിധത്തിലുള്ള റൈറ്റ്സ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഇപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതൊക്കെ നിയമങ്ങളാണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് ഏഴായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കോപ്പിറൈറ്റ് ആക്ട്. ഇതിന്റെ പർവ്യൂവിലാണ് നമ്മളുടെ ഈ സിനിമ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും നമ്മൾ എഴുതുന്ന കഥകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും കവിതകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ കോപ്പിറൈറ്റ് ആക്ട് നിയമത്തിന്റെ കീഴിലാണ്. 1957 ഈ നിയമം നിലവിൽ വരുന്നത്. പിന്നെയുള്ളത് പേറ്റന്റ്സ് ആക്ട്. പേറ്റന്റ്സ് ആക്ട് എന്ന് പറയുന്നത് 1970 വരികയും

0: ഒരു ഭേദഗതി വരികയും ഇതിനോട് ആനുപാതികമായിട്ട് ഒരു റൂൾസും ഉണ്ട്, പേറ്റന്റ് റൂൾസും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പേറ്റന്റ് റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. പേറ്റന്റ് റൈറ്റുകൾ എന്ന് വെച്ചാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്, പുതിയ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള മെഡിസിനൽ കോമ്പൗണ്ട്സ്, ഇതൊക്കെ ഈ പേറ്റന്റ്സ് ആക്ടിന്റെ പർവ്യൂവിൽ വരുന്നു. പിന്നെ ട്രേഡ് മാർക്സ് ആക്ട്, അത് 1999 വന്നത്. നമ്മുടെ ട്രേഡ് മാർക്കുകൾ, ഓരോ കമ്പനികളുടെയും ട്രേഡ് മാർക്കുകളുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടാവുകയാണ്, ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ട്രേഡ് മാർക്സ് ആക്ടിന്റെ കീഴിൽ വരും. പിന്നെ ഉള്ളത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ട്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അതൊരു വളരെ പ്രാധാന്യം നിറഞ്ഞാണ്. നമ്മൾ ഓരോ വർഷവും പല പല പ്രോഡക്ട്സ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ കീഴിൽ അറിയപ്പെടാറുണ്ട്. അതായത് ഇപ്പം ആറന്മുള കണ്ണാടി, അതൊരു ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്,
1: പ്രദേശത്ത്
0: മാത്രം ഉള്ള ഒരു. അപ്പം അത് ഇപ്പൊ ബനാറസ് പട്ട് സാരി, അപ്പം അങ്ങനെയുള്ളവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആക്ടിന്റെ കീഴിലാണ്. പിന്നെ ഉള്ളത് ഡിസൈൻസ് ആക്ട്, ഓരോരോ പർട്ടിക്കുലർ ഡിസൈൻസ്, ഇപ്പൊ ഒരു കാറിന്റെ ഡിസൈൻ, ഒരു ഈവൻ ഒരു ബോട്ടിലിന്റെ പോലും ഒരു ഡിസൈൻ, ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരുത്തോട്ട് വരിക, അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡിസൈൻ കോപ്പി ചെയ്ത് മറ്റൊരു കാറിലോട്ട് അഡോപ്റ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ ഡിസൈൻസ് ആക്ട്, അത് 2000 നിലവിൽ വന്ന ആക്ടാണ്, അതിന്റെ കീഴിലാണ്. പിന്നെ ഉള്ളത് സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേ ഔട്ട് ആക്ട്, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് ആക്ട്. അത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അതായത് പ്ലാന്റ് വെറൈറ്റീസ്, അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക, ഇനങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്. അതായത് 2001 നിലവിൽ വന്നു. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ 7 നിയമങ്ങളാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കീഴിൽ വന്നത്.
1: അത് തന്നെ വളരെ വിശാലമായ ഒരു മേഖലയാണ്.
0: അതെ അതെ, തീർച്ചയായും.
1: അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആയിരിക്കും. കോപ്പിറൈറ്റ് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ?
0: നമ്മളുടെ ഈ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളൊരു കഥ എഴുതുന്നു, നമ്മളൊരു സിനിമ തയ്യാറാക്കുന്നു, കവിത എഴുതുന്നു, പെയിന്റിങ് നടത്തുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോപ്പി റൈറ്റ് ആക്ടിന്റെ ഉദ്ദേശം. ഈ ആക്ട് 1957 നിലവിൽ വന്നു. പുതുതായിട്ട് നമ്മൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കഥ എഴുതുന്നു, അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടണം, നാളെ വേറൊരാൾ അത് കോപ്പി ചെയ്ത് അയാളുടേതായിട്ട് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഞാൻ അത് എന്റേതാണ് എന്നുള്ള അവകാശ സ്ഥാപനം നടത്തണം, ഞാൻ അത് സ്ഥാപിച്ചെടുക്കണം. അപ്പം അതിനാണ് നമ്മൾ ഈ കോപ്പി റൈറ്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കോപ്പി റൈറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മളുടെ അവകാശം നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ, അതായത് ഞാനിപ്പോ ഒരു സിനിമ എടുത്തു, ഞാൻ അതിന്റെ കോപ്പി റൈറ്റ് ഞാനത് അവകാശം എടുക്കുന്നു. നമ്മൾ ഈ സിനിമയുടെയൊക്കെ അവസാനം ആദ്യം സീൻ എഴുതി ഒരു റൗണ്ട് സർക്കിളിലത് കാണുമല്ലോ, അതാണ് ഈ കോപ്പി റൈറ്റ് ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് അത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കുള്ളൊരു ഉത്തരവാദിത്വമാണ് ഈ കോപ്പി റൈറ്റ് വയലേറ്റ് ചെയ്യാതിരിക്കുക, ഇൻഫ്രിഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മളുടെ യുവതി യുവാക്കളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയസിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പല പല പാട്ടുകൾ വെച്ച് അവരുടെ രീതിയിൽ റീൽസ് എടുക്കുന്നു, പോളുകൾ എടുക്കുന്നു, പാരഡികൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ കോപ്പി റൈറ്റ് നമ്മൾ തന്നെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റു പലരുടെയും കോപ്പി റൈറ്റുകൾ നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇപ്പം ഈ ഇതുപോലത്തെ മ്യൂസിക്കൽ കോമ്പോസിഷൻസ്, റൈറ്റിംഗ്സ്, ഇതിന്റെയൊക്കെ ഒരു കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓഫ് ഓദർ പ്ലസ് 60 ആണ്, 60 വർഷമാണ്. അപ്പം സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അത് 70 ആകും. അപ്പം ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ശരിക്കും അവരുടെ അനുമതി ഇല്ലാതെ, ആരാണോ അതിന്റെ യഥാർത്ഥ ഓണർ, കോപ്പി റൈറ്റ് ഓണർ, അവരുടെ അനുമതി ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അതിന്റെ ഒരു അടുത്ത ഇടയ്ക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞ ഒരു സംഗതിയാണ്, ഒരു പ്രശസ്തനായ മ്യൂസിക് കമ്പോസർ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും, പാടുന്നതിൽ നിന്നും, സ്റ്റേജ് ഷോകളിൽ നിന്നും ഒക്കെ വിലക്കി. ശരിക്കും അദ്ദേഹത്തിന് അതിനുള്ള അവകാശം ഉണ്ട്. നമ്മളിപ്പോ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ പലയിടത്തും പാട്ടുകൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ കയറിയാൽ തന്നെ നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു. അപ്പൊ അവരുടെ അനുമതിയോടുകൂടെയാണോ ഇല്ലയോ എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ അവയർ അല്ല. നമ്മളൊരു പാട്ടിനകത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാട്ട് ഇപ്പൊ നമുക്ക് ഒരു റീൽസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനവന്റേത് യൂസ് ചെയ്യുക, അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മൾ നമ്മുടെ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും അങ്ങനെ അല്ല, നമുക്ക് മറ്റൊരാളുടെ അവകാശം നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് എടുക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫെയർ യൂസ് പോളിസിയാണ്. അതായത് ഫെയർ യൂസ് പോളിസി എന്ന് വെച്ചാൽ ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ അതിന്റെ അവകാശം ലിമിറ്റഡ് ആണ്, അതിനോട് ആനുപാതികമായിട്ട് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു

0: ക്രിട്ടിസിസം നടത്തുന്നു, ഒരു സിനിമയുടെ ക്രിട്ടിസിസം നടത്തുന്നു. അതൊരു ഫെയർ യൂസ് ആണ്. കാര്യം ആ സിനിമ നമ്മൾ അതേപടി കോപ്പി ചെയ്യുകയോ അതേപടി റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ഒന്നുമല്ല.
1: ഭാഗങ്ങൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്.
0: അതെ, ഭാഗങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ ക്രിട്ടിസിസത്തിൽ പറയേണ്ടത്. അതൊരു ഫെയർ യൂസ് ആണ്. നമ്മൾ നമ്മുടെ കമന്റുകൾ പറയുന്നു. അപ്പം അങ്ങനെയുള്ളതിനൊന്നും ഒരു തടസ്സമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോർട്ട് പാസേജ്, ഇപ്പൊ ഒരാളുടെ ഒരു റൈറ്റിംഗിൽ നിന്നും ഒരു പാസേജ് എടുത്ത് നമുക്കത് പറയണമെങ്കിൽ നമുക്ക് അതിനകത്ത് അത് കോട്ട് ചെയ്തുകൊണ്ട് പറയാം. ഇന്ന ബുക്കിൽ നിന്നും ഇന്ന ആളുടെ ഈ ബുക്കിൽ നിന്നും എടുത്തതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കോട്ട് ചെയ്ത് പറയാം. അതും ഈ ഫെയർ യൂസിന്റെ പർവ്യൂവിൽ വരും. അതുപോലെ ഇപ്പൊ ഒരു പെയിന്റിംഗ് ആണ് എടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുന്ന ആളാണെന്ന് ഓർത്തുപോയി, ഞാനൊരു ഹിസ്റ്റോറിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെയിന്റിങ്ങിൽ ഇപ്പം രാജാരവിവർമ്മയുടെ ഒരു ചിത്രം, അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തുന്നതെങ്കിൽ എനിക്ക് അവിടെയും അത് യൂസ് ചെയ്യാം. അതിനകത്തൊന്നും കോപ്പിറൈറ്റിന് തടസ്സമില്ല. അതിന് കാരണം പറഞ്ഞാൽ ഇതെല്ലാം ഈ ഫെയർ യൂസ് എന്നുള്ള പർവ്യൂവിൽ വരികയാണ്. അതുകൊണ്ടാണ് അവിടെയൊന്നും നമുക്കൊരു തടസ്സങ്ങൾ ഇല്ലാതിരിക്കുന്നത്.
1: അതായത് അതിനൊരു കൊമേഴ്ഷ്യൽ യൂസിലേക്ക് അത് പോകുന്നില്ല.
0: ഇല്ല,
1: അതൊരിക്കലും സാമ്പത്തികമായ ഒരു നേട്ടം അതിന് ഉണ്ടാക്കുന്നില്ല.
0: ഇല്ല,
1: അതാണ് ഉദ്ദേശിക്കുന്നത്.
0: അത് തന്നെ. അത് ഈ സാമ്പത്തിക നേട്ടം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഫെയർ യൂസ് ആണ്. പക്ഷെ ഒരിക്കലും ആ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ഇപ്പം ഞാനിപ്പോ ഒരാളുടെ ബുക്ക്, ഏതെങ്കിലും ഒരു ഫേമസ് റൈറ്ററുടെ ബുക്ക് എടുത്തിട്ട് ഞാൻ എന്റെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. കാര്യം അവിടെ ഞാൻ ആ ബുക്ക് വിതരണം ചെയ്ത് ആ കുട്ടികളുടെ കാശ് വാങ്ങിക്കാനുള്ള അവകാശം എനിക്കില്ല. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന, ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതി ഞാൻ തന്നെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും മറ്റൊരാളുടെ ബുക്ക് അല്ലെങ്കിൽ അയാളുടെ ഒരു റൈറ്റിംഗ് എടുത്ത് അത് വിതരണം ചെയ്യുന്ന വ്യത്യാസമുണ്ട്. കാര്യം അവിടെ ഇത് പ്രോഫിറ്റബിൾ ആയി മാറുകയാണ്. അത് ഫെയർ യൂസിന്റെ പരിധിയിൽ വരില്ല.
1: കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ പലരും ചെയ്യുന്ന, പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെയും വിപുലമായ ശേഷം പല കൃതികളും വായിച്ച് ഓഡിയോ ബുക്കുകൾ പോലെ പ്രൊഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ട്രോളുകളായാലും മറ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് ഇതുപോലെ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെ പലപ്പോഴും ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് ചെയ്യുന്ന ആളുകൾ അത്രയും അറിവുള്ളവരാകണമെന്നില്ല. ഈ ഇത്തരം അവസരങ്ങളിൽ ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ശരിക്കും അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ ഫെയർ യൂസ് ഒക്കെ ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. കാര്യം പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നോ അല്ലെങ്കിൽ വിട്ടുതരികയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു കേസ് എന്ന രീതിയിൽ ഒരു ഒരു പ്രശ്നത്തിലോട്ട് പോവാത്ത അതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഒരാള്, അതായത് അതിന്റെ യഥാർത്ഥ ഓണർ ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയി മാറും. അപ്പം നമ്മൾ അതിന്റെ നിയമപരമായ നടപടികൾ നമ്മൾ നേരിടേണ്ടിയും വരും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അല്ല എങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് നിയമ തടസ്സം ഉണ്ടാവും.
1: നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അവര് അതിന്റെ കോപ്പിറൈറ്റ് എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്?
0: അതെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം ഇന്നത്തെ യുവാക്കള് പലരും അത് ചെയ്യാതെ പലപ്പോഴും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു എന്റെ സ്റ്റോറി മറ്റുള്ളവർ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാം.
1: ഒരുപാട് കേസുകൾ
0: നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ തിരക്കഥകളൊക്കെ മോഷ്ടിച്ചതാണ് നമ്മുടെ നിത്യജീവിതം നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പൊ വളരെ അധികം ഈസി ആണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം നേരത്തെ ഉള്ള അത്രയും ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ copyright.gov.in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് സന്ദർശിച്ചാൽ, ആ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പ്രൊസീഡിങ്സ് എന്താണ്. നമ്മൾ കുറെ മാറ്റേഴ്സ് നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം അതിനൊരു ചെറിയൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 500 രൂപയോളം ഉള്ള ഒരു എമൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കും.
1: അപ്പൊ നമ്മൾ കോപ്പിറൈറ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ കോപ്പിറൈറ്റ് എടുത്ത ഒരു മെറ്റീരിയൽ, അത് എന്റെ അവകാശം മറികടന്നു മറ്റൊരാൾ സ്വന്തമാക്കി എനിക്ക് തോന്നിയാൽ, അത് എങ്ങനെയാണ് എനിക്ക് അത് അതിന്റെ ഒരു പരിഹാരം തേടാനാവുക?
0: നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നിയമ നടപടികളിലോട്ട് പോകാം. ഒന്ന് സിവിൽ റെമഡീസ്. സിവിൽ റെമഡീസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിവിൽ കോടതികളെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. രണ്ട് ക്രിമിനൽ നടപടികൾ, അതും സാധാരണ ക്രിമിനൽ കോടതികളെ അപ്രോച്ച് ചെയ്യുന്നതാണ്. സിവിൽ നടപടികളിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇഞ്ചങ്ഷൻ ഓർഡർ. അതായത് ഇത് ഉപയോഗിക്കരുത്, ഇപ്പോൾ എന്റെ ഒരു കൃതി താങ്കൾ യൂസ് ചെയ്താൽ അത് താങ്കൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്താൽ കോടതിയിൽ നിന്നും എനിക്കൊരു താങ്കൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഇഞ്ചങ്ഷൻ ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ പെക്യൂണറി റെമഡീസ്. പെക്യൂണറി റെമഡീസ് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് താങ്കൾക്കെതിരെ ക്ലെയിം ചെയ്യാൻ പറ്റും,
1: നഷ്ടപരിഹാരം
0: എന്ന നിലയിൽ. പിന്നെ ഉള്ളതാണ് ഒരു ഇത് ഈ ഇത്തരം ഓർഡറുകൾ, കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓർഡറുകൾ, ഈ ഒരു കോപ്പിറൈറ്റ് പേറ്റന്റ് ഇഷ്യൂസിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഓർഡേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ആന്റൺ പില്ലർ

0: എന്റെ ഒരു കൃതി താങ്കൾ യൂസ് ചെയ്താൽ അത് താങ്കൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്താൽ കോടതിയിൽ നിന്നും എനിക്കൊരു താങ്കൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ പെക്യൂണറി റെമഡീസ്, പെക്യൂണറി റെമഡീസ് എന്ന് വെച്ചാൽ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് താങ്കൾക്കെതിരെ ക്ലെയിം ചെയ്യാൻ പറ്റും
1: നഷ്ടപരിഹാരം
0: എന്നല്ല. പിന്നെ ഉള്ളതാണ് ഒരു ഇത് ഈ ഇത്തരം ഓർഡറുകൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓർഡറുകൾ ഈ ഒരു കോപ്പിറൈറ്റ് പേറ്റന്റ് ഇഷ്യൂസിന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഓർഡേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയും. ആന്റൺ പില്ലർ ഓർഡറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ആദ്യം കോടതി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ തരും. അതായത് മറ്റേ ആൾ ഇത് ഡിഫൻഡന്റ് അത് ആരാണോ നമ്മൾ ആർക്കെതിരെയാണോ കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നത് ആ പ്രതി അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ നമുക്ക് തരികയും അതിനെ തുടർന്ന് നമുക്ക് തന്നെ നമ്മുടെ ലോയറിന് തന്നെ വാദിഭാഗത്തിന്റെ ലോയറിന് തന്നെ ഇതേ ഐറ്റം സീസ് ചെയ്തെടുക്കാൻ സേഫ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം തരികയും ചെയ്യും. അതാണ് ഈ ആന്റൺ പില്ലർ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഈ മറേവ ഇഞ്ചക്ഷൻ എന്ന് പറയും. മറേവ ഇഞ്ചക്ഷൻ ആ ഓർഡർ വഴി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കോടതിക്ക് തോന്നുകയാണ് മനഃപൂർവ്വം ഇങ്ങനെയൊരു കേസിൽ പ്രതിഭാഗം ഒരു കാലതാമസം വരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുത്താൻ ശ്രമിച്ചാൽ കോടതിക്ക് എന്താണോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇപ്പം ഒരു ലാപ്ടോപ്പ് ആകട്ടെ എന്തു ആയിക്കോട്ടെ അതെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ സിവിൽ നിയമ നടപടി തന്നെ ഓർഡർ 38 റൂൾ 5 പറയുന്നുണ്ട്. അപ്പം അത് എടുക്കാനുള്ള അവകാശം ഈ സിവിൽ കോടതിക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ക്രിമിനൽ റെമഡീസ്. ക്രിമിനൽ റെമഡീസിൽ ഇത് പണിഷ്മെന്റിലോട്ട് പോകുക, അതായത് ഇംപ്രിസൺമെന്റിലോട്ട് പോവുകയാണ്. ജയിൽവാസം വരെ 3 വർഷം വരെ നമ്മൾ ജയിൽവാസം വരെ 6 മാസം മുതൽ 3 വർഷം വരെ നമ്മൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ ഫൈനും കൂടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്രിമിനൽ കോടതികൾക്ക് ഇത് സെർച്ച് നടത്താനും പോലീസിനെ വിട്ട് നടത്താനും സീസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്.
1: അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഇതുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ സീരിയസ് ആയ വിഷയമാണ് പൈറസി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചും സിനിമകൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്, സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കോപ്പികൾ പലരും കണ്ടു കഴിഞ്ഞു. ഈ പൈറസിയുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? ഇത് കുറ്റമാണെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്.
0: സ്കെയിലില് വളരെ വിപുലമായ തോതിൽ നമ്മൾ ഒരു കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുകയും സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പൈറസി എന്ന് പറയുന്ന ഒരു വിഷയത്തിലോട്ട് പോകുന്നത്, പ്രശ്നത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പൈറേറ്റഡ് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് അതിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും വൻതോതിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ. അപ്പം ഇതിന് ഒരുപാട് ഈ പൈറേറ്റഡ് വെബ്സൈറ്റ്സിന് ഒരുപാട് യൂസേഴ്സ് ആണുള്ളത്. അത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ച വെബ്സൈറ്റുകൾ വരെ വീണ്ടും പ്രവർത്തനം നമ്മൾ പോലും അറിയാത്ത രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെയൊക്കെ പിന്നിലുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഇത് പണിഷബിൾ ആണ്. ഇതിനകത്തും ശരിക്കും നിയമം ശക്തമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. ഇതേ കോപ്പിറൈറ്റ് ആക്ടിന്റെ 65-ാം വകുപ്പിലും 65A, 65B വകുപ്പുകളിലെല്ലാം തന്നെ ഈ പൈറസി നിരോധിച്ചുകൊണ്ടും അതിന് അഥവാ നടത്തപ്പെട്ടാൽ അതിനുള്ള പണിഷ്മെന്റും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ 66-ാം വകുപ്പിൽ ഇത്തരം പൈറസിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പം ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അങ്ങനത്തെ മെറ്റീരിയൽസ് അത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അവകാശവും ഈ സെക്ഷൻ 66 പ്രകാരം നമുക്കുണ്ട്. കഴിയുന്നതും ഈ പൈറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെ ആണ് നമ്മൾ യുവാക്കളോട് പറയേണ്ടത്.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് വന്നൊരു വിഷയമാണ് പേറ്റന്റുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ പലതും കൃത്യമായി പേറ്റന്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പേറ്റന്റുകൾ അനർഹരുടെ കയ്യിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് എന്താണ് ഈ പേറ്റന്റ് എന്നുള്ളത്. നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, കണ്ടുപിടുത്തം എന്ന് ഉദ്ദേശിച്ചത് പുതുതായിട്ടൊരു ചെറിയ തരത്തിലുള്ള ഒരു മരുന്ന് കൂട്ട് കണ്ടുപിടിക്കുന്നു, മറ്റൊരു എന്താണ് സൗന്ദര്യവർദ്ധക വസ്തു കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിന്റെയൊക്കെ ശരിയായ അറിവില്ലായ്മ കൊണ്ടാണോ നമ്മൾ അതിന്റെ ഒരു അവകാശം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ പലപ്പോഴും മറന്നു പോവുകയാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും ഇങ്ങനെ പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ പേറ്റന്റ് റൈറ്റ് എന്താണ്, പേറ്റന്റ് നിയമം എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. പേറ്റന്റ് നിയമം 1970 വന്നു. അതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അതിന്റെ 3-4 വകുപ്പുകളിൽ എന്തൊക്കെയാണ് പേറ്റന്റ് കിട്ടാത്ത വസ്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു അറേഞ്ച്മെന്റ് ആണ് നടത്തുന്നത്, അതായത് ഓൾറെഡി ഉള്ള ഒരു കണ്ടുപിടുത്തം അതിന്റെ തന്നെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നിട്ട് ഇതാ ഇതൊരു പുതിയ വസ്തുവായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അവകാശവും നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് ഷുഡ് ബി നോവൽ എന്ന് പറയും, അതായത് ഇതിനൊരു പുതുമ ഉണ്ടായിരിക്കണം. പുതുതായിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു വസ്തു ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ലഭിക്കും. ലേപിക്കത്തേയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിലുള്ള സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾ

0: പറയുന്നതും പുതുമയുള്ളതായിരിക്കണം. അല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്ന അതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് വളരെ വേഗമായിട്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്തി കിട്ടുന്നതിനൊന്നും തന്നെ പേറ്റന്റ് കിട്ടത്തില്ല.
1: പുതിയ പ്രോസസ്,
0: പുതിയ പ്രോസസ്സുകൾ കൂടി രീതികളിൽ തന്നെ ഒരു പുതുമ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഇതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രയോജനമില്ലാത്തൊരു വസ്തു യാതൊരു ഗുണകരവുമല്ലാത്ത സമൂഹത്തിനോ വ്യക്തികൾക്കോ യാതൊരു ഗുണകരവുമല്ലാത്ത ഒരു വസ്തുവിന് പേറ്റന്റ് കിട്ടത്തില്ല. അതിനൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് ഗുണകരമാണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന പേറ്റന്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പേറ്റന്റ് കിട്ടാതെ ഇരിക്കുന്ന കുറെ സംഗതികൾ അതൊന്നും തന്നെ ഇവിടെ വരാനും പാടില്ല. എങ്കിൽ മാത്രമേ ഈ അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ.
1: ഇപ്പൊ ഗവേഷണ രംഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൂടാതെ അക്കാഡമിക് രംഗത്താണെങ്കിലും ഇപ്പൊ സ്കൂളിൽ തൊട്ടേ കുട്ടികൾ പ്രൊജക്ട് ചെയ്യുകയാണ്, സെമിനാറുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന പല മെറ്റീരിയൽസുമാണ് തങ്ങളുടെ സെമിനാറിനും അല്ലെങ്കിൽ പ്രൊജക്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ കോപ്പിറൈറ്റിന്റെ വയലേഷൻ അല്ലെങ്കിൽ കോപ്പിയിങ് എന്ന് പറയുന്ന സംഗതി പലപ്പോഴും നടക്കുന്നതായിട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു വയലേഷനായി നമുക്ക് കണക്കാക്കാൻ പറ്റുക?
0: ഇല്ല, നമ്മളെ എഡ്യൂക്കേഷണൽ പർപ്പസ് ഒരു എക്സെപ്ഷൻ ആണ്. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റ് കോപ്പിറൈറ്റ് അവകാശം നിലനിൽക്കെ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കാം, അത് തെറ്റില്ല. അതിൽ പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് പ്രോഫിറ്റബിൾ ആയിരിക്കരുത്. ആ ഒരു ക്രൈറ്റീരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ ഈ മെറ്റീരിയൽ എടുക്കുന്നത് അത് നമ്മൾ ഫുട്നോട്ടിൽ രേഖപ്പെടുത്തുക എന്ന് പറയും. നമ്മൾ അത് അക്നോളജ്മെന്റ് അക്നോളജ് ചെയ്യണം. ഇത് ഇന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതും ഇന്ന ഓതറിന്റെ ഇന്ന പുസ്തകത്തിൽ ഇന്ന പേജിൽ ഉള്ളതാണെന്നും പറഞ്ഞ് നമ്മളൊരു ഫുട്നോട്ടിൽ കൊടുക്കുകയും വേണം, അക്നോളജ്മെന്റ് നടത്തുകയും വേണം.
1: കോപ്പിറൈറ്റിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കഥ ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന വെക്കുക, അപ്പൊ ആ കഥയ്ക്ക് ഒരു ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിനെ പ്രത്യേക രീതി ഡെവലപ്പ് ചെയ്തായിരിക്കുമല്ലോ ആ കഥയായിട്ടോ അല്ലെങ്കിൽ തിരക്കഥയായിട്ടോ വരിക. പക്ഷെ അതേ ത്രെഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരാൾ മറ്റൊരു രീതിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് കോപ്പിറൈറ്റ് നിയമം ക്ലെയിം ചെയ്യാൻ പറ്റുക?
0: ഈ കോപ്പിയിങ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും അതിനൊരു തീരുമാനം ഉണ്ടാകപ്പെടുകയും ചെയ്തു. അതായത് നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമയുടെ തീം അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് ഇതേ ചോദ്യം കോടതിയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ആർ ജി ആനന്ദ് വേഴ്സസ് മെസേഴ്സ് ഡീലക്സ് ഫിലിംസ് ലിമിറ്റഡ് എന്നൊരു കേസ് വരികയും ആ കേസിൽ കോടതി ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയും ഉണ്ടായി. ആ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ടും കോടതി പറഞ്ഞ കാര്യം നമുക്ക് ആ കോൺസെപ്റ്റ് കോപ്പി ചെയ്യാം, കോപ്പിയിങ് എന്ന് ഉപയോഗിക്കേണ്ട, കോൺസെപ്റ്റ് നമുക്ക് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേ വസ്തു തന്നെയാണ് ഒരു സിനിമയിൽ കാണിച്ച അതേ വസ്തുതകൾ തന്നെയാണോ വീണ്ടും അടുത്ത സിനിമയിലും കാണിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് കാണുന്ന ആൾക്കാരാണ്, അതായത് കാഴ്ചക്കാരാണ്. ഇപ്പം വ്യൂവേഴ്സിന് തോന്നുവാണ് അതേ പടത്തിന്റെ കോപ്പി തന്നെയാണ് ഇതേ പടം തോന്നിയാൽ അവിടെ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അഥവാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് ഓക്കെ കഥയൊന്നാണ് പക്ഷേ രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഇല്ല, പകരം നമ്മുടെ കാഴ്ചക്കാർക്ക് എന്ത് തോന്നുന്നു കോപ്പിയിങ് ആണോ ഇല്ലയോ എന്ന് തോന്നുന്നു അത് ഫോളോ ചെയ്യണം, അതിനനുസരിച്ച് വേണം ഈ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നത് നിശ്ചയിക്കണം എന്നാണ് ആനന്ദിന്റെ കേസിൽ കോടതി പറഞ്ഞത്.
1: അല്ലെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശം ഇതൊക്കെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞുപോയി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പഠിക്കാനും അറിയാനുമുണ്ട്. ഇത് തന്നെ ഒരു തൊഴിൽ മേഖല തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നു. സീരിയസ് ആയി ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്?
0: നിരവധി അവസരങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലോ സ്കൂളുകളിൽ LLB LLM കോഴ്സുകൾ തന്നെ ഇതിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PhD കോഴ്സുകളും. കേരളത്തിൽ തന്നെ അനവധി കോളേജുകളിൽ ലോ കോളേജുകളിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാഷണൽ ലോ സ്കൂളുകൾ അവിടെ എല്ലാം തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിരുദം ബിരുദാനന്തര ബിരുദം എന്നതിനപ്പുറം ഡിപ്ലോമ കോഴ്സുകൾ, ഈ ഒരു സബ്ജക്റ്റിൽ ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൈപ്പോയുടെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊരു കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെയും ഇതുപോലത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരും അതിനോടൊപ്പം ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് നല്ലതെന്ന് തന്നെ ഞാൻ പറയും. ഒരുപാട് നിരവധി അവസരങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഉള്ളത്.
1: ആ അവസരങ്ങൾ ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ ഇനി ഒരു ഒരു പക്ഷേ സൃഷ്ടി നടത്തുമ്പോഴേക്കും ഇതൊക്കെ ഓർത്ത് പരിഗണിക്കുവാനും ശ്രോതാക്കൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായും തീർച്ചയായും. ഇനി പുതിയ തലമുറയോട് പറയാനുള്ളത് ഇത്തരം നമുക്ക് പല പല ആഗ്രഹങ്ങളും നമ്മുടെ കലാകായിക രംഗത്ത് നമ്മുടെ കഴിവുകളും ഒക്കെ നമുക്കുണ്ട്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളുടെ അവകാശം മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്, അത് നമ്മൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം മറ്റൊരാളുടെ ക്രിയേറ്റിവിറ്റി മറ്റൊരാളുടെ അവകാശങ്ങൾ നമ്മൾ ചൂഴ്ന്നെടുക്കുമ്പോൾ നമ്മുടേതാണ് അവരെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനിക്കുന്നുവോ അതേ വേദന തന്നെ അവർക്കും ഉണ്ടാകും. നമ്മളൊരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുകയും ഇപ്പൊ പുതുതായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആലോചിക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട അംഗീകാരം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ആലോചിച്ചിട്ട്

0: മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ അഥവാ എന്തെങ്കിലും ഇതുപോലത്തെ കഴിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ക്രിയേഷൻസ് കൊണ്ടുവരിക, അതെല്ലാം നിങ്ങൾ അവകാശം സംരക്ഷിച്ച് തന്നെ വെക്കുക, എന്നിട്ടത് പബ്ലിക്കിന് ആക്സസിബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണകരമായിരിക്കും.
1: ബൗദ്ധിക സ്വത്തവകാശം, കോപ്പിറൈറ്റ്, അറിയേണ്ടതും ചെയ്യരുതാത്തതും. അഡ്വക്കേറ്റ് റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുകയാണ്. നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495969321. ഓർക്കുക, നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി, സമയം 8 മണി.
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര.

നാട്ടുചിന്തിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര. പങ്കെടുത്തവർ കലാമണ്ഡലം ശിവദേവ്, കലാമണ്ഡലം വിനോദ് കുമാർ.

0: ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലിസ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറുകിട കർഷകർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ജീവിതോപാധികളില്ലാത്തതും അവരുടെ ചെലവുകൾ നടത്താൻ ചുരുങ്ങിയ സമ്പാദ്യമോ അല്ലെങ്കിൽ സമ്പാദ്യം ഒട്ടും ഇല്ലാത്തതോ ആയ സാഹചര്യത്തിൽ അവർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നിയന്ത്രിക്കുന്ന കേന്ദ്ര മേഖലാ പദ്ധതിയാണ് ഇത്. ഈ സ്കീമിന് കീഴിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 3000 രൂപ മിനിമം പെൻഷൻ നൽകുന്നു. ഇത് ഒരു സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതിയാണ്. അർഹതയുള്ള കർഷകൻ പ്രവേശനപ്രായമനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും തുല്യമായ തുക സംഭാവന ചെയ്യുന്നു. 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള 18-40 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കർഷകരാണ് ഈ പദ്ധതിയിൽ ചേരാൻ യോഗ്യതയുള്ളവർ. നാഷണൽ പെൻഷൻ സ്കീം, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്കീം, എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ സ്കീം തുടങ്ങിയ മറ്റേതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ വരുന്ന കർഷകർ പ്രധാനമന്ത്രി ശ്രംയോഗി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, കൂടാതെ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള കർഷകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. ഫണ്ടിലേക്ക് വെവ്വേറെ സംഭാവനകൾ നൽകുമ്പോൾ പ്രസ്തുത കർഷകന്റെ പങ്കാളിക്ക് കൂടെ 3000 രൂപ പ്രത്യേക പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞത് 5 വർഷത്തെ സംഭാവനകൾക്ക് ശേഷം സ്കീമിൽ നിന്ന് സ്വമേധയാ പിൻവാങ്ങാം. റിട്ടയർമെന്റ് തീയതിക്ക് മുമ്പ് ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന സംഭാവനകൾ അടച്ച് പങ്കാളിക്ക് ഈ പദ്ധതി തുടരാം. എന്നാൽ ജീവിത പങ്കാളി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർഷകൻ നൽകുന്ന മൊത്തം വിഹിതം പലിശ സഹിതം പങ്കാളിക്ക് നൽകും. പങ്കാളി ഇല്ലെങ്കിൽ മൊത്തം സംഭാവനയും പലിശയും നോമിനിക്ക് നൽകും. വിരമിക്കൽ തീയതിക്ക് ശേഷം കർഷകൻ മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കും.

0: കർഷകന്റെയും ജീവിത പങ്കാളിയുടെയും മരണശേഷം ശേഖരിച്ച കോർപ്പസ് പെൻഷൻ ഫണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യും. സ്കീമിലേക്കുള്ള എൻറോൾമെന്റ് സൌജന്യമാണ്. ഓൺലൈനായി സ്വയം രജിസ്ട്രേഷൻ വഴിയോ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ പദ്ധതിയിൽ ചേരാം. കർഷകർക്ക് രജിസ്ട്രേഷനായി അവരുടെ അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. കോമൺ സർവീസ് സെന്ററുകൾ ഒരു എൻറോൾമെന്റിന് 30 രൂപ ഈടാക്കും. അത് സർക്കാർ വഹിക്കുന്നതാണ്. 2019 നവംബർ 14 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 18 ലക്ഷത്തിൽ കൂടുതൽ കർഷകർ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ കുറഞ്ഞത് 10 കോടി തൊഴിലാളികൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവഴി ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതികളിലൊന്നായി മാറുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 34:55. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ, സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIN RCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ISRO യുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു.

0: ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽസി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
1: സാറിനിത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു.

0: അരുണിരിക്ക്.
1: സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
0: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
1: ശരിക്കും എന്താ സംഭവിച്ചത്?
0: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.

0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: Before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches multiple development projects worth around 9,400 crore rupees in Telangana, stresses on judicious use of imported petroleum products to reduce adverse impact of West Asia conflict. Union Home Minister Amit Shah holds review meeting on country's preparedness to deal with possible floods and heat wave conditions. Uttar Pradesh Chief Minister Yogi Adityanath expands cabinet, inducts two cabinet ministers and four state ministers. India and Trinidad and Tobago sign 8 agreements, including in tourism, healthcare and Ayurveda. In Pakistan, 15 security personnel killed in suicide attack in Khyber Pakhtunkhwa province. And in IPL cricket, Chennai Super Kings beat Lucknow Super Giants by 5 wickets. Another fixture between Royal Challengers Bengaluru and Mumbai Indians underway in Raipur. For details of these stories and more, log on to our website newsonair.gov.in and newsonair app. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ.
3: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
4: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയി സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയാട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെൻലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന്. അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്നന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസ് ആണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അക്കിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ, അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോണ് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൺ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ. ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൺ ആവശ്യപ്പെട്ടു. അക്കിലസിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും

കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു, ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അഖിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരോട് എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനും വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ള വസ്തുക്കളിലെ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയ് നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൺ വീടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലു പിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലുപോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ തന്നെ തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി ആഗമനോണിന്റെ നേരെ പാഞ്ഞെടുത്തു. ചുറ്റുമുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. തീപ്പൊരി പാർന്ന കണ്ണുകളോടെ വാളുയർത്തി നിൽക്കുന്ന അഖിലസിന്റെ മുന്നിൽ ആഗമനോൺ പേടിച്ചു നിന്നു. അഖിലസിന്റെ സ്വർണ തലമുടിയിൽ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. അഖിലസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അഥിനി ദേവിയാണ്. അഥിനി ദേവി എന്താണ് ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് അഖിലസ് ചോദിച്ചു. അഖിലസേ, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ തർക്കവും വഴക്കും കണ്ട് ഹീരാദേവിയാണ് എന്നെ അയച്ചത്. ദേവിക്ക് നിങ്ങളും ആഗമനോണും ഒരേപോലെയാണ്. വാൾ ഉറയിലിട്, എന്നിട്ട് മത്സരം അവസാനിപ്പിക്കെ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗമനോണ് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥിനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാളുറയിലിട്ടു. അഥിനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗമനോൺ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിന് പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കണ്ട, നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നിന്നോട് ആഗമനോൺ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അഖിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അഖിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗമനോണ് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗമനോൺ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗമനോൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണോ? താങ്കളുടെ കൂടാരം നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അഖിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധക്കോദ്യമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടിയെണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗമനോണോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ?
പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് നമുക്ക് ഇവിടെ

0: എന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പടയാളികൾ ആയുധമൊരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗ്മനോൺ രാജാവാണ്. പ്രിയം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന വീരൻ ആരാണ്? ആഗ്മനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയസ് ആണ്. ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കുമൊക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ. ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നുവന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പു വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരീസ് ആണ് നിന്നത്. പാരീസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെലനാവൂസിനെ അങ്ങനെ അതുവരെ പാരീസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി. അയാൾ പിന്നോട്ട് പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരീസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരീസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല. പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയും. എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരീസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്ത ആഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമായു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ಆಕಾಶವಾಣಿ
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ 7 മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരു അവസ്ഥ ഈ കുന്നിൻ്റെ.

0: ചുറ്റുപാടിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ M.R. ഗോപകുമാറാണ്.
0: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
2: പേര്?
0: അഞ്ജന.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്?
0: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് മിഴിവേകുന്നു.
3: മഹാരാജൻ!
4: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
3: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
5: അതുകൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
6: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസ് അകത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
5: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
6: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
0: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ചാ

0: അവങ്ങളുടെ ജോലി പോകും. അറിയോ,
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
0: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
0: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
2: രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
0: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
2: മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ.
4: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിന്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
5: ഗുഡ് മോർണിംഗ് സർ, മേ ഐ കം ഇൻ?
6: പ്ലീസ് ഹാവ് എ സീറ്റ്.
5: താങ്ക് യു.
6: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
5: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
6: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
5: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
6: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
4: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
7: അച്ഛൻ,
8: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
9: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ട.

0: പ്പെട്ടവരുമൊക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അവരെ?
1: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
0: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
2: അയ്യോ എന്റെ പൊന്നച്ചാ, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങേരുടെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പോ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
0: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയാ സോൾ, യുവ കലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീട് ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ

0: വിടർത്തുന്നത്. സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
1: ഹൃദയ,
0: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
2: എന്താണ് ഹൃദയൻ, എന്ത് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
3: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
2: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയൊന്ന് കണ്ടാലോ?

0: കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
1: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
3: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
4: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
0: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൌഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ കമിൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ, നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: ഇത് എന്നെ കോലം, ഇത് രൂപ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളേ.
6: അയ്യോ, യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
0: പുഷ്പ, എന്നെ തെരിയില്ല അവനക്ക്, ഞാൻ അനന്തരാമനാക്കും. ഒരു പെരിയപ്പ
6: ആണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ, വാങ്കോ വാങ്കോ ഉള്ള വാങ്കോ. എവിടെ വർഷമായി ഉങ്ങളെ പാത്ത് കടവളേ. കോഫി പോട്ട് ദോ വന്നിട്ടേ.

0: நீ எங்க இப்போ, என்ன வேலை பண்ற? ஒரு கம்யூனிகேஷன் இல்லாம.
1: நிர்வகண சகாயவும் சப்த சன்னிவேசவும் ஷிபு எம் ஜோஸ் மச்சாடு. நிர்வகணம் ஜெயா சியா.
2: வந்துட்டியாடா அனந்தன், வந்துட்டியாடா?
3: இல்ல, வந்துட்டில்லம்மா. சார் வீட்டில் கிடக்கான், ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഇവിടെ ആരുമില്ലേ?
4: യാരത്?
3: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
4: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
3: അതെ.
4: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
1: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: എപ്പടി ഉള്ളേ വന്നേ?
3: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴും
2: ആനന്ദം വന്നിട്ടിയാ? ഈ ആരാവത് ചൊല്ലടാ.
5: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
2: ആമാ ആമാ, സറിടാ. ആണ്ടവാ മുരുഹാ.
5: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാർ. മാമിയോടെ റിലേറ്റീവും നെയ്ബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
2: അനന്ത കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ?
3: സൊല്ല് പാട്ടി.
2: മുൻപ് സൊന്നത് താനേ, ആനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നെജമാന സമ്മതം താനേ? ചൊല്ലടാ കണ്ണാ.
3: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ? അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ, പോതുമാ.
2: പോടാ, പോതും, അത് പോതും, അത് മട്ടും താൻ പോതും.
1: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: അനന്തു തലൈവാ.
2: ഓ സീനി, ശ്രീനിവാസ രാഘവൻ നമ്മ കോളേജിലെ ഭാരതീയ താനേ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ്

0: ദാറ്റിൽ രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയാർ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, ഇത്രയോ വലിയ കടൽ, ഇത്രയോ വലിയ കടൽ.

0: ഗംഗ കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയോ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: ഇപ്പൊ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
1: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട് ചാമി.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: മെയ് 18 9 ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഠമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം 1:00 ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 ആകാശവാണി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിന്ദൂര ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ദേവരാജൻ.

ഇനി പി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമൊരുക്കിയത് പി ഭാസ്കരൻ, ജി ദേവരാജൻ.

അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

ഈ ഗാനം ചോറ്റാനിക്കരാമ എന്ന ചിത്രത്തിലേതാണ്. ഗായകർ യേശുദാസൻ, തീ ശുശീലൻ. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ കെ ശേഖരന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യൗവനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.
1: നിർവികാരമായ ഒരിക്കലും മാറാത്ത ഒരു സത്യത്തിൽ ഉണ്ടായി മറയുന്ന ഭാവരൂപങ്ങൾ മാത്രമാണ് നമ്മളും ഈ ലോകവും സകലതും എന്ന് സത്യമറിഞ്ഞവർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ സത്യം കേവലം അറിവാണ്. ആ അറിവിലുണ്ടായ സങ്കല്പങ്ങൾ മൂർത്തമായതാണ് പ്രപഞ്ചപ്രവാഹം. ആ അറിവാകുന്ന കടലിൽ ഉണ്ടായി മറയുന്ന തിരകളാണ് നമ്മളെല്ലാം. തിരകളെല്ലാം സവികാരമാണ്. ഓരോ തിരയും സത്യമറിയുന്നത് എപ്പോഴാണ്? ഞാൻ വെള്ളമാണ് എന്നറിയുമ്പോൾ. ആ വെള്ളം നിർവികാരമാണ്. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമ്മിലുള്ള സത്യമാണ് അറിവ് അഥവാ ആത്മാവ്. ആ അറിവിലുണ്ടായ സങ്കല്പം മൂർത്തമായത് മാത്രമാണ് ഞാൻ എന്ന് ഞാൻ അറിയണം. അത്തരത്തിൽ എൻ്റെ അറിവ് അഥവാ ഞാനാകുന്ന അറിവ് വ്യാപരിക്കുമ്പോൾ അതിനെ എൻ്റെ സങ്കല്പം എന്ന് വിളിക്കാം. അതായത്, എന്നിലുള്ള സത്യത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് ഞാൻ എന്ന സത്യാവബോധത്തിലേക്ക് നയിക്കുന്ന ബോധവ്യാപാരമാണ് എൻ്റെ അഥവാ വ്യക്തിയുടെ സങ്കല്പം. അല്ലാതുള്ളതെല്ലാം വികല്പങ്ങളാണ്. ഇനി ആലോചിച്ചു നോക്കുക, നമ്മളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് വികല്പങ്ങളല്ലേ? വാസ്തവത്തിലുള്ള സങ്കല്പം നമുക്ക് ഉണ്ടാകാറുണ്ടോ? സങ്കല്പം ഒന്നേയുള്ളൂ, വികല്പങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് വികല്പങ്ങളുടെ ലോകത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് തീരുമാനിക്കാനാവാതെ നമ്മൾ കുഴങ്ങിപ്പോകാറുണ്ട്. അതിനെയും വികല്പം എന്ന് തന്നെയാണ് വിളിച്ചു പോരുന്നത്. ഏതെല്ലാം തരത്തിലുള്ളതാണ് നമ്മിലുള്ള വികല്പങ്ങൾ? ഉണർന്നിരിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ തൽപരരായിരിക്കണം, അതിലെ സുഖമനുഭവിക്കണം. ഉറങ്ങുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനില്ലെങ്കിലും അതിലെ സുഖം അനുഭവിച്ചേ തീരൂ. ദിവസവും മൂന്നോ നാലോ പ്രാവശ്യം ആഹാരം കഴിക്കണം. ഇണചേർന്ന് സന്തതി പരമ്പരയെ നിലനിർത്തണം. ഇതൊക്കെ മൃഗസഹജമായ വാസനകളിൽ പെടുന്നത് മാത്രമാണ്. മനുഷ്യസഹജമായ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഇതൊന്നും നമ്മെ ഉയർത്തുന്നില്ല. ഇങ്ങനെ മൃഗസഹജമായ ആവശ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ലോകത്ത് കുടുങ്ങി സവികാരമായതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാൻ ശീലിച്ചു പോയ നാം നമ്മിലുള്ള ശുദ്ധ മനുഷ്യനെയും അവൻ്റെ അറിവിനെയും ശ്രദ്ധിക്കാതിരിക്കുന്നു. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും മനുഷ്യൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. സവികാരതയുടെ തലത്തിൽ നിന്നും നിർവികാരതയുടെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അസത്യത്തിൻ്റെ തലത്തിൽ നിന്നും സത്യത്തിൻ്റെ തലത്തിലേക്ക് നാം ഉണരേണ്ടിയിരിക്കുന്നു. അതിന് സഹായിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പക്ഷേ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാകട്ടെ സഹായിക്കുന്നത് വികല്പങ്ങളുടെ, സവികാരതയുടെ, അസത്യത്തിൻ്റെ ലോകത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തളച്ചിടാനാണ്. ഈ ഒരൊറ്റ കാരണത്താൽ മനോരോഗികളുടെയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നാരായണഗുരു അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചേടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരൂപതുള്ളൊരു നിർവികാര രൂപം. ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചേടണം അശനം, പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം, ആകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന സുഖവും ഉറങ്ങുമ്പോഴുള്ള സുഖവും നല്ല ആഹാരം കഴിക്കുമ്പോഴുള്ള സുഖവും അതുപോലെയുള്ള മറ്റെല്ലാ സുഖങ്ങളും ഒരൊറ്റ ബോധത്തിൽ അനുഭവപ്പെടുന്നത് മാത്രമാണെന്നും ആ ബോധത്തിൻ്റെ ആനന്ദ സ്വരൂപത സ്വയം വിരിഞ്ഞു വരുന്നത് മാത്രമാണ് എല്ലാ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എന്നും തീർച്ചയുണ്ടായിക്കഴിഞ്ഞിരുന്നെങ്കിലോ? പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ സംഭവഗതികൾ നമ്മെ നിരാശതയിലേക്ക് നയിക്കുന്നതിന് പകരം നിർവികാരമായി ഒരൊറ്റ അറിവിൽ നടക്കുന്ന നാനാതരം കളികളായി അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കളി പിഴച്ചുപോയാൽ അടുത്ത കളിയെ ഉറ്റുനോക്കാൻ ശ്രമിക്കുമായിരുന്നു. ജീവിതം ആനന്ദാനുഭവത്തിൻ്റെ ഒരു നീരൊഴുക്കായി മാറുമായിരുന്നു.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്വാമി മുനിനാരായണ പ്രസാദ്.

0: സമയം 11 മണി കഴിഞ്ഞ് 4:55. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is ആകാശവാണി.

0: കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:20.
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.

പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.